എതിർപ്പുകൾ. എന്തിനും ഏതിനും ഇരുപക്ഷമുണ്ടാകും. അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകുന്നതും പ്രകടിപ്പിക്കുന്നതും ആരോഗ്യകരമായ ചർച്ചകളിലൂടെ അത് പരിഹരിച്ച് വ്യക്തതയുണ്ടാക്കി പ്രവർത്തന മണ്ഡലത്തിലെത്തിക്കുക എന്നത് ആരോഗ്യകരമായ ചിന്താരീതി. എന്നാൽ നമ്മൾ പലപ്പോഴും എതിർക്കുന്നതും ശത്രുവാക്കുന്നതും വ്യക്തികളെയാണ്. വ്യക്തികളെ എതിർത്താൽ ബന്ധങ്ങളാണ് നഷ്ടമാകുന്നത്. ലോകപ്രതിഭകൾക്കും പ്രശസ്തർക്കും വിദഗ്ധർക്കും ഒരേ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഇവരൊക്കെ ഉത്തമ സുഹൃത്തുക്കളായിരിക്കും. വ്യക്തിയെ അല്ല, അവരുടെ ആശയങ്ങളെ എതിർക്കാം, പരിഹാരവും ഉണ്ടാക്കാം. എന്നാൽ വ്യക്തിയോടുള്ള എതിർപ്പ് ശത്രുതയിൽ കലാശിക്കും. എന്താണ് വേണ്ടത് എന്നത് സ്വന്തം തീരുമാനം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹ

0: സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത കേൾക്കാം. ആലാപനം കുഞ്ഞികൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപദം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. ഇതിൽ 6:00 ടൂറിസ്റ്റ് ഗൈഡായ കുഞ്ഞിരാമന്റെ വിശേഷങ്ങൾ തുടർഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ പയ്യന്നൂർ സതീഷ് ബാബുവിൻ്റെ കർമ്മണ്യെ എന്ന കഥ കേൾക്കാം. അവതരണം MR പ്രേംജിത്ത്, വെള്ളപ്പന്തൽ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരുകസേല. ഇതിൽ യമനെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ചിരി നേരത്തിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം നിഗുംബില 2 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:30 കായികം. 9:00 ചിത്രപരിചയം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. വയലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത കേൾക്കാം ഇന്ന് കാവ്യധാരയിൽ. ആലപിക്കുന്നു കുഞ്ഞികൃഷ്ണൻ പരിയാരം.

0: വയലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞകൃഷ്ണൻ പരിയാരം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം.
2: നമ്മുടെ ചിന്തകളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതിനാൽ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധിക്കുക, കാരണം അവ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.

ഇന്ന് ജൂലൈ 15. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 15 വർഷത്തിലെ 196-ാം ദിനമാണ്. ജൂലൈ 15-നാണ് ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. യുവാക്കളെ തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്കായി വൈദഗ്ധ്യം നൽകുന്നതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം ആഘോഷിക്കുന്നതിനു വേണ്ടിയാണ് 2014 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി പ്രഖ്യാപിച്ചത്. ജൂലൈ 15-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1815 ബ്രിട്ടന് കീഴടങ്ങിയ നെപ്പോളിയനെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി. 1926 ബെസ്റ്റ് ബസ്സുകൾ അഥവാ ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ മുംബൈയിൽ സർവീസ് തുടങ്ങി. 1947 ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. 1948 NCC ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1965 മാരിനർ 4 ചൊവ്വാഗ്രഹത്തിൻ്റെ ക്ലോസപ്പ് ചിത്രങ്ങൾ ആദ്യമായി ഭൂമിയിലേക്ക് അയച്ചു. 1979 ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കൈരളി എന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണാതായത്. 1995 amazon.com എന്ന ഓൺലൈൻ സൈറ്റിൽ ആദ്യ വിൽപ്പന നടന്നു. 2003 മോസില്ല ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. 2010 ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. 2013 ഇന്ത്യൻ തപാൽ വകുപ്പ് ടെലഗ്രാഫ് നിർത്തലാക്കി. 2014 മോസ്കോ മെട്രോയിൽ ഒരു ട്രെയിൻ പാളം തെറ്റി 24 പേർ കൊല്ലപ്പെടുകയും

0: 160-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1904 അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ആദ്യത്തെ ബുദ്ധക്ഷേത്രം നിർമ്മിച്ചു. 1910 അലോയിസ് അൽഷിമേഴ്സിന്റെ പേരിൽ എമിൽക്രെ പല്ലൻ അൽഷിമേഴ്സ് എന്ന രോഗത്തിന് നാമകരണം ചെയ്തു. 1916 ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ കമ്പനിയായ ബോയിങ് ആരംഭിച്ചു. 1923 ഇറ്റലിയിലെ പാർലമെന്റ് പുതിയ ഭരണഘടന അംഗീകരിച്ചു. 1940 ഡെമോക്രാറ്റിക് നാഷണൽ കോൺഫറൻസ് ചിക്കാഗോയിൽ നടന്നു. 1955 പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. 1959 അമേരിക്കയിൽ ഉരുക്കു വ്യവസായത്തിനെതിരെ സമരം നടന്നു. രാജ്യത്തെ മിക്കവാറും എല്ലാ സ്റ്റീൽ മില്ലുകളും അടച്ചുപൂട്ടി. 500,000 അമേരിക്കൻ സ്റ്റീൽ തൊഴിലാളികൾ പണിമുടക്കി. 1961 സ്പെയിൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങൾ അംഗീകരിച്ചു. 1968 അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിൽ വാണിജ്യ എയർലൈൻ ആരംഭിച്ചു. 1857 കലാപത്തിന്റെ ഭാഗമായി കാൺപൂരിൽ 2 കൂട്ടക്കൊല നടന്നു. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന MT വാസുദേവൻ നായർ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ശില്പികളിൽ ഒരാളായ കാനായി കുഞ്ഞിരാമൻ, തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെയും ഐക്യ കേരളത്തിൻ്റെയും മുഖ്യമന്ത്രി, പഞ്ചാബിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഗവർണർ തുടങ്ങിയ നിരവധി പദവികൾ വഹിച്ച വ്യക്തി, പട്ടം താണുപിള്ള, ഭാരതത്തിലെ പ്രമുഖ ജനകീയ നാടക പ്രവർത്തകനായിരുന്ന ബാദൽ സർക്കാർ തുടങ്ങിയവരുടെ ജന്മദിനവും മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ ഒരാളായിരുന്ന അമ്പാടി നാരായണ പൊതുവാൾ, റഷ്യൻ ചെറുകഥാകൃത്തും നാടകകൃത്തുമായിരുന്ന ആന്റൺ ചെക്കോ, കാനഡയിൽ ജനിച്ച ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ എറിക് ബേൺ, മലയാള ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായിരുന്ന കുഞ്ചാക്കോ, മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായിരുന്ന KM തരകൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 15.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മലയാളിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് പുതുചിറകേകി. പാലക്കാട് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനി 8 അവിടെ തുടരും. ഇന്ന് പുലർച്ചെ 2 അനിൽ മേനോനും 2 റഷ്യൻ സഹയാത്രികരും നിലയത്തിൽ പ്രവേശിച്ചത്. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണവും കപ്പൽ നീക്കം

സംബന്ധിച്ച തർക്കത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം. ഇന്നലെ ഹോർമുസിലെ മോൻഡേബ് പ്രാദേശിക സമുദ്രാതിർത്തിയിൽ വെച്ച് UAE പതാകയുള്ള MT അൽ ബഹിയ, MT മൊംബാസ് എന്നീ രണ്ട് എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു. ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാരുൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ കുതിപ്പ്. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രണ്ട് ക്രൂഡ് വില വീപ്പക്ക് 87.31 ഡോളറിലേക്ക് ഉയർന്നു. 5% വർദ്ധനവ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ CPM CPI തമ്മിൽ ഭിന്നതയിലേക്ക് മാറി. രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ CPI നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ 3rd ഫൈനൽ എന്ന ഫ്രാൻസിന്റെ മോഹം തല്ലിക്കെടുത്തി. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് ജയം. ഇത് 2nd തവണയാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഇന്ന് രാത്രി 12:30. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഈ മാസം 17 ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ 5 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതോടൊപ്പം നാടിന് സമർപ്പിക്കുക. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി 60 ദിവസമായി ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തെ തുടർന്ന് 5 ആശുപത്രി പ്രതിനിധികൾ ഒത്തുതീർപ്പ് ധാരണയിൽ ഒപ്പിട്ടു. TO മോഹനൻ MLA നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ധനലക്ഷ്മി, സ്പെഷ്യാലിറ്റി, കിംസ്, ഫാത്തിമ, ആശീർവാദ് എന്നീ ആശുപത്രി പ്രതിനിധികളാണ് ഒപ്പിട്ടത്. കൊയിലി ആശുപത്രി പ്രതിനിധികൾ വിട്ടുനിന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേർക്കെങ്കിലും ഭൂമി തരംമാറ്റി നൽകലാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും തരംമാറ്റി നൽകണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണമെന്നും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഓണവിപണി നടത്തിപ്പിന് സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AAY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെ 253 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ 2 ആഴ്ചയിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ വ്യക്തത തേടി. റിപ്പോർട്ട് തിരുത്തിയെന്ന് പറയുന്ന സമയത്ത് അജിത് കുമാർ ADGP ഓഫീസിലില്ലായിരുന്നുവെന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നുമാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ ആരോപിച്ച് ജാമ്യം അനുവദിക്കണമെന്ന 1st പ്രതി പൾസർ സോനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യത്തിലെ പങ്ക്, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, നടത്തിയ രീതി തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ ശിക്ഷാവിധി മരവിപ്പിക്കാൻ മാത്രം അസാധാരണ സാഹചര്യം നിലവിലില്ലെന്ന് വിലയിരുത്തിയാണ് ഉപഹർജി തള്ളിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ജില്ലയിൽ 1st. തളിപ്പറമ്പ് മുത്തേടത്ത് ഹൈസ്കൂൾ, മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് 2-3 സ്ഥാനങ്ങളിൽ. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 11 പേരെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MR മിനി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. മരിച്ച പെൻഷൻകാരുടെ പണം ട്രഷറികളിൽ നിന്ന് പിൻവലിക്കുന്നവരെ പിടികൂടാൻ മുന്നറിയിപ്പുമായി ട്രഷറി ഡയറക്ടർ കർശന നടപടിക്ക് ജില്ലാ സബ് ട്രഷറി ഓഫീസുകളോട് നിർദ്ദേശിച്ചു. മഴ മാറിയതോടെ സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെ 254 MW മുതൽ 517 MW വരെ ഉപയോഗം നിയന്ത്രിക്കേണ്ടി വന്നു. 2 ദിവസമായി വൈദ്യുതി നിയന്ത്രണ മുന്നറിയിപ്പ് KSEB നൽകുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ 20 മുതൽ 30 മിനിറ്റ് വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത്. 10 വർഷം വികസന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിച്ച കിഫ്ബിയെ പെട്ടെന്ന് ഇല്ലാതാക്കാനാവില്ലെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിഭവ സമാഹരണ മാതൃക പുനഃപരിശോധിക്കും. ബജറ്റിന് പുറത്തുള്ള വായ്പക്ക് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിട്ട പശ്ചാത്തലത്തിൽ കിഫ്ബിക്ക് പ്രസക്തിയുണ്ടോ എന്നും മറ്റെന്തെങ്കിലും ബദൽ ധനകാര്യ സംവിധാനത്തിന് സാധ്യതയുണ്ടോ എന്നും പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതിയെ നിയമിച്ചത്. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം രേഖകൾ ആവശ്യപ്പെട്ട് PSC ക്ക് കത്ത് നൽകി.

0: ആസൂത്രണ ബോർഡ് ചീഫ്, ആദ്യ ബാച്ച് KAS, പോലീസ് DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. കാപ്പ കേസിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജയിലിനകത്ത് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിലെ സത്യപ്രതിജ്ഞ. ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന് തുടക്കമിട്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. മുദ്രാ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന് കിതപ്പ്. 2025-26 സാമ്പത്തിക വർഷം മൊത്തം 16.4 ലക്ഷം പേരാണ് വായ്പ എടുത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷിതമായ കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് US ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിൽ. ഒമാൻ തീരത്ത് UAE പതാകയുള്ള കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് മറുപടിയായി ഇന്നലെ പുലർച്ചെ ഇറാനിൽ US 3rd ആക്രമണം നടത്തി. യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന വ്യോമാക്രമണത്തിന് മറുപടിയായി സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിനു നേരെ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര സമുദ്രക്രമം ഇന്ത്യയുടെ മുൻഗണനയാണെന്ന് UNൽ വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 2028-29 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് പരിപാടിയിൽ ജയശങ്കർ തുടക്കം കുറിച്ചു. കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടമായവർക്ക് വിവിധ IT കമ്പനികളിൽ ജോലി അവസരമൊരുക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കേരളം മാതൃക കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര നട നാളെ വൈകിട്ട് 5:30 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. ഈ മാസം 21 രാത്രി 10 നട അടക്കും. നടാൽ റെയിൽവേ ഗേറ്റ് കടന്നുവരുന്ന വാഹനങ്ങൾ ഏതുവഴി പോകുമെന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ നാളെ കലക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കും. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ 2nd semi-final അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റയിൽ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ വമ്പൻ പരാജയത്തിന് ഏകദിനത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന 1st ഏകദിനത്തിൽ ഇന്ത്യ 6 wicketsന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഓൾറൗണ്ടർ ജലജ് സക്സേന കേരളത്തിനായി വീണ്ടും കളിക്കാനെത്തുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ ജലജ് നേരത്തെ 9 വർഷം കേരളത്തിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിരുന്നു. ഏഷ്യൻ U18 വോളിബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ. പൂൾ ബിയിലെ 3rd മത്സരത്തിൽ ഫിലിപ്പീൻസിന് കീഴടക്കിയാണ് ഇന്ത്യ മുന്നേറിയത്. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 780 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2nd റൗണ്ടിൽ. ആദ്യ മത്സരത്തിൽ മലേഷ്യയുടെ വോങ് ലിങ് ചിങ്ങിനെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ S ഉണ്ടല്ലോ.
2: Yes,
1: yes. നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ

0: പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
0: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
1: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Laminate.
0: Phone 9496420880,
1: 8111933600.
0: CM Vistara.
1: CM Vistara, Nillooni.
0: ജയാരാജന്റെ വരികൾക്ക് JJ സംഗീതീണം പകർന്ന് അജി ചാലക്കുടി ആലപിച്ച ഗാനം അയ്യപ്പ ചരിതം

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി

0: ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയച്ചത്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൗൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായികരംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4th Additional Sessions കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 January 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7 AC തോമസും ലൊവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും July 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1st semifinalൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പെ എന്ന പവർ ഹൗസിനെ അതിസമർത്ഥമായി പൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3rd final എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയും ഏറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറല അടക്കമുള്ള അത്യുദ്ധാനികൾ പടുത്തുയർത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെ എത്തുന്നു. 22rd minute മൈക്കൽ ലീഡെടുത്ത സ്പെയിൻ 58th minute പെഡ്രോ പോറയുടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ

0: ദൈവത്തിനു വേണ്ടി ഫ്രഞ്ച് സൈന്യം മാഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയോട് സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചു. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പൊരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
1: ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 wicketsന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 wicket നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ രണ്ടാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:00. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KK സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
1: ആനക്കാംപൊയിൽ കള്ളടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വെള്ളിയാഴ്ച വരെ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ താവക്കര ക്യാമ്പസിലെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് വകുപ്പിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ സീറ്റുകൾ ഒഴിവുണ്ട്. തത്സമയ പ്രവേശനം ഇന്ന് നടത്തും. പ്രവേശനത്തിനു മുൻപ് 9841 3489 9 എന്ന ഫോണിലൂടെ ബന്ധപ്പെട്ട് സമയം നിശ്ചയിക്കേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9841 3489 9. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം ട്രെയിനിംഗ് ഡിവിഷനിൽ ആരംഭിച്ച ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ് KGTE പ്രസ് വർക്ക് കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് www.captkerala.com എന്ന വെബ്സൈറ്റിലോ 04712 4747720 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ജനസമക്ഷം.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം നാളെ ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0498520576. നമ്പർ ഒരിക്കൽ കൂടി 0498520576. കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ ഹിസ്റ്ററി, ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് എന്നിവയിലേക്കുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
0: ജനസമക്ഷം.
1: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കണ്ണൂർ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ചിത്രകാരൻ രമേഷ് കെ കണ്ണന്റെ ചിത്രപ്രദർശനം ഈ മാസം 18 മുതൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ഡിവൈൻ ഇംപ്രഷൻസ് എന്ന പേരിൽ നടത്തുന്ന പ്രദർശനം ഈ മാസം 26 വരെ ഉണ്ടാകും. രാവിലെ 10 മണി മുതലാണ് പ്രദർശനം. കരേറ്റ സ്വയംവര പാർവതി ക്ഷേത്രത്തിൽ ഇന്ന് ലളിത സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. വിശേഷാൽ പൂജകൾ, നാമജപം, സ്വയംവര പൂജ, സ്വയംവര ഹോമം, നവഗ്രഹ ശാന്തി ഹോമം എന്നിവയുണ്ടാകും. കൂടാതെ പ്രസാദ സദ്യയും നൽകും. പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. മാലൂർ എരട്ടേങ്ങൽ കുറുവാക്കൂൽ ക്ഷേത്രത്തിൽ ഈ മാസം 26-ാം തീയതി മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവയുണ്ടാകും. തന്ത്രി ശ്രീകുമാർ നേതൃത്വം നൽകും. പേരാവൂർ തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ കർക്കടകമാസ സംക്രമ പൂജ നാളെ രാവിലെ 9 മണിക്ക് നടക്കും. 10 മണിക്ക് ഗുരുപൂജ, 11 മണിക്ക് ഭൈരവൻ പൂജ, ഗുളികൻ പൂജ, തുടർന്ന് തേങ്ങമുട്ട് എന്നിവയുണ്ടാകും. പിലാത്തറ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നാളെ മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എ കെ ജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
7: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം.

0: എന്നാ അങ്ങോട്ട് കുറേശ്ശെ കുഴിയുണ്ട്, വെള്ളമുണ്ട്.
1: ഇതൊരു തുരുത്തായി. അതൊരു തുരുത്താന്ന്, ഇതൊരു തുരുത്തുണ്ട്. നമ്മളെ ആ ഒളിച്ചു പോയി താമസിന്ന് പറഞ്ഞില്ലേ, ആ ഇവിടെയായിരുന്നു ആനത്താര. സ്ഥിരം പോയത് റോഡ് പോലെയാവും ഈ വഴി. ഞാനേ എല്ലാം കൂടി മൊത്തത്തിൽ വന്ന് ഇതാണ് ഇവിടെ കുറച്ച് കുഴിയുള്ള സ്ഥലമുള്ളു. അപ്പൊ ഇങ്ങോട്ട്
2: വരും.
1: ഇവിടെ വരുമ്പോ തന്നെ നമ്മളുണ്ടല്ലോ. നമ്മള് വന്നു കഴിഞ്ഞാല് ഇപ്പൊ തിരക്കുള്ള സമയത്ത് നമ്മള് 4-5 ട്രിപ്പ് വരണം. ഭക്ഷണം പോലും രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ വെള്ളം വരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെയും വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് 5 മണിക്ക് വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു കാട്ടിലിങ്ങനെ കാട്ടിലിന്റെ ഗുണമായിരിക്കും.
2: ഇവിടെയുള്ള മരങ്ങളെല്ലാം ഒരുപാട് കാലം പഴക്കമുള്ളതായിരിക്കും. ഇതിപ്പോ സാധാരണ മരങ്ങൾ പോലെയല്ലോ ഓരോന്നിന്റെ വള്ളി.
1: വഴക്കാടല്ലേ ഇത്, മഴക്കാട് തന്നെയാണ്. ഇത് കൊറേ വർഷമായി ഇതിന്റെ അകത്ത് കൂപ്പിലേലം നടന്നായിരുന്നു ഒരു കാലത്ത്. വലിയ വലിയ മരങ്ങളെല്ലാം മുറിച്ച് കൂപ്പ് അന്നേരത്തെ ഉണ്ടായ വെട്ടിയ റോഡാണ് ഇത്. പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കി മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് കൂപ്പിലേലം മറ്റേ
2: ആ സമയത്ത് ഇത് സംരക്ഷിത പ്രദേശം ആയിരുന്നില്ലല്ലോ.
1: അല്ല, അതല്ല, അയാളുടെ കേറപ്പിലായിരുന്നു. ഇതുപോലെ ആയിരുന്നില്ല. പിന്നെ നമ്മളെ ഭൂമി പ്രശ്നം വന്നില്ലേ, ഇത് 1957 ആ കാലഘട്ടത്തിൽ. പിന്നെ ഒരാൾക്ക് ഇത്രയേ ഭൂമി വെക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം ഉണ്ടല്ലോ, കൈവശം വെക്കുള്ളൂ എന്നില്ല. ആ രീതിയിലാണ് പിന്നെ ഇത്. പിന്നെ കുടിയേറ്റക്കാർ വരുന്ന സമയത്ത് കൈവശം അങ്ങനെ വെക്കാനും പറ്റാത്തത് കൊണ്ട് സർക്കാരിലേക്ക് വിട്ടുകൊടുത്ത് കേന്ദ്ര സർക്കാരോ, അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരുന്നു അത്. അതിനകത്ത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ അകത്ത് നിന്ന് കുറേ സ്ഥലം ഫാമോ ആയി. അത് കഴിഞ്ഞ് ഉൾവനം
2: അതേപോലെ തന്നെ നിലനിർത്തി.
1: ഇങ്ങോട്ട് ആന ഒരു 10 മീറ്റർ അപ്പുറത്ത് ആന അനങ്ങ നമ്മുടെ ശബ്ദം കിട്ടി അനങ്ങാണ്ട് നിന്നാൽ നമുക്ക്
2: തിരിച്ചറിയാൻ
1: പറ്റില്ല. അങ്ങനത്തെ മറ്റുള്ള ഏരിയ പോലെയല്ല. ആനക്ക് ഇവിടെ ഇതിനകത്ത് തീറ്റയില്ല. ഇത് 100 മേലെ ആനയുണ്ട്, ചെറുതും വലുതായിട്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു തീറ്റയില്ല. അതുകൊണ്ടാണ് ഇത് പുറത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ ഫാമിലെ തെങ്ങ് തീർത്തു ആന ഫാമിനകത്തുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ജനവാസ മേഖലയിൽ കുറച്ച് തെങ്ങുണ്ട്.
2: ഈ ഫുഡ് ഇങ്ങനെ തീരാനുള്ള കാരണം
1: ഇത് ആന തന്നെ. ഇവിടെ വേറെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നില്ലേ ഉള്ളൂ, ചെറുത് പിന്നെ വളർന്നു വരുന്നുമില്ല. ആനയൊന്നും ഇല്ലാത്ത കാര്യമായിട്ട് ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായ മരങ്ങളും അതിൻ്റെ തീറ്റകളെ ഇതിനകത്തുള്ളൂ. ആന ചെറിയ പിന്നെ ഇതിനകത്ത് തീറ്റ അങ്ങനെ ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ ചെറുതാകുമ്പോൾ തന്നെ മൃഗങ്ങളത് ഉപയോഗിച്ച് അത് നശിച്ചു പോകുന്നുണ്ടല്ലോ, വേറെ ഉണ്ടാക്കുന്നുമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇതിനകത്ത് തീറ്റല്ലാത്.
2: ഇവിടെയുള്ള ജീവികളുടെ മെയിനായിട്ട് ആനയുടെ പ്രശ്നം ഭക്ഷണ ലഭ്യതയിലുള്ള കുറവാണല്ലോ.
1: അതെ, ആനക്ക് ഭക്ഷണം ഇതിൻ്റെ അതില്ല.
2: അതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ കാട്ടിലേക്ക് ഏതൊരാൾ പ്രവേശിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള വന്യജീവികൾക്ക് അത്
1: മനസ്സിലാക്കാൻ പറ്റും. അതാണ് കഴിവ്.
2: നമ്മൾ അവരെ തിരിച്ചറിയുന്ന മുന്നേ അവര്
1: അത്ര 100 മീറ്റർ അപ്പൊ അകലെ നിന്ന് നമ്മളിവിടെ എതിരെ പോകുന്നു, എത്ര ആളുണ്ട്, ആരൊക്കെ പുതിയ ആളുണ്ട്, എത്ര നേരത്തെ ഉള്ളവരുണ്ട് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും.
2: അപ്പൊ പുതിയ അതിഥികളെ സ്വീകരിക്കാൻ ആന എവിടെയെങ്കിലും ഉണ്ടാവുന്ന വിചാരിക്കാം. ഇവിടെ ഒരു കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
1: ഒരു 6 കുടുംബം താമസിച്ചു പറഞ്ഞില്ലേ, ഇതിനകത്ത് ഈ തുരുത്തിലായിരുന്നു.
2: അപ്പൊ അങ്ങനെ ഇവിടെ താമസിച്ച സമയത്ത് അവർക്കിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് വരണം എന്നുണ്ടെങ്കിലും ഒരുപാട് സഞ്ചരിക്കണം. അതിനിടയിൽ അപകട സാധ്യത കൂടുതലായിരുന്നില്ലേ?
1: ഇവർക്ക് ഒരു ഇതുണ്ടായിരുന്നു, കമ്പിപ്പാലം. ഈ നടപ്പ് ഒരു പാലം ഉണ്ടായിരുന്നു, നടപ്പാലം ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പുറമേ കടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമുണ്ട്. അതൊക്കെ ആ ഉരുളുപൊട്ടിലെല്ലാം നശിച്ചുപോയി. അവരെ വീടും പാലും എല്ലാം നശിച്ചുപോയി. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവർ ആരും ഒരാളും ഇതൊന്നും അവിടെ പറ്റിയില്ല. രക്ഷിക്കാൻ പോയാളാന്ന് പോയാലേ പോയത്. ഇതാണ് ഈ റംബുട്ടാൻ പോലത്തെ ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, ഇതേപോലത്തെ വലുതുണ്ട്, അപ്പുറം ഉണ്ട്,
3: അവിടെയുണ്ട്
1: റംബുട്ടാൻ. ആനകൾ കഴിക്കുന്ന മറ്റെല്ലാ മൃഗങ്ങളും കഴിക്കും. ഇതിനാ മൂട്ടിപ്പഴം എന്ന് പറയും, മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഇതുണ്ടാകുന്ന ഇതാണ് മരം. ഇത് ചെറുതാണ്, വലുതുണ്ട്, ഈ സൈഡിലെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പുറകോട്ട് താഴെ മാത്രമേ കായ ഉണ്ടാവും, മേലോട്ടെല്ലാം പൂവേ
4: ഉണ്ടാവുള്ളൂ.
1: ഒരു ഓഗസ്റ്റ് മാസം തൊട്ടാണ് കായ ഉണ്ടാവുക. ഓഗസ്റ്റിലും കായ ഇപ്പം കായുന്നില്ല, അതെല്ലാം പോയി. ഉള്ളത് തന്നെ എല്ലാം തിന്ന് മൃഗങ്ങള്, കുരങ്ങായിട്ടും ഉച്ചനായിട്ടും മാനായിട്ടും എല്ലാം തിന്നു. പുറമേ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനകത്തുള്ള പാമ്പ് പുറത്ത് പോയിട്ട് അതിനെ പിടിക്കാൻ വന്നിട്ട് പിന്നെയും കൊണ്ടിടും, പിന്നെയും പോകും അങ്ങോട്ട്, പുറത്തേക്ക് പോകും. ഇങ്ങനെ തന്നെ
3: ആ
1: ഒരുപാട് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ ഈ ഗൈഡ് പിന്നെ പുറമേ ഇതാനുള്ള ചുവാഴുള്ള കുറച്ച് അറിയ കാടിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും കൂടി വിളിച്ചിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളെ വരുന്ന ഭാഗത്ത് തന്നെ ഫെൻസിങ് ഉണ്ട്, ഒരു 13 കിലോമീറ്റർ അങ്ങനെ ഫെൻസിങ് ഉണ്ട് അപ്പുറം. പക്ഷെ അതെല്ലാം എപ്പോഴും തകരാറാകില്ല. കാരണം എന്നിട്ട് ആന അങ്ങോട്ട് ഇത് പറഞ്ഞ പോലെ മരം അങ്ങോട്ട് പിടിച്ചിട്ടിട്ട്

0: കടന്നു പോകും ഫാമിലേക്ക് പോകും. അതിനെ കൊണ്ട് വലിയ പ്രയോജനമില്ല.
1: ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഈ യാത്രക്കിടയിൽ ചേട്ടൻ പറഞ്ഞു തന്നു. ചേട്ടൻ്റെ വിശേഷങ്ങളും കൂടി നമുക്ക് അറിയണമെന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: വീട്ടിൽ അമ്മ, ഭാര്യ ഉള്ളത്, കുട്ടികളെല്ലാം കല്യാണം ഓരോ കഴിഞ്ഞ ഓരോരുത്തർ ഓരോ പോയി, പിന്നെ മക്കളുടെ മക്കളെല്ലാം വീട്ടിൽ വരവുണ്ട്. അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ സ്ഥലം കിട്ടി. ഇവിടെ വരാനുണ്ടായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ബാങ്കിൻ്റെ ഒരു ഡയറക്റ്റ് ബോർഡിലുണ്ടായിരുന്നു. അപ്പം വന്ന് കുറച്ച് കടവല്ലമായി, പിന്നെ യാതൊരു രക്ഷയില്ല, വീടിൻ്റെ ഒരു അവസ്ഥയിലല്ല നമ്മൾ. അപ്പോൾ അന്ന് സർക്കാർ കുടുംബശ്രീ പോകാൻ ഇതിൻ്റെ പലിശയൊക്കെ കൊടുക്കാൻ വേണ്ടി ചേരുന്നു. നമ്മൾ ഭാര്യയോട് പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, കാരണം അത് വേണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ അന്ന് നമ്മൾ സി കെ ജാനുവിൻ്റെ സമരമില്ലേ, ഭൂമി സമരം ആ കൂടുതൽ നമുക്കും പ്രവർത്തിക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഫാമിലേക്ക് വരുന്നത്. കാരണം ഈ കടത്തിനെ പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരാനുണ്ടായതും മറ്റൊക്കെ. അപ്പോൾ അത് നമ്മളെ സർക്കാർ കാർഷിക കാർഡായിരുന്നു എനിക്കുള്ളത്, 5-6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് എഴുതി തള്ളിയതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കും നിങ്ങളുടെ മുമ്പിൽ.
2: അപ്പോൾ ഇവിടെയുള്ള താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ഞാൻ ഇപ്പം വീടാക്കിയിട്ടുണ്ട്,
2: ഇവിടെ തന്നെ
0: വീടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനും ഭാര്യ അമ്മേ നിൽക്കുന്നുണ്ട്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തും.
0: ഭാര്യ ലക്ഷ്മി, അമ്മയുടെ പേര് സരോജിനി.
3: ആറളം മേഖലയെക്കുറിച്ചുള്ള ടൂറിസ്റ്റ് ഗൈഡ് കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങളാണ് ഇത്രയും നേരം ജനകീയത്തിലൂടെ കേട്ടത്.

ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ

0: മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ
0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2nd വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും.

0: രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
1: पश्चिमेशिया में जो भी गतिविधियां चल रही हैं उस पर हम लगातार नजर रखे हुए हैं. हमारा मानना है कि स्ट्रेट ऑफ हॉर्मुज के रास्ते सुरक्षित और आजाद नौ परिवहन और व्यापार के पक्ष, जिसका हम हमेशा से बात करते रहे हैं, इससे यह सुनिश्चित किया जा सकता है कि लोगों का आर्थिक सुरक्षा, उनके ऊर्जा का सुरक्षा पूरे दुनिया में, सिर्फ भारत में नहीं पूरे दुनिया में उस पर आधारित है.
0: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ എട്ടാംഘട്ട ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ എട്ടാംഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ BLOമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. 2 സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രമെഴുതാൻ വേണ്ടിയാണ്.
0: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2 മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാന തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. റാവലക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് സതീഷ് ബാബു പയ്യന്നൂരിന്റെ കഥ കർമ്മിണ്യെ, അവതരണം എം ആർ പ്രേംജിത്ത് വെള്ളപ്പന്തൽ.
3: ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അഥവാ ഓർമ്മകളെല്ലാം കുരുങ്ങിക്കിടക്കുന്നു. അയാൾ ജാലകത്തിലൂടെ പുറത്തെ നരച്ചവയിലേക്ക് നോക്കിക്കിടന്നു. കിടക്കുകയാണെന്ന് പറയുക വയ്യ. വളഞ്ഞുകുത്തി ഞെളിവിരികൊള്ളുന്ന ഒരു മനുഷ്യനെപ്പോലെയാണ് അയാളുടെ നില. സത്യമായും കുറേ മുമ്പ് വരെ അയാൾ ഞെരിവിരികൊള്ളുക തന്നെയായിരുന്നു. അയാളുടെ ഭാര്യയും നാല് പെൺകുഞ്ഞുങ്ങളും അയാൾക്കരികെ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. അവർക്കവരുടെ ബോധം എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ. കുഞ്ഞുങ്ങൾക്കറിയാം അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് തിരിച്ചറിയാവുന്ന പ്രായത്തിലേക്ക് എത്തിയില്ലെങ്കിലും അച്ഛൻ കിടന്ന് ഞരങ്ങുകയും പുളയുകയും ചെയ്യുമ്പോൾ അവർക്ക് കരച്ചിൽ വരുന്നു. അവർ ഉറക്കെ ഉറക്കെ കരയുക തന്നെ ചെയ്തു. ഏതാണ്ട് വിജനമായ ഒരു പ്രദേശമായിരുന്നു അത്. എന്നാൽ അങ്ങനെ ഒറ്റയടുക്ക് പറഞ്ഞു വയ്ക്കാവുന്നതിലും കാര്യമില്ല. തീരെ ചെറിയ ഭൂമിയായിരുന്നു അയാളുടേത്. അതിനപ്പുറം വിശാലമായ അയാളുടെ തറവാട്ട് പറമ്പാണ്. ദൂരെ അയാളുടെ തറവാടിൻ്റെ ഊക്കൻ ചുവരുകൾ ഈ ജാലകത്തിലൂടെ കാണാം. പക്ഷേ അയാളുടെ കരച്ചിൽ അങ്ങോളം കടന്നു ചെല്ലുന്നില്ല. അഥവാ ചെന്നാൽ തന്നെ തറവാട്ട് പറമ്പിൻ്റെ തെക്കേയറ്റത്ത് മുമ്പ് ശ്മശാന ഭൂമിയായിരുന്ന സ്ഥലമാണ് സുഹൃദക്ഷയത്തിന് കാരണക്കാരനായ ആ മൂത്ത മകന് അയാളുടെ അച്ഛൻ നീക്കിവച്ചിരിക്കുന്നത്. അയാൾ പിറന്നപ്പോൾ തൊട്ട് തറവാട് ദാരിദ്ര്യവും തീരാത്ത പേരുദോഷവും തുടങ്ങിയെന്ന് എന്നും ആരോടും അയാളുടെ അച്ഛൻ ഉറക്കെ തന്നെ പറയുമായിരുന്നു. അന്നേ ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് അയാളുടെ അമ്മ നഷ്ടമായി. അമ്മയുടെ രൂപം ഇന്ന് അയാളുടെ കണ്ണുകളില്ല. ഒരു നേരിയ ചായ പോലും തെളിയുന്നില്ല. ഓർക്കുമ്പോൾ മനസ്സിലേക്ക് തിരിഞ്ഞു വരുന്നത് കണ്ണീരാണ്. എന്നാൽ ഇന്നതുമില്ല. അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചതോടെ അയാളുടെ നില കൂടുതൽ ദയനീയമായി. ഇളയമ്മയുടെ വക കൂടി ചകാരവും പീഡനവും ഒടുവിൽ എങ്ങനെയോ എവിടെയോ ഓടിയും വീണും വളരുകയായിരുന്നു. അടുത്തൊരു സ്കൂളിൽ മാഷുടെ ജോലി കിട്ടിയപ്പോൾ അയാൾ ആദ്യമായി ഒന്ന് മനസ്സറിഞ്ഞ് തിരിച്ചു. എവിടെയോ ഒരു ബലം ആയിടെ സൗധാമിനി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അച്ഛൻ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ സൗധാമിനിയെ മാത്രമേ അയാൾക്ക് കിട്ടുകയുണ്ടായുള്ളൂ. അവളുടെ അച്ഛൻ ദാരിദ്ര്യത്തിനിടയിലും നുള്ളിപ്പെറുക്കി കൊടുത്ത ദ്രവ്യം അയാളുടെ അച്ഛൻ സ്വന്തം മടിശീലയിൽ തന്നെ സൂക്ഷിച്ചു. മതി സൗധാമിനി തന്നെ, എനിക്ക് ധാരാളം. ഇനി ഞാൻ എൻ്റെ ജീവിതം അവളിൽ വേരുകളാഴ്ത്തിക്കൊള്ളാം. അവളിൽ ഇനി ഇളം തളിരുകൾ വിരിയും. അവളുടെ തണലിൽ ഞാൻ ഉന്മേഷം വീണ്ടെടുത്തുകൊള്ളാം. അയാളുടെ ആ കരുതൽ പക്ഷേ വെറുതെയായിരുന്നു. കൂട്ടുകാർ കളിയാക്കി. തറവാട്ടിലെ ചുടുകാടാണ് നിനക്ക് നിൻ്റെ അച്ഛൻ നീക്കിവെച്ചത്. ഇൻഷുറൻസിൻ്റെ ലോണും പി എഫിൻ്റെ ലോണും നീ ചുടലഭദ്രകാളിക്ക് നിവേദിക്കാൻ പോവുകയാണോ? ഒന്നും പറഞ്ഞില്ല. ചുടലഭദ്രകാളിയാവും ഒരുപക്ഷെ എന്നെയും സൗധാമിനെയും അവളുടെ വയറ്റിൽ പിറക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമോനെയും കാക്കുക, അയാൾ കരുതി. ഓരോ വർഷവും കുറേശ്ശെ പണം വല്ലവിധേനയും സ്വരൂപിച്ച് അയാൾ 6 വർഷം കൊണ്ട് 3 മുറികളുള്ള ഒരു വീട് പണിതുരത്തി. അപ്പോഴേക്കും 4 പെൺകുഞ്ഞുങ്ങൾ അയാളുടെയും സൗധാമിനിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നു. അടുത്തത് നമ്മുടെ ജീവിതം താങ്ങുന്ന മകനാവും എന്ന് ഓരോ തവണയും അയാൾ കരുതിയത് വെറുതെ. എന്നാൽ അയാൾക്ക് ദുഃഖമോ നിരാശയോ ഇല്ലായിരുന്നു. പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ വൈരക്കുള്ളുകൾ തിളങ്ങിയിരുന്നു. അതിലെ പ്രകാശം അയാളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ഓരോ തവണയും തറവാട്ടുപറമ്പിൽ നിന്ന് പകയുടെ കൂർത്തമ്പുകൾ അയാളുടെ കൊച്ചുജീവിതത്തിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഏതോ ഒരു കടുത്ത വാശി പോലെ അയാളുടെ അച്ഛൻ അയാളെ തറവറ്റിക്കാൻ ശ്രമിച്ചു. എന്തിനെന്ന് അയാൾക്കറിയുമായിരുന്നില്ല. ഇളയമ്മയുടെ കാര്യ നടത്തിപ്പുകളാകാം ഒരുപക്ഷെ അച്ഛനിലെ ശൗര്യം ആളിപ്പടർത്തുന്നതെന്ന് അയാൾക്ക് തോന്നി. പിന്നെ അവൾ അയാളുടെ സ്കൂളിൽ അയാൾക്ക് പകരം വന്ന അധ്യാപകനെക്കുറിച്ച് അനന്തൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു കേൾപ്പിച്ചു. ആ മാഷ് കുടുംബമായിട്ട് തന്നെയാണ് ഇത്രേ വന്നിട്ടുള്ളത്. അങ്ങ് തെക്കെവിടെയോ ആണ് നാട്, അതോർമ്മയില്ല. വാടക വീടൊക്കെ അനന്തൻ മാഷ് എത്രേ ശരിയാക്കി കൊടുത്തത്. ഏട്ടൻ്റെ പെൻഷൻ കാര്യങ്ങളൊക്കെ അടുത്ത മാസം ശരിയാകുമെന്ന് മാഷ് പറഞ്ഞു. ശബ്ദമുയരാതെ തൊണ്ടയുമായി, എത്ര കാലമാണ് അയാൾ രാജിവെക്കാതെ കാത്തിരിക്കുക? ഇനി ശബ്ദമായില്ലെന്ന് ഡോക്ടർമാർ തീരെഴുതിയതാണ്. അയാൾ റിട്ടയർമെൻറ്റിന് തയ്യാറായത്. അങ്ങനെ കുറച്ച് പണം കിട്ടിയാൽ അത്രയെങ്കിലും ആയല്ലോ എന്ന് കരുതി. ജീവിതം നുറുങ്ങി തകരുകയാണ്. അയാൾക്ക് മുന്നിൽ ഒരു നരച്ച വെയിൽ മങ്ങിത്തുടങ്ങി. ക്രമേണ ഇരുൾ പരന്നു. രണ്ടു നാൾ കഴിഞ്ഞ് വീണ്ടും അയാളുടെ അച്ഛൻ കടന്നു വന്നു. പിറകിൽ അയാളുടെ ഇളയമ്മയും ഉണ്ടായിരുന്നു. ഒക്കത്ത് ഇളയമ്മയുടെ ഇളയ കുഞ്ഞ്, മൂക്കൊലിപ്പിച്ചുകൊണ്ട് ഒരു 3 വയസ്സുകാരി. അയാൾ വെയിൽ കണ്ടു കിടക്കുകയായിരുന്നു. വേദന വകവയ്ക്കാതെ കഴുത്ത് ഞെരിച്ച് അയാൾ വാതിൽക്കൽ അച്ഛനെ കണ്ടു. എഴുന്നേറ്റിരിക്കാനുള്ള ശ്രമം കൂടുതൽ വേദനയിലാണ് ചെന്നെത്തിയത്. നീ ഇന്നോ നാളെയോ തീരുമെന്നാണ് തോന്നുന്നത്. എടാ, എൻ്റെ പണം തന്നിട്ട് പോയാൽ മതി. കട്ടിലപ്പടിയിൽ കൈകൾ താങ്ങി വെച്ച് അയാളുടെ അച്ഛൻ ഉറക്കെ പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് സൈതോമിനിയോടെ വിശദീകരിച്ചു. ഇവൻ്റെ ഇളയത് ആ ഭാനുവിനൊരു നല്ല കല്യാണോചന വന്നിരിക്കുന്നു. എത്ര തന്നെ സൂക്ഷിച്ച് ചെലവിട്ടാലും ഒരു 19,000 രൂപയെങ്കിലും വേണ്ടിവരും. അന്ന് ആളുകളൊക്കെ ചേർന്ന് പറഞ്ഞപ്പോൾ ഞാനെൻ്റെ ഒരല്പം ദയ കാണിച്ചു പോയി. എൻ്റെ രക്തത്തിൽ പിറന്നുപോയില്ലേ എന്ന് കരുതി അതങ്ങ് അവകാശമായി വയ്ക്കാൻ നോക്കണ്ട. എനിക്കറിയാം നിൻ്റെയൊക്കെ കയ്യിൽ പണമുണ്ടെന്ന്. ഇവൻ ഈ നിലയിൽ ഇനി അധിക നാളൊന്നും ജീവിക്കാൻ പോണില്ല. നീ ആ പണം നാളെ തന്നെ അവിടെ എത്തിച്ചേക്കണം. ഇല്ലെങ്കിലും ഈ വീടും പറമ്പും ഞാനങ്ങ് കച്ചവടാക്കും. ആ കൊച്ചുവീടിൻ്റെ ചുവരുകളിൽ ശബ്ദം കുറേയേറെ നേരം മുഴക്കമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ബോധത്തിലേക്ക് അയാൾ വീണ്ടും വീണുപോകും വരെ. വീടിന് ചുറ്റും വെയിൽ കത്തുന്നു. രാത്രിക്ക് നല്ല ചൂടായിരുന്നു. ഒരുപക്ഷെ ആകാശത്ത് കറുത്ത നിറമുള്ള ഒരു സൂര്യൻ ഉഷ്ണം വിതച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകുമോ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടക്കെ ദൂരെ തറവാട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉറക്കെ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കായി. ഒരു ദുസ്വപ്നമോ മനസ്സിൻ്റെ വിഭ്രാന്തിയോ എന്ന് ഇഴവിരിക്കും മുമ്പേ ആരോ തുടക്കത്തിൽ മുറ്റത്തേക്കെത്തിയതായി തോന്നി. സൗദാമിനിയോടൊപ്പം അയാളുടെ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു. അത് തറവാട്ടിലും മൂപ്പൻ കാര്യസ്ഥൻ കുഞ്ഞിനേട്ടനായിരുന്നു. പകച്ച മുഖത്തോടെ വിതച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനേട്ടൻ പറഞ്ഞു, വല്യോറ് പോയി മോനെ. പിന്നെ കരച്ചിലൊതുക്കാൻ പാടുകൂട്ടുകൊണ്ട് തന്നെ അയാൾ വിശദീകരിച്ചു. ഊണ് കഴിഞ്ഞ് തെക്കിന് മുറ്റത്ത് നടക്കുമായിരുന്നു. പെട്ടെന്ന് നെഞ്ചുവേദന വന്നത് എത്രേ, അതോടെ വീണു. ഞങ്ങൾ ഓടിച്ചെന്നുമ്പോഴേക്കും തീർന്നിരിക്കുന്നു. പുറത്തെ രാത്രിക്ക് ഇപ്പോഴും ചൂട് ശമിച്ചിട്ടില്ല. എവിടെ നിന്നോ ഒരു മുഴക്കത്തോടെ വന്ന കാറ്റ് ചുറ്റിലും ചുഴലിയായി തീരുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ തറവാടിൻ്റെ സുഹൃതസ്വയത്തിന് കാരണക്കാരനായ ആ മൂത്ത പുത്രൻ. കാര്യസ്ഥൻ കുഞ്ഞുണ്ണി പണിക്കരുടെ കൈകൾ പിടിച്ച് സാവധാനം എഴുന്നേൽക്കുകയായി. ഇനി അച്ഛനെ കുളിപ്പിക്കണം. ദർഭപ്പുൽ മെത്ത വിരിച്ച് നാക്കിലേൽ അരിമണിയും പൂവും നാളികേരം മുറിയിൽ നെയ്ത്തിരി നാളവും വെച്ച്
2: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ കഥ കർമ്മണ്യെ. അവതരിപ്പിച്ചത് MR പ്രേംജിത്ത് വെള്ളപ്പന്തൽ.
1: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
4: ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
5: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ

മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കവികളുടെ ഭാവനയിലും ഗാനരചയിതാക്കളുടെ വരികളിലും വാനം ഇന്നും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ് അല്ലേ? പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും പ്രകൃതി ഭംഗിക്കും സാക്ഷിയായി വാനം മലയാള സിനിമാ ഗാനങ്ങളിൽ പലതവണ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ വാനം എന്ന പദം ഉൾപ്പെടുന്ന മനോഹരമായ ഏതാനും ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീത യാത്ര നടത്താം അല്ലേ? ഇന്നത്തെ മധുരഗീതങ്ങളിൽ കൂടെയുള്ളത് സൂര്യ ഇടവനെയാണ്. ആദ്യ ഗാനം നമുക്ക് കേൾക്കേണ്ടേ? ആദ്യ ഗാനം ഓർമ്മകളെ വിടതരൂ എന്ന ചിത്രത്തിലേതാണ്. രവിഗുപ്തൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് CS ഗുപ്തനാണ്. പ്രതാപ് പോത്തൻ, ശങ്കരാടി, ശ്രീവിദ്യ, കുതിരവട്ടം പപ്പു, ഹരി, PK എബ്രഹാം, ചന്ദ്രാജി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ പവിത്രൻ വരികൾ എഴുതി, KJ ജോയ് സംഗീതം നൽകി. ദൂരെ നീലവാനം എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ? പാടിയിരിക്കുന്നത് ജോളി എബ്രഹാം, വാണി ജയറാം.

അടുത്ത ഗാനം 1981 പുറത്തിറങ്ങിയ കാഹളം എന്ന ചിത്രത്തിലേതാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷി, നിർമ്മാണം അരീഫ ഹസൻ. പ്രേംനസീർ, കുതിരവട്ടം പപ്പു, നന്ദിത ബോസ്, രവീന്ദ്രൻ, സീമ, ജാഫർ ഖാൻ, സത്താർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രചന കെ ജി മേനോൻ, സംഗീതം എ ടി ഉമ്മർ, പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, എൽ ആർ അഞ്ജലി. വാനം പൂവാനം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അടുത്ത ഗാനം ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി കെ ജെ യേശുദാസും വാണി ജയറാമൻ പാടിയത്. ചിത്രം കുയിലിനെ തേടി. എം മണി സംവിധാനവും നിർമ്മാണവും ചെയ്തിരിക്കുന്ന ചിത്രമാണിത്. മോഹൻലാൽ, അടൂർ ഭാസി, റാണി പത്മിനി, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1983 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം നീലവാനം പൂത്തുനിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം ഒറ്റയാൻ എന്ന ചിത്രത്തിലേതാണ്. വാനം തൂകും എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഗുണാസിംഗ് ആണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധു, സുധീർ, രതീഷ്, കുതിരവട്ടം, പപ്പു, സത്താർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എൻ കേശവൻ നായരാണ്. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം 6ാം വാർഡിൽ ആഭ്യന്തര കലഹം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് യേശുദാസ്. MD രാജേന്ദ്രന്റെ വരികൾക്ക് AT ഉമ്മറാണ് ഈണം നൽകിയത്. 1990ലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. വാനം എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1992 പുറത്തിറങ്ങിയ സവിധം എന്ന ചിത്രത്തിലേത്. ജോർജ് കിത്തോ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബു തിരുവല്ല, സുരേഷ് ഗോപി, നെടുമുടി വേണു, ശാന്തി കൃഷ്ണ, സുനിത, അശോകൻ, മാമുക്കോയ, മാധു, ഷാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. തൂവാനം ഒരു പാലാഴി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ, സുജാത മോഹൻ. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

വാനം പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ, എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയത്. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യമുന, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ, ജയസൂര്യ, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി, ഷിജു, ബാബു സ്വാമി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ദോസ്ത്.

അടുത്ത ഗാനം മധുബാലകൃഷ്ണൻ പാടിയത് ചിത്രം ശ്രീരാമരാജ്യം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വായുവാനം നേരെ എന്ന് തുടങ്ങുന്ന ഗാനം

2015 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് KS ഹരിശങ്കർ. രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം നൽകിയത്. സച്ചി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജീവ് നായർ. ബിജു മേനോൻ, പൃഥ്വിരാജ്, അനു സിതാര, മിയ ജോർജ്, സുരേഷ് കൃഷ്ണ, രഞ്ജി പണിക്കർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാനം ചായും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

2017 പുറത്തിറങ്ങിയ വിമാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് സിതാര കൃഷ്ണകുമാർ. പ്രദീപ് എം നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫറാണ്. പൃഥ്വിരാജ്, സൈജു കുറുപ്പ്, ലേന കുമാർ, അശോകൻ, കുഞ്ചൻ, സുധീർ കരമന എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. ഇതിൽ വാനമകലുന്നുവോ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. വാനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 80s ഏഭ്യന്മാർ എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, ജിതിൻ രാജ്, ഷാജി യൂസഫിന്റെ വരികൾക്ക് രഞ്ജിത് വസുദേവാണ് ഈണം നൽകിയത്. 2021 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വാനം എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാനം ചുറ്റും മേഘം കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ചിത്രം അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, മൃദുല വാര്യാർ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ആകാശം എത്ര വിശാലമാണോ അതുപോലെ വിശാലമാണ് സംഗീതത്തിന്റെ ലോകവും. വാനം എന്നൊരു പദത്തിലൂടെ എത്രയോ വികാരങ്ങൾ മലയാള സിനിമാ ഗാനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് മധുരമായ ഓർമ്മകളും അനുഭൂതികളും സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മധുരഗീതങ്ങളിൽ മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുര ഗീതങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരു കസേല, ഇതിൽ യമനെക്കുറിച്ച് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ചിരി നേരത്തിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിഗുംബില 2, നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45

0: അയന വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:30 കായികം. 9 ചിത്രപരിചയം. രാത്രി 10 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
4: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മലയാളിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് പുതുചിറകേകി. പാലക്കാട് കുടുംബവേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനി 8 അവിടെ തുടരും. ഇന്ന് പുലർച്ചെ 2 അനിൽ മേനോനും 2 റഷ്യൻ സഹയാത്രികരും നിലയത്തിൽ പ്രവേശിച്ചത്. ആഗോള എണ്ണ നീക്കത്തിലെ തന്ത്രപ്രധാനമായ ചരക്കിടനാഴിയായ ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണവും കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം. ഇന്നലെ ഹോർമോസിലെ മോൻഡേ പ്രാദേശിക സമുദ്രാതിർത്തിയിൽ വെച്ച് UAE പതാകയുള്ള MT അൽ ബഹിയ, MT മൊംബാസ് എന്നീ 2 എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമിച്ചു. ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 6 16 പരിക്കേറ്റു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിൽ കുതിപ്പ്. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രണ്ട് ക്രൂഡ് വില വീപ്പക്ക് 87.31 ഉയർന്നു. 5%ത്തിനടുത്താണ് വർധനവ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ CPM CPI തമ്മിൽ ഭിന്നതയിലേക്ക് മാറി. രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ CPI നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ 3 ഫൈനൽ എന്ന ഫ്രാൻസിന്റെ മോഹം തല്ലിക്കെടുത്തി. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഫൈനലിൽ. എതിരില്ലാത്ത 2 ജയം. ഇത് 2 തവണയാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഇന്ന് രാത്രി 12:30. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഈ മാസം 17 2:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ 5 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതോടൊപ്പം നാടിന് സമർപ്പിക്കുക. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി 60 ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തെ തുടർന്ന് 5 ആശുപത്രി പ്രതിനിധികൾ ഒത്തുതീർപ്പ് ധാരണയിൽ ഒപ്പിട്ടു. TO മോഹനൻ MLA നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ധനലക്ഷ്മി, സ്പെഷ്യാലിറ്റി, കിംസ്, ഫാത്തിമ, ആശീർവാദ് എന്നീ ആശുപത്രി പ്രതിനിധികളാണ് ഒപ്പിട്ടത്. കൊയിലി ആശുപത്രി പ്രതിനിധികൾ വിട്ടുനിന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേർക്കെങ്കിലും ഭൂമി തരംമാറ്റി നൽകലാണ്.

ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും തരംമാറ്റം നൽകണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണമെന്നും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഓണവിപണി നടത്തിപ്പിന് സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AAY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെ 253 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ 2 ആഴ്ചയിലേറെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ വ്യക്തത തേടി. റിപ്പോർട്ട് തിരുത്തിയെന്ന് പറയുന്ന സമയത്ത് അജിത് കുമാർ ADGP ഓഫീസിലില്ലായിരുന്നുവെന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നുമാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ ആരോപിച്ച് ജാമ്യം അനുവദിക്കണമെന്ന 1-ാം പ്രതി പൾസർ സോനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കുറ്റകൃത്യത്തിലെ പങ്ക്, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, നടത്തിയ രീതി തുടങ്ങിയവ കണക്കിലെടുക്കുമ്പോൾ ശിക്ഷാവിധി മരവിപ്പിക്കാൻ മാത്രം അസാധാരണ സാഹചര്യം നിലവിലില്ലെന്ന് വിലയിരുത്തിയാണ് ഉപഹർജി തള്ളിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ജില്ലയിൽ 1-ാമതായി. തളിപ്പറമ്പ് മുത്തേടത്ത് ഹൈസ്കൂൾ, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് 2-3 സ്ഥാനങ്ങളിൽ. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് 11 പേരെ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MR മിനി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. മരിച്ച പെൻഷൻകാരുടെ പണം ട്രഷറികളിൽ നിന്ന് പിൻവലിക്കുന്നവരെ പിടികൂടാൻ മുന്നറിയിപ്പുമായി ട്രഷറി ഡയറക്ടർ കർശന നടപടിക്ക് ജില്ലാ സബ് ട്രഷറി ഓഫീസുകളോട് നിർദ്ദേശിച്ചു. മഴ മാറിയതോടെ സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെ 254 മെഗാവാട്ട് മുതൽ 517 മെഗാവാട്ട് വരെ ഉപയോഗം നിയന്ത്രിക്കേണ്ടി വന്നു. 2 ദിവസമായി വൈദ്യുതി നിയന്ത്രണ മുന്നറിയിപ്പ് KSEB നൽകുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ 20 മുതൽ 30 മിനിറ്റ് വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത്. 10 വർഷം വികസന പ്രവർത്തനങ്ങളുടെ നട്ടലായി പ്രവർത്തിച്ച കിഫ്ബിയെ പെട്ടെന്ന് ഇല്ലാതാക്കാനാവില്ലെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിഭവ സമാഹരണ മാതൃക പുനഃപരിശോധിക്കും. ബജറ്റിന് പുറത്തുള്ള വായ്പക്ക് കേന്ദ്ര സർക്കാർ കടിഞ്ഞാണിട്ട പശ്ചാത്തലത്തിൽ കിഫ്ബിക്ക് പ്രസക്തിയുണ്ടോ എന്നും മറ്റെന്തെങ്കിലും ബദൽ ധനകാര്യ സംവിധാനത്തിന് സാധ്യതയുണ്ടോ എന്നും പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതിയെ നിയമിച്ചത്. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണം തുടങ്ങിയ ക്രൈംബ്രാഞ്ച് സംഘം രേഖകൾ ആവശ്യപ്പെട്ട് PSC കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ്, ആദ്യ ബാച്ച് KAS, പോലീസ് DYSP, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. കാപ്പ കേസിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജയിലിനകത്ത് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് ജയിലിലെ സത്യപ്രതിജ്ഞ. ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന് തുടക്കമിട്ട് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഘട്ടംഘട്ടമായി ഒഴിവാക്കും. മുദ്രാ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന് കിതപ്പ്. 2025-26 സാമ്പത്തിക വർഷം മൊത്തം 16.4 ലക്ഷം പേരാണ് വായ്പയെടുത്തത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷിതമായ കപ്പൽ നീക്കവും സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് US ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിൽ. ഒമാൻ തീരത്ത് UAE പതാകയുള്ള കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് മറുപടിയായി ഇന്നലെ പുലർച്ചെ ഇറാനിൽ US 3-ാം ഘട്ട ആക്രമണം നടത്തി. യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന വ്യോമാക്രമണത്തിന് മറുപടിയായി സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിനു നേരെ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണം. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര സമുദ്രക്രമം ഇന്ത്യയുടെ മുൻഗണനയാണെന്ന് UNൽ വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 2028-29 കാലയളവിൽ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് പരിപാടിയിൽ ജയശങ്കർ തുടക്കം കുറിച്ചു. കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടമായവർക്ക് വിവിധ IT കമ്പനികളിൽ ജോലി അവസരമൊരുക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കേരളം മാതൃക കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര നട നാളെ വൈകിട്ട് 5:30 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹൻ

0: ഇതിനുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. ഈ മാസം 21 രാത്രി 10 നട അടക്കും. നടാൽ റെയിൽവേ ഗേറ്റ് കടന്നുവരുന്ന വാഹനങ്ങൾ ഏതുവഴി പോകുമെന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ നാളെ കലക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കും. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ 2 സെമി ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റയിൽ. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ വമ്പൻ പരാജയത്തിന് ഏകദിനത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന 1 ഏകദിനത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഓൾറൗണ്ടർ ജലജ് സക്സേന കേരളത്തിനായി വീണ്ടും കളിക്കാനെത്തുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ ജലജ് നേരത്തെ 9 കേരളത്തിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിരുന്നു. ഏഷ്യൻ അണ്ടർ 18 വോളിബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ. പൂൾ ബിയിലെ 3 മത്സരത്തിൽ ഫിലിപ്പീൻസിന് കീഴടക്കിയാണ് ഇന്ത്യ മുന്നേറിയത്. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 780 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു 2 റൗണ്ടിൽ. ആദ്യ മത്സരത്തിൽ മലേഷ്യയുടെ വോങ് ലിങ് ചിങ്ങിനെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ
0: ചാരുകസേരയുടെ നേരമായി, നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ? പോവാ. എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ?
1: ഏ, കഥ കേൾക്കാൻ പോകുന്നതിന്റെ എനർജിയാ.
0: അത് ശരി, അപ്പൊ നമുക്ക് മാഷെ വിളിക്കാം. മാഷേ.
2: ചാരുകസേരയുടെ സമയമാണല്ലേ.
0: അതെ,
1: സമയം മാറ്റണമെന്നെല്ലാം ചിലവര് പറയുന്നില്ലേ, പറഞ്ഞിട്ടില്ലേ?
0: അതെ, നമ്മൾ പ്രതികരണത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സമയം മാറ്റണം, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്.
2: ആ സമയമാണോ ഉദ്ദേശിച്ചത്?
1: ഈ
2: ബുധനാഴ്ച, ബുധൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ബോധം ആണല്ലോ അല്ലേ. ബോധങ്ങളിലേക്കാണ് നമ്മള് പ്രസരിപ്പിക്കുന്നത് ചാരുകസേരയുടെ സന്ദേശങ്ങളും കഥകളും. ഒരാഴ്ച മധ്യം അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞായറാഴ്ചകളിൽ പലരും പല തിരക്കുകളിലായിരിക്കും, പല ചടങ്ങുകളിലായിരിക്കും. ആ തിരക്കുകൾക്കിടയിൽ സ്വച്ഛന്തമായിട്ടിരുന്ന് കേൾക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കില്ല എന്നുള്ള ഒരു തോന്നലാണ് ചരികശാലയുടെ സമയം ഞായറാഴ്ച ആക്കാതിരിക്കാൻ കാരണം. വേറെ കാരണങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ആക്കാം അല്ലേ.
1: അത് മാത്രല്ല മാഷേ, നമ്മൾ ബുധനാഴ്ച കൊടുക്കുന്ന എപ്പിസോഡിന്റെ റിപ്പീറ്റ് പോകുന്നത്
2: ശനിയാഴ്ച രാത്രി പോകുന്നുണ്ട്. മാത്രല്ല, ഉച്ച നേരത്ത് കേൾക്കാനാണ് സമയമുള്ളവർക്ക് വേണ്ടി എന്തുണ്ട്,
1: ഒരു വട്ടം കൂടി
2: കേൾപ്പിക്കുന്നുണ്ട്. ഒരു വട്ടല്ല, മൂന്നാം വട്ടാണത്.
1: അതെ,
2: ബുധനാഴ്ച രാവിലെ, അത് ശനിയാഴ്ച രാത്രി, പിന്നെ ഒരു വട്ടത്തിൽ, മൂന്നാം വട്ടാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ സമയമാറ്റത്തെ കുറിച്ച് ഇപ്പം ആലോചിക്കണ്ട, കഥ പറയണം അല്ലേ. എന്താണ് കഥ? ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കണക്കാണ്?
1: അത് എന്നോട് ചോദിച്ചാ മാഷേ, സൂര്യച്ചിക്കൽ പത്ര വശമുണ്ടാവില്ലേ
0: മാഷേ, കണക്കിൽ കുറച്ച് പിറകോട്ടാണ് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്.
2: അതായത് കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം കിട്ടുന്ന മൂന്ന് പൂർണ്ണസംഖ്യകൾ.
1: മൂന്ന്
2: വ്യത്യസ്ത സംഖ്യകൾ, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആഡ് ചെയ്യുന്നാലേ ഒരു സെയിം ആൻസർ
1: ആയിരിക്കും. അങ്ങനെ, അതായത് 1 + 2 + 3 = 1 × 2 × 3.
2: ഏതാണ് ഉത്തരം?
1: 1, 2, 3.
2: 1, 2, 3 ആണല്ലേ. എന്താണ് 1 + 2 + 3 എത്രയാണ്?
1: 6.
2: 1 × 2 × 3.
1: 1 × 2 = 2, 2 × 3 = 6.
0: അപ്പൊ നമ്മള് ചാരുകസേര കണക്ക് കസേരയാക്കി മാറ്റിയാ?
2: മാത്തമെറ്റിക്സ് ആണല്ലോ, എന്ത്,
1: ഭൂമിയുടെ
0: സ്പന്ദനം,
2: ഭൂഗോളത്തിന്റെ സ്പന്ദനം. ഇത് ഒരു കാരണമുണ്ട്, 1, 2, 3 അത് ചേർത്ത് വെച്ചാല് എത്രയാണ്?
1: 6.

0: ഒന്ന് രണ്ട് മൂന്ന് നാല് അത്തരം എപ്പിസോഡിലേക്ക് പോകും. ആയിരത്തിൽ പരം എപ്പിസോഡുകളിലേക്ക് ചാരികസേല പോകണമെങ്കിൽ എന്ത് വേണം?
1: കഥ വേണം.
0: ചാരികസേല ആഴ്ചക്കൊന്നുള്ളത് ദിവസത്തിൽ തൽക്കാലം നമ്മൾ അങ്ങനെ ആയിരത്തിൽ പരം കഥ കേൾപ്പിച്ച് നമ്മുടെ ശ്രോതാക്കളെ ക്ഷമ പരീക്ഷിക്കുന്നില്ല എന്തായാലും. പറഞ്ഞുള്ളൂ നമുക്കൊരു നല്ല സംഖ്യക്ക് വെച്ചിട്ട് ഈ ചാരികസേല നിർത്താം. ഇപ്പൊ തൽക്കാലം 123-ാമത്തെ എപ്പിസോഡ് പറയാം.
1: കാലം പോയൊരു പോക്ക് കണ്ട നീ കാലം അക്ഷരസ്ഫുടതയോടുകൂടെ സംസാരിക്കണം. കാലം പോയ പോക്ക് കണ്ട അശ്വിനി നീ മാഷെ സൂര്യച്ച് എന്തായാലും അത് പറഞ്ഞല്ലോ, അറിയാണ്ടാന്നെങ്കിലും പറഞ്ഞു.
0: കാലം പോയ പോക്ക് എന്നാണ് ഉദ്ദേശിച്ചത്,
1: പക്ഷെ പറഞ്ഞു വന്നപ്പോ കാലം പോയ പോക്കായി.
0: പറഞ്ഞതാണോ കേട്ടതാണോ എന്നറിയില്ല അല്ലേ സൂര്യ.
2: അതെ, പക്ഷെ കേൾവിക്കുന്നൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവക്ക് ഇഷ്ടപ്പെട്ട അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലോ.
1: ആ ധർമ്മദേവനല്ലേ
0: കാലനെ കുറിച്ച്.
2: അതെ,
0: കാലൻ ഒരു കഥ പറയാൻ മാത്രം വിശേഷങ്ങളുള്ള ഒരാള് തന്നെയാണല്ലേ. ചരികശൈലില് കാലനെ കുറിച്ചൊക്കെ പരാമർശിച്ച കഥകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കാലന് വേണ്ടി മാത്രം 123-ാമത്തെ ലക്കം നമുക്ക് സമർപ്പിക്കാം. കാലൻ എന്ന് കേൾക്കുമ്പോൾ അല്പം ഒരു നെഗറ്റീവ്, ഒരു വിപരീത തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അത് തോന്നാതിരിക്കാൻ എന്ത് വേണം?
1: ധർമ്മദേവൻ എന്ന് വിളിക്കണം,
0: അല്ലെങ്കിൽ യമദേവൻ എന്ന് വിളിക്കണം. എല്ലാം ഒരാളാണ്. ചില പേരെങ്ങനെയാണ്? ചില പേര് വിളിക്കുമ്പം ഒരു സുപ്പീരിയറും ഇൻഫീരിയറും ഒക്കെ ഉണ്ടല്ലോ.
1: ആ സൂര്യ അശ്വിനി എന്ന് വിളിക്കുന്ന പോലെ.
0: ഒന്നുമില്ല
1: മാഷേ, കഥ പറയാമോ?
2: അശ്വിനെ അച്ചു എന്ന് വിളിക്കുമ്പോ ഒരു സുഖമില്ലല്ലോ.
0: യഥാർത്ഥ പേര് വിളിക്കുമ്പോഴാണ് ഒരു
2: സുഖം.
0: അതുപോലെ യമനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കാലൻ. അങ്ങനെയാണോ
1: ആയിരിക്കൂ.
0: ഏതായാലും നമുക്ക് കാലൻ എന്ന് കേൾക്കുമ്പോ അല്പം പേടിയൊക്കെ ഉണ്ടാവും. യമദേവൻ ധർമ്മദേവൻ എന്നൊക്കെ കേൾക്കുമ്പോ
1: പേടിയില്ല,
0: ഒരു ബഹുമാനാണ്, ആദരവാണ്, ദേവൻ എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ കാലനും നമുക്ക് അനിവാര്യമായ ഒരു ദേവം തന്നെയല്ലേ. എന്താണ് കാലന്റെ ചുമതല?
1: ജീവൻ എടുക്കുക.
0: മരണദേവനാണ് അല്ലേ. സംഹാരത്തിനും ഒരു മൂർത്തി വേണ്ടേ? സംഹാരത്തിന് മൂർത്തിയുണ്ട്, സ്തുതിക്ക് മൂർത്തിയുണ്ട്, സൃഷ്ടിക്ക് മൂർത്തിയുണ്ട്. സൃഷ്ടി ആരാണ്? സ്തുതിയോ? സംഹാരം?
2: ശിവൻ.
0: മൂന്നും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഈ സംഹാരം മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അല്പം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, പരിചയമുള്ളവരൊക്കെ നമ്മളെ വിട്ടു പിരിയുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷേ അതില്ലെങ്കിലെടുത്ത അവസ്ഥ എന്താണ്?
2: അതാണ് കാലനില്ലാത്ത കാലം.
0: അതെ, കാലനില്ലാത്ത കാലത്തെ കുറിച്ച് കുഞ്ചന്നമ്പ്യാര് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് അവസ്ഥ? സങ്കല്പത്തിൽ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ 150, 200, 500 വയസ്സുള്ള വീട്ടിലെ മുതുമുത്തശ്ശന്മാർ എവിടെയെങ്കിലുമൊക്കെ തിരികെ വെക്കണം എന്നാണ് നമ്പ്യാർ ഫലിതരൂപേണ പറയുന്നത്. ഒരുപക്ഷെ മരണമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്, ക്ഷണികമാകുന്നോണ്ടാണല്ലോ. നമ്മളീ ഏറ്റവും നല്ല മണമുള്ള പൂക്കൾക്ക് അല്പായുസായിരിക്കും, വാടാമല്ലികൾക്ക് ദീർഘായുസാണ്. കാരണം അത് പെട്ടെന്നൊന്നും
1: വാടിപ്പോവില്ല,
0: അതിന് എന്തില്ല,
1: മണമില്ല,
0: മണമില്ല. അതുപോലെ ശലഭങ്ങളെ കാണുമല്ലോ, വണ്ടുകളും ശലഭങ്ങളും നോക്കിയാട്ടെ. ശലഭങ്ങളല്ലേ കാണാൻ വളരെ ഭംഗി. എത്രയാണ് ആയുസ്?
1: വളരെ കുറച്ച് ദിവസങ്ങൾ.
0: ദിവസങ്ങൾ, ദിവസം മാത്രമേ ഒരു ദിവസമേ ഉള്ളൂ. പക്ഷെ വണ്ടുകൾക്ക് അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോ നല്ലതിനൊക്കെ അല്പായുസാണ്. അപ്പൊ മനുഷ്യ ജീവിതം ഒരു ഘട്ടം, നമ്മൾ ജനിക്കും മുതൽ നമ്മുടെ വിധിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അറിയാത്തൊരു ദിവസമുണ്ട് നമുക്ക്. ആ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കലാണ്, അകന്നുകൊണ്ടിരിക്കലല്ല. ജനിക്കും മുതൽ തുടങ്ങി നമ്മൾ മരണത്തിലേക്കുള്ള യാത്ര, അത് അജ്ഞാതമാണ് നമുക്ക്. ആ അജ്ഞതയാണ് ജീവിതത്തിൻ്റെ ഒരു ലാവണ്യം എന്ന് പറയാം. അപ്പോൾ മരണമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സുഖമില്ലാത്തൊരവസ്ഥയാണ്. ജീവിതത്തിനൊരു അർത്ഥരഹിതമായൊരവസ്ഥയായിരിക്കും. അപ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുകയും, ജീവിതം ഹ്രസ്വകാലമാണ് നമ്മുടെ ആയുസ്, അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കലഹിക്കാതെ അല്ലേ ജീവിക്കണം. കൂടെയല്ല ജനിക്കുന്ന നേരത്തും,
1: കൂടെയല്ല മരിക്കുന്ന നേരത്തും,
0: മധ്യേ എന്തിനെ കലഹിക്കുന്നു നാം വൃഥ എന്ന് ആര് പറഞ്ഞിരുന്നു?
2: പൂന്താനം.
0: ഓ, ഞാനപ്പാനിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോ ജനിക്കുന്നു മരിക്കുന്നു അതിനിടയിലുള്ള ചെറിയൊരു സമയം നമ്മൾ പരസ്പരം ആസ്വദിച്ച് കഴിയണം. ഈ ഒരു സന്ദേശം നമുക്ക് നമ്മളെ ഉൾക്കൊള്ളുന്ന, നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു മൂർത്തിയാണ്, ദേവതയാണ് രണദേവനായ, മരണദേവനായ യമൻ. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് എല്ലാം അല്ലേ. അപ്പൊ ബ്രഹ്മാവിന് ആരുടെ മകനാണ്? കാലനും അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. സൂര്യന്റെ മകനാണ് കാലൻ, സൂര്യപുത്രനാണ്. സൂര്യദേവൻ ഒരുപാട് മക്കളുണ്ട്. ഒരാളെ പേര് പറ
2: കർണൻ.
0: കർണൻ
1: വൃഷാലുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോവാത്തോണ്ടാണ്
2: എന്ത്
1: ഇത് പറഞ്ഞത്, ഭർത്താവിന് ഇത്ര ഓർമ്മ.
0: ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, നമ്മള് ഇറങ്ങിപ്പോവുകയില്ല അല്ലേ.

0: ഇപ്പൊ കർണനൊരു ഉദാഹരണമാണ്, സൂര്യപുത്രനൊരു ഉദാഹരണമാണ്. അപ്പൊ സൂര്യന്റെ ആദ്യകാലത്തൊരു പുത്രനാണ് കാലൻ.
1: അപ്പൊ അമ്മയോ ആശേ?
0: അമ്മയുടെ പേര് സംജ്ഞ എന്നാണ്, സംജ്ഞ എന്താണ്, ജാഞ്ഞ. അവര് വിശ്വകർമാവിന്റെ പുത്രിയാണ്. മനു, യമൻ, യമി, ഇങ്ങനെ മൂന്ന് മക്കളാണ്. യമനും യമിയും ഉണ്ട്, അതുകൂടാതെ ഒരു മനു ഉണ്ട്. പിന്നെ തോഴിയായ ഛായ എന്ന പേരുള്ള തോഴിയെ, സംജ്ഞയുടെ തോഴിയായ ഛായയെയും ആര് വിവാഹം കഴിച്ചിട്ടുണ്ട്?
1: സൂര്യൻ.
0: സൂര്യൻ അത് അറിയാതെയാണ്. പിന്നെ സംജ്ഞയെ ശപിക്കുന്നൊക്കെ ഉണ്ട്, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളാൽ സമ്പന്നമാണ് കാലന്റെ കുട്ടിക്കാലം. കാലന്റെ ഭാര്യയുടെ പേര് അറിയോ? കാലിയല്ല, യമന്റെ സഹോദരി യമി ആയതുകൊണ്ട് കാലന് കാലി എന്ന് പേര് വരുന്നു എന്നാണ് കരുതല്ലേ.
2: സഹോദരന്മാരാണെങ്കിൽ അങ്ങനെ പറ്റും, ഭാര്യക്ക് അങ്ങനെ പറ്റൂലല്ലോ.
0: പുരാണത്തിലെ കൃപറുടെ സഹോദരിയാണ്
1: കൃപി.
0: കൃപി, അപ്പൊ യമന് യമി ഉണ്ട്. അപ്പൊ കാലന് സഹോദരിയാണെങ്കിൽ ഒരുപക്ഷെ പറ്റുമായിരിക്കും. യമന്റെ സഹോദരിയുടെ പേര് യമിയാണ്, പക്ഷെ യമിക്ക് കാലി എന്ന പേരൊന്നും ഇല്ല
1: അല്ലേ.
0: അശ്വിനിയുടെ ഒരു കുസൃതി ചോദ്യം മാത്രമാണ്. ധൂമോർണ എന്താണ്?
1: ധൂമോർണ,
0: ധൂമം അറിയില്ലേ,
1: വെറുതെ അല്ലോ കാലനായിന്.
0: ധൂമോർണ എന്നാണ് കാലന്റെ ഭാര്യയുടെ പേര്. കഥകളിലൊന്നും അധികം പരാമർശ വിധേയല്ലാത്തൊരു സ്ത്രീയാണ്. കാലന് നല്ല നല്ലൊരു പേരുള്ള മകനുണ്ട് കേട്ടോ. മകന്റെ പേര് വേനൻ. വേനലല്ല, വേനൻ. മകളാണ് സുനീത. അങ്കൻ മകളുടെ ഭർത്താവാണ്. അങ്ങനെയൊക്കെയാണ് കുടുംബകാര്യങ്ങൾ. യമന്റെ പ്രധാനപ്പെട്ട ചുമതല, കാലന് ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്ത ചുമതല, ആത്മാക്കളെ അപഹരിക്കുക എന്നുള്ളതാണ്. എവിടെ ആത്മാക്കൾ ഉണ്ടാവുക?
1: ശരീരത്തിൽ.
0: ശരീരത്തിൽ, ശരീരത്തിൽ ആത്മാവോടുകൂടിയ ശരീരത്തിന് നമ്മൾ എന്ത് വിളിക്കും? ജീവനുള്ള മനുഷ്യന്മാർ എന്ന് വിളിക്കും അല്ലേ. നമ്മൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല്, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ്. എന്തൊക്കെയാ?
1: ആത്മാവും ശരീരവും.
0: ആത്മാവും ശരീരവും. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? മൈക്രോ കോസമും മാക്രോ കോസം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും.
2: സ്ഥൂലം സൂക്ഷ്മം.
0: സ്ഥൂലം എന്ന് പറഞ്ഞാല് നമ്മൾ ബാഹ്യമായി കാണുന്ന ശരീരം, നമ്മുടെ നിറവും വലുപ്പമൊക്കെ. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാല് നമ്മൾ ബാഹ്യമായിട്ട് കാണാത്ത ശരീരം, അത് ആത്മാവാണ്, അത് ജീവനാണ്. അപ്പൊ ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോയാല് അതെന്തായി?
1: ശവമായി.
0: ശവമായി. അപ്പം ജീവിച്ചിരിക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭൗതികമായ ശരീരത്തിനുള്ളിൽ ജീവൻ തുടിക്കണം. ഈ തുടിക്കുന്ന ജീവനെ അപഹരിക്കുക, ആത്മാവിനെ അപഹരിക്കുക എന്നുള്ളതാണ് കാലനിൽ നിക്ഷിപ്തമായ കർത്തവ്യം. കുറച്ച് കടുപ്പാണല്ലേ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ആത്മാവ് അപഹരിക്കുന്നു പറഞ്ഞാല് അത് അപഹരിച്ചു കൊണ്ടുപോകുന്നവരെല്ലാവർക്കും വെറുപ്പായിരിക്കും.
2: പക്ഷെ ചില ജന്മങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാ മതിയെന്ന് കാത്തുക്കുന്ന ആൾക്കാർ.
0: പക്ഷെ അങ്ങനെ അല്ലാത്തതുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വിയോഗങ്ങൾ നമുക്കല്ലേ, അകാല മൃതി വളരെ വേദനാജനകമാണ്. പക്ഷെ ഇത് കാലൻ സ്വന്തം ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുന്നതാണോ?
1: അല്ല,
0: യമദേവന്റെ, മഹാകാലന്റെ, പരമശിവരിന്റെ കൽപ്പനയാണ്. കാരണം ജനിക്കും മുമ്പ് തന്നെ നമുക്കൊരു ആയുസ് കുറിച്ചിരിക്കും. ആ ആയുസ് തീരുമ്പോൾ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കേണ്ട ചുമതലയാണ്. അത് മോചിപ്പിക്കുന്നതിന് മോക്ഷം എന്നാണ് പറയാം. അതാണ് യഥാർത്ഥ മോക്ഷം അല്ലേ. നമ്മൾ പുരാണത്തിലൊക്കെ ഒരുപാട് കഥകൾ കേൾക്കും. നാലാശ്രമധർമ്മങ്ങൾ പാലിക്കണം നമ്മൾ. ഏതൊക്കെയാണ് ആദ്യത്തത്? ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട്
1: സന്യാസം, ഗൃഹസ്ഥാശ്രമം.
0: ഗൃഹസ്ഥാശ്രമം ഗാർഹസ്ഥ്യമാണ്. ഒരുപാട് സന്യസിക്കാൻ പോകല്ല. ബ്രഹ്മചര്യം കഴിഞ്ഞാണ് ഗൃഹസ്ഥാശ്രമധർമ്മം, കുടുംബജീവിതമാണ്. അതിനുശേഷമാണ് സന്യാസം. അതിന് വാനപ്രസ്ഥമാണ്, വാനത്തിലേക്ക്, വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഏതാണ്ട് ഒരേ പീരീഡിലാണ്. ഈ വാനപ്രസ്ഥം അനുഷ്ഠിച്ച് സന്യസിച്ച് നമ്മൾ ഉപവസിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു. എല്ലാം ത്യജിക്കലാണ്, സംന്യാസം. എല്ലാം നിസിക്കുകയാണ്, ത്യജിക്കലാണ് സന്യാസത്തിൻ്റെ അർത്ഥം തന്നെ. അവിടെ ത്യജിക്കുക എന്ന് വെച്ചാൽ ബന്ധങ്ങൾ, അതുപോലെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അധികാരം, സ്നേഹം, അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കലാണ്. എല്ലാം ത്യജിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ത്യജിക്കുന്ന ഒരു വസ്തുണ്ട്, എന്താണത്?
1: ശരീരം.
0: ശരീരത്തിൽ നിന്ന്
1: ആത്മാവ്,
0: ഊർധ്വം വലിക്കുക എന്ന് പറയും. അതിനാവാഹിച്ച് നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തൂടെ അതങ്ങ് പുറത്തേക്ക് വിക്ഷേപിക്കാം. അത് വിലയം പ്രാപിക്കും, പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കും. ഇങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പൊ ഈ ഒരു ദൈവികമായ നേരത്തെ ചിട്ടപ്പെടുത്തിയ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യുന്ന ഒരു ജോലിയാണ് ആർക്കുള്ളത്?
1: കാലന്.
0: കാലന്. അതുകൊണ്ട് കാലൻ നമ്മളെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അത് ദൈവൻ തന്നെയാണ്. നമ്മളറിയാതെ നമുക്കൊരു ആയുസ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ആയുസ്സിലേക്ക് അദ്ദേഹം വരിക തന്നെ ചെയ്യും. എത്രമാത്രം നമ്മൾ മാറ്റിവെച്ചാലും, സർപ്പശത്രുക്കെ നമുക്കറിയില്ലേ അല്ലെ, തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു, അദ്ദേഹം രക്ഷയുണ്ടായോ? ഒടുവിൽ ആ കൃത്യമായ സമയത്ത് മരിക്കുക തന്നെ ചെയ്തു. ബ്രഹ്മാവ് ഒരുപാട് പേർക്ക് ഓരോ ദിക്കുകളുടെ ചുമതല കൊടുക്കുന്നുണ്ട്. അതിൽ കാലന് കിട്ടിയ ദിക്ക് തെക്കാണ്. തെക്കോട്ടെടുക്കുക എന്നെല്ലാം പറഞ്ഞല്ലോ നമ്മൾ അല്ലേ. ഇന്ദ്രനാണ് കിഴക്ക്, പടിഞ്ഞാറ് ഭാഗം വരുണനും വടക്ക് ഭാഗം കുബേരനുമാണ്. ഒരു ദിക്പാലകനാണ് കാലൻ. തെക്ക് എന്ന ദിക്കിന്റെ പാലകനായിട്ടാണ് ബ്രഹ്മാവ് കാലനെ നിശ്ചയിച്ചിരിക്കുന്നത്. കാലന്റെ കൊട്ടാരത്തിന് ഒരു പേരുണ്ട്, സംയമനി എന്നാണ് പറയുക. എന്താ പറയുക? സംയമനി, യമന്റെ മേഖല, യമന്റെ കൊട്ടാരം എന്നർത്ഥം. അതിന് കാലപുരി എന്നും കൂടി പറയും. കാലപുരി പോകുക എന്നെല്ലാം കേട്ടില്ലേ? അതിന് ആ കാലപുരിയുടെ വർണ്ണനയുണ്ട്, സംയമനിയുടെ വർണ്ണനയുണ്ട്. ഏതാണ്ട് 1000 യോജന വിസ്താരമുണ്ടത്രേ. 4 വശങ്ങളിലും ഓരോ പ്രവേശന ദ്വാരങ്ങളാണ് അതിനുള്ളത്. ഒരു വലിയ പട്ടണമാണ്. ഒരു ഭാഗത്ത് ചിത്രഗുപ്തന്റെ മന്ദിരം. ആരാണ് ചിത്രഗുപ്തൻ?
1: കണക്കപ്പിള്ള.
2: നിനക്ക് തീരെ ഇഷ്ടമായിരിക്കുമല്ലോ കണക്ക് മാഷായോണ്ട്.
1: കണക്ക് ഇഷ്ടമല്ല നിങ്ങളില്ല എന്നോട് നേരത്തെ പറഞ്ഞു. ഇതുപോലും കൂടെ അനക്ക ഇഷ്ടമല്ലാത്ത
0: നമ്മുടെ കണക്ക് മാഷാണ് തൽക്കാലം ചിത്രഗുപ്തൻ എന്ന് വിചാരിക്കാം. ചിത്രഗുപ്തനാണ് നമ്മുടെ ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നവരെ ഓരോരുത്തരുടെയും കേസ് ഡീറ്റെയിൽസ് പറയാം അല്ലേ. 3-ാമത്തെ വയസ്സിൽ ഇന്നേ കുറ്റം ചെയ്തു, അങ്ങനെ ചെയ്തു ഒക്കെ നമ്മൾ പറയും. കൃത്യമായി നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ആര്?
1: ചിത്രഗുപ്തൻ.
0: അദ്ദേഹത്തിന്റെ കൊട്ടാരമുണ്ട്. ചുറ്റുമുള്ള കോട്ടകൾ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 100 തെരുവുകൾ ഈ കാലപുരിയിലുണ്ട്. തെരുവുകളിലെല്ലാം കുടിക്കൂറകളും തോരണങ്ങളും ഉണ്ട്. ചിത്രഗുപ്തന്റെ മന്ദിരത്തിൽ ഒരു സംഘം ആൾക്കാരുണ്ട്. അവരുടെ ജോലി എന്താണ്? മനുഷ്യന്മാരെ ആയുസ് കണക്കാക്കലാണ്. അത് മാത്രമേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇങ്ങനെ വളരെ സുസംഘടിതമായ മനോഹരമായൊരു പുരിയാണ് കാലപുരി അല്ലെങ്കിൽ സംയമനി. അവിടെ സദസ്സ്, കാലൻ്റെ സദസ്സും അവർ ഇടയ്ക്ക് ചേരും. വിശ്വകർമ്മാവാണ് ആ സദസ്സ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ പല കഥകളിലും കാലനെ പരാമർശിക്കുന്നുണ്ട്. കാലൻ പരാമർശ വിധേയമായ കഥകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ?
2: സത്യവാൻ സാവിത്രി.
0: ആ അതിലെന്തായിരുന്നു?
2: സാവിത്രി കാലൻ വന്ന് കൊണ്ടുപോകാൻ പോയ സമയത്ത് സാവിത്രി
0: അനുവദിച്ചില്ലല്ലേ.
2: അപ്പൊ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികൾ കൊടുക്കും.
0: സാവിത്രിയുടെ പാതിവൃത്യത്തിന് മുന്നിൽ കാലന്റെ ഒരു നിയതിക്ക്, കാലന്റെ തീരുമാനങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. കാലൻ തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ നിന്ന് കാലന് പിറകോട്ട് പോകേണ്ടി വന്നു. അത്രമാത്രം ഉഗ്രമായിരുന്നു സത്യവതിയുടെ ആ പാതിവൃത്യത്തിന്റെ തപോബലം. പിന്നെ എവിടെയാണ്
1: യുധിഷ്ഠിരന്റെ കഥ പറഞ്ഞപ്പോ?
0: ആ അവിടെ
1: പട്ടിയുടെ രൂപത്തില്
0: യുധിഷ്ഠിരൻ, നമ്മള് പട്ടിക്ക് വേണ്ടി മാത്രം ഒരു ചാരകശല മാറ്റി വെച്ചിരുന്നു മഹാഭാരതത്തില്. മഹാപ്രസ്ഥാനത്തില്
2: മാഷേ, പട്ടിക്കും പൂച്ചക്കെല്ലാം നമ്മൾ ചാരുകസേര ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ.
1: പൂച്ചക്ക് കൊടുത്തിട്ടില്ലല്ലോ. ചെതലിന് കൊടുത്തിന്, പട്ടിക്ക് കൊടുത്തിന്, കുതിരക്ക് കൊടുത്തിന്, പിന്നെ ദശാവതാരങ്ങളിൽ നമ്മള് ചിലത് കൊടുത്തിട്ടുണ്ട്.
2: ആ അതൊക്കെ കൊടുത്തിനല്ലോ. അപ്പോ നിനക്കും ഒരു എപ്പിസോഡ് വേണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്?
1: ഞങ്ങൾക്കൊരു എപ്പിസോഡ്
0: അശ്വിനിക്കല്ലേ, അശ്വിനിക്ക് മാത്രമേ കണ്ട, അശ്വിനി ദേവന്മാർക്ക് നമുക്ക് ഒരു എപ്പിസോഡ് കൊടുക്കാം.
1: കണ്ടാ നിങ്ങക്ക് വേണേനുവാ?
2: ഏത് എപ്പിസോഡിലെ അശ്വിനി എന്റെ പേരില്ലാത്ത? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇപ്പം തന്നെ എന്റെ ഒരു പറഞ്ഞു കേട്ടിട്ടില്ല.
1: നിങ്ങളെ മോനേനു യമയെന്ന്, നിങ്ങളിനി കാലന്റെ അമ്മയെന്ന് വിളിക്കാം അല്ലേ?
2: അമ്മ അച്ഛനല്ലേ,
1: എന്നാ കാലന്റെ അച്ഛാന്ന്
2: വിളിക്കാം.
0: പറയാം നമ്മുടെ ചർച്ച വഴി വിട്ടു പോകുന്നുണ്ട്. യുധിഷ്ഠിരന്റെ മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് നമ്മള് കാലനെ കണ്ടിട്ടുണ്ട്. കാലനില്ലാത്ത കാലമെന്ന് കേട്ടിട്ടില്ലേ? എന്തായിരുന്നു ആ സംഭവം? നമ്മള് മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടില്ലോ. മൃഗണ്ഡമുനിയുടെ മകനാണ്, തപസ് ചെയ്ത് കിട്ടിയ മകനാണ്. എന്തായിരുന്നു ശിവന്റെ വരം? ചോയ്സ് ആണ്. എന്താണ് ചോയ്സ്?
1: ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ആയുസ് കുറയും. അങ്ങനെയല്ല
0: ബുദ്ധിയല്ല, അധമ പുത്രനാണെങ്കിൽ ദീർഘായുസ്, ഉത്തമ പുത്രനാണെങ്കിൽ അല്പായുസ്. 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന ഉത്തമനായ മകൻ വേണോ? ദീർഘായുസ്സുള്ള ഉത്തമനല്ലാത്ത മകൻ വേണോ എന്നാണ് ചോദ്യം. എന്നിട്ട് മൃഗണ്ഡു എന്താണ് തെരഞ്ഞെടുത്തത്? ഉത്തമനായിരിക്കണം. ആയുസ് കുറഞ്ഞാലും കുഴപ്പമില്ല, മകൻ പറയിപ്പിക്കരുത്. അങ്ങനെയാണ് ഉത്തമനായ മാർക്കണ്ഡേയൻ ഉണ്ടാവുന്നത്. മാർക്കണ്ഡേയന്റെ 16-ാമത്തെ വയസ്സാകുമ്പോഴേക്കും അച്ഛനമ്മമാരാകെ വിഷമിക്കുകയാണ്. ഈ സമയത്ത് ശിവലിംഗം കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കാലൻ കാലപാശം എറിഞ്ഞപ്പോൾ മാർക്കണ്ഡേയനെ കൂടെ ശിവലിംഗം കൂടി ഇളകി വന്നു. അവിടെയാണ് മഹാദേവൻ ശപിക്കുന്നത്. അതോടുകൂടി കാലനില്ലാത്ത കാലമായി അല്ലേ. നമ്മുടെ യമദേവന്റെ ചുമതലകളൊന്നും നിർവഹിക്കാത്ത കാലം വന്നു. അത് പക്ഷെങ്കിലും നമ്മുടെ ത്രിമൂർത്തികളൊക്കെ ചേർന്നത് പരിഹരിച്ചു കൊടുക്കുകയാണ് പിന്നീടുണ്ടായത്. അതുപോലെ മഹാഭാരതത്തിൽ തന്നെ അണിമാണ്ഡവ്യൻ്റെ ഒരു കഥയുണ്ട്. അണിമാണ്ഡവ്യൻ്റെ കഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഈ മുനിയാണ്, മാണ്ഡവ്യൻ എന്നുള്ളൊരു മുനിയാണ്, അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്ത് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു കള്ളൻ അതുവഴി വന്നു. കള്ളൻ ഓടി വരുന്നു, കാരണം കള്ളന്റെ പിന്നാലെ ആരുണ്ട്?
2: പോലീസ്. പോലീസ് ഒന്നും അക്കാലത്തില്ല അശ്വിനി, ഭടന്മാര്
1: തന്നെയാണീ പോലീസ് എന്ന് പറഞ്ഞേ.
0: അതെ, പോലീസിന് അത് ആ ചുമതല നിർവഹിക്കുന്ന രാജഭടന്മാര് പിന്നാലെ ഓടിക്കുകയാണ്. ആശ്രമ പരിസരത്ത് വെച്ച് കള്ളൻ അപ്രത്യക്ഷമായി. ഭടന്മാരെ ചുറ്റും പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല. ഒടുവിൽ ഈ ധ്യാനിച്ചിരിക്കുന്ന മുനിയോട് ചോദിച്ചു, മുനി ഇതുവഴി എങ്ങാറ്റം നിങ്ങൾ കണ്ടോ കള്ളനെ? മുനി സംസാരിച്ചില്ല, കാരണം അദ്ദേഹം മൗനവ്രതത്തിലാണ്. മുനിയും ഉണ്ടാതിരുന്നു, പിന്നെ എന്ത് ചെയ്തു ഭടന്മാര്?

0: ആശ്രമത്തിൽ കയറി പരിശോധിച്ചു. അതിനകത്ത് വെച്ച് കള്ളനെ കയ്യോടെ പിടികൂടി. കള്ളനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും വഴി ഭടന്മാരിൽ ഒരാൾ പറഞ്ഞു, ഈ കള്ളനെ ഇവിടെ ഒളിപ്പിച്ചത് ഈ സ്വാമിയല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ അദ്ദേഹത്തിന് ശിക്ഷ. അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി കൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ കള്ളവിനൊരു ശിക്ഷയാണ്, കള്ളവിനെ കൂട്ടു നിന്നാൽ മറ്റൊരു ശിക്ഷയാണ്. കള്ളവിനെ കൂട്ടു നിന്നു എന്നതിൻ്റെ പേരിൽ ഈ മാണ്ഡ്യവിനെ ശിക്ഷ കൊടുത്തു. അപ്പോഴാണ് പുരോഹിതന്മാർ പറഞ്ഞത്, അദ്ദേഹം ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമല്ല ശിക്ഷിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതിന് കുറേ പരീക്ഷകളുണ്ട്. അതിനൊരു പരീക്ഷയാണ് ശൂല പരീക്ഷ. എന്താ ചെയ്യുക, ശരീരം ശൂലത്തിൽ തറച്ചു വെക്കും, ഒരു മരത്തിൽ തറച്ചു വെക്കും, രക്തം വാർന്നു വലിച്ച് മരിച്ചിട്ടില്ല എങ്കിൽ അയാൾ നിരപരാധിയാണ്. പഴയ പരീക്ഷണങ്ങളാണ്, രക്തം വാർന്നു മരിച്ചാൽ അയാൾ അപരാധിയാണ്, പിന്നെ അദ്ദേഹത്തിന് രണ്ടാമത് കൊല്ലേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത്ഭുതം, മാണ്ഡവ്യന്റെ രക്തം വാർന്നു വലിച്ച് പോയിട്ടും അദ്ദേഹം മരിക്കുന്നില്ല. ഈ ശൂലത്തും വന്ന് ഇങ്ങനെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ രാജഭടന്മാർ രാജാവിനെ വിളിച്ചു. രാജാവ് വന്നു, രാജാവിനോടുള്ള കാര്യത്തിൽ ഞാൻ നിരപരാധിയെ, എന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ശിക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരാന്നെ വന്നു, സാക്ഷാൽ ചിത്രഗുപ്തൻ തന്നെ അവിടെ വന്നു. ചിത്രഗുപ്തനായി സംസാരിച്ചിട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആര് വന്നു, കാലൻ തന്നെ വന്നു. കണക്കെഴുത്തുകാരൻ പോരാ, യഥാർത്ഥ യമദേവൻ തന്നെ അവിടെ വന്നു. അപ്പം യമദേവനുമായിട്ട് കുറേ സംസാരമുണ്ട് ഈ മാണ്ഡവ്യൻ. ചിത്രഗുപ്തൻ്റെ പുസ്തകം നോക്കുമ്പം 12-ാമത്തെ വയസ്സിൽ തുമ്പികളുടെ ചെറുകരിഞ്ഞ് ഈർക്കിളിൽ കോത്ത് കളിച്ചിരുന്നു. അപ്പോൾ അത് ബാലചാബല്യങ്ങളാണ്, അതൊന്നും ഒരു വിധി നിശ്ചയിക്കാൻ പോകുന്ന തെറ്റുകളല്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ യമദേവനും ചിത്രഗുപ്തനും പരാജയപ്പെട്ടു. മാണ്ഡവ്യൻ പറഞ്ഞു, ഞാൻ 100% നിരപരാധിയാണ്, എന്നെ ആയുസ്സെടുക്കാൻ ആത്മാവിനെടുക്കാൻ വന്ന നിങ്ങളാണ് തെറ്റുകാരി, അതുകൊണ്ട് ആത്മാവിനെ അപഹരിക്കാൻ സമയമായിട്ടില്ല, സമയമാവാതെ എൻ്റെ ആത്മാവിനെ അപഹരിക്കാൻ ആയുസ്സെടുക്കാൻ വന്ന നിങ്ങൾ തെറ്റുകാരാണ്, ഞാനിതാ ശപിക്കാൻ പോകുന്നു. അങ്ങനെ യമദേവനെ ശപിച്ചു. ഇതാണ് ശാപം, മനുഷ്യനായി പിറക്കട്ടെ എന്നാണ് ശാപം. നമ്മളിത് മഹാഭാരത കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഈ മനുഷ്യനായിട്ട് പറഞ്ഞ യമദേവനാണ് വിദുരൻ, ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡുവിൻ്റെയും സഹോദരനായ വിദുരൻ. അങ്ങനെ മാണ്ഡവൻ, അതിനുശേഷം അണിമാണ്ഡവൻ, ആണിമാണ്ഡവനായിട്ട് മാറി, അണിമാണ്ഡവൻ്റെ ശാപം കിട്ടിയ ഒരു കഥ കാലനുണ്ട്. അതുപോലെ ശ്രീരാമൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന സമയമുണ്ടല്ലോ, ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി, രാവണ വധം കഴിഞ്ഞു, അയോധ്യയിൽ ഗംഭീരമായ ഭരണം കാഴ്ചവെച്ചു, അദ്ദേഹത്തിൻ്റെ ആയുസ് അവസാനിച്ച് പുതിയൊരു അവതാരം പിറവിയെടുക്കേണ്ട സമയമായി. ഇത് മനസ്സിലാക്കിയ ദേവലോകത്തെ ദേവന്മാരും മഹാദേവനും ബ്രഹ്മാവൊക്കെ അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ്. ഈ സമയത്ത് ഒരു ദിവസം അതിബലൻ എന്ന പേരുള്ള ഒരു മുനി അയോധ്യയിൽ വന്നു. വലിയ യോഗ്യനായ മുനിയാണ്. മുനി ആരാണെന്നുള്ള കാര്യം ശ്രീരാമൻ അറിയാം, കാരണം അവതാര പുരുഷനാണല്ലോ. അപ്പോൾ അതിബലം പറഞ്ഞു, എനിക്ക് രാജാവുമായിട്ട് സംസാരിക്കണം, സംസാരം വിഘ്നം വരാൻ പാടില്ല. അപ്പോൾ ശ്രീരാമൻ കാവലായിട്ട് ആരെ ഏൽപ്പിക്കുന്നത്? ഭടന്മാരൊരുപാടുണ്ട്, പക്ഷെ അവരെയൊന്നുമല്ല, സ്വന്തം അനുജനായ ലക്ഷ്മണനെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങളകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആര് വന്നാലും അതിലിടപെടരുത്, വാതിൽ തുറക്കരുത്, നമ്മുടെ സംസാരം തടസ്സപ്പെടുത്തരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സംസാരം വിഘ്നം വരികയാണെങ്കിൽ കാവലാളെ കൊല്ലും. കാവലാരാണ്?
1: ലക്ഷ്മണൻ.
0: അങ്ങനെയാണ് അതിബലനും ശ്രീരാമനും കൂടി അകത്ത് അടച്ചിട്ട മുറിയിൽ ഇതൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കറിയില്ലല്ലോ കാര്യം എന്താണ്,
1: മുറി അടച്ചിട്ടില്ലേ,
0: അതുകൊണ്ടാണ് കേൾക്കാത്ത. ഈ സമയത്ത് ലക്ഷ്മണൻ കാവൽ കേൾക്കുന്നുണ്ട്, ഇവിടത്തേക്കാണ് ഒരാള് വരുന്നത്. നോക്കിയാട്ട് ആരാ വരുന്നത്?
1: കാലൻ. അല്ല, ദുർവാസാവ്. ഈ ഇവക്കൊന്നും അറിയില്ല മാഷേ, കാലൻ അവിടെ നേരത്തെ എത്തിയല്ലോ.
0: അതിബലൻ കാലനായിട്ടാണ് വന്നത്, മനസ്സിലായിട്ടില്ല അതല്ലേ. അപ്പൊ അതിബലനാണ് കാലൻ, അതിബലന്റെ വേഷത്തിലാണ് അവിടെ വന്ന് സംസാരിക്കുന്നത്. ഇവിടത്തേക്കാണ് ദുർവാസാവ് വരുന്നത്. ദുർവാസാവ് വന്നവിടെ എന്ത് പറയും, എവിടെ രാമൻ? രാജാവിനെ മുഖം കാണിക്കാൻ അവസരം ചോദിക്കേണ്ടെന്ന് കാര്യമില്ലല്ലോ. എവിടെയും എപ്പോഴും കയറി ചെല്ലാവുന്നത് മുനിമാർക്കാണ്. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിബലൻ എന്നുള്ള ഒരു മുനിയുമായിട്ട്, അങ്ങ് അല്പം വിശ്രമിക്കുക, അവരുടെ സംസാരം കഴിഞ്ഞ ഉടനെ അങ്ങേ വന്ന് കാണും. കാത്തിരിക്കാനോ ഞാനോ? അതിന് വേറെയാളെ നോക്കണം ലക്ഷ്മണ, എനിക്ക് പറ്റില്ല. എനിക്കിപ്പം തന്നെ കാണണം ശ്രീരാമൻ എന്ന് പറഞ്ഞു. വിടില്ലെന്ന് പറഞ്ഞു, ഒരു തരത്തിലും വിടില്ലെന്ന് പറഞ്ഞു. ശരി, എന്നാൽ വിടുന്നില്ല, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ശാപത്തിൻ്റെ ശക്തി നിനക്കറിയാലോ, ഞാൻ ഈ അയോധ്യ രാജ്യത്തെ ആകെ ചാമ്പലാക്കാൻ പോവുകയാണ്, നിരപരാധികളായ പ്രജകളെല്ലാം കത്തിച്ചാമ്പലാകും. ലക്ഷ്മണൻ ഒരു നിമിഷം ആലോചിച്ച്, എന്ത് വേണം, ഞാൻ ഇദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടാൽ ഒരാളെ മരിക്കും, അത് താനാണ്, കടത്തിവിട്ടില്ലെങ്കിലോ അയോധ്യയിലെ എല്ലാ ജനങ്ങളും നിരപരാധികളായ സാധാരണക്കാരെല്ലാം വെന്തു മരിക്കും. അപ്പോൾ അവരെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം, തൻ്റെ ജീവൻ ബലി കൊടുക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ലക്ഷ്മണൻ വാതിൽ തുറന്നു കൊടുത്തു. അകത്ത് കയറുന്നു, അവിടെ ആരൊക്കെ ഉണ്ടാവും, അതിബലനും ശ്രീരാമനും. അപ്പോൾ അവരെ തടസ്സപ്പെട്ടല്ലോ, തടസ്സപ്പെട്ടാൽ എന്ത് ചെയ്യും,
1: ലക്ഷ്മണനെ

0: കൊല്ലും.
1: കാവൽക്കാരനെ കൊല്ലും, കാവല് ലക്ഷ്മണനാണ്. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നിനക്കറിയില്ലേ, നിനക്ക് നിർദ്ദേശം തന്നതല്ലേ. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങയുടെ ശിക്ഷ ഞാൻ ഏറ്റുകൊള്ളാം, പക്ഷേ അയോധ്യാവാസികളെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ദുർവാസാവിൻ്റെ ശാപമേറ്റ് ശാമ്പലാകുന്നതിന് മുമ്പേ ഞാനില്ലാതായിക്കൊള്ളാം. അങ്ങനെയാണ് ലക്ഷ്മണനെ ത്യജിക്കുന്നത്, ഉപേക്ഷിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അതിബലൻ വന്നതും സംസാരിച്ചതൊക്കെ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കാനാണ്. ലക്ഷ്മണനെ ത്യജിച്ചു, ലക്ഷ്മണത്യാഗം, ലക്ഷ്മണന് അദ്ദേഹത്തിൻ്റെ മരണം സുനിശ്ചിതമായി. ലക്ഷ്മണൻ മരിച്ചതിന് ശേഷം പിന്നെ രാമൻ അധികകാലമില്ല. കുറ്റബോധമുണ്ട്, അനുജനെ കൊലക്ക് കൊടുത്തത് താനാണെന്നുള്ള കുറ്റബോധമുണ്ട്. മാത്രമല്ല അവതാര ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് പുതിയൊരു അവതാരം വരണം, ഒരു മരണം അവിടെയും അനിവാര്യമാണല്ലോ. അതാണ് അതിബലൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കാലനായ അതിബലൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ലക്ഷ്മണൻ്റെ പിന്നാലെ ശ്രീരാമനും സരയൂ നദിയിലേക്ക് പോകുന്നു, അതൊക്കെ നമുക്ക് കഥയിലറിയാം. അപ്പോൾ ശ്രീരാമാവതാരത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് കാലൻ്റെ വരവോടുകൂടിയാണ്. അപ്പം അങ്ങനെ രാമായണത്തിലും കാലന് ഒരു പങ്കുണ്ട്. രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട കഥയൊക്കെ ഈ കാലന്റെ കഥയിലുണ്ട്.
0: കാലൻ ബലിക്കാക്കയുടെ രൂപത്തിൽ വരുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ മാഷേ.
1: വിശ്വാസമുണ്ട്. അത് നമ്മൾ ബലിയിടില്ലേ പിണ്ഡം, പിതൃക്കൾക്ക് ബലി അർപ്പിക്കില്ലേ. അപ്പൊ നമ്മൾ പിണ്ഡം അല്ലെങ്കിൽ മരണാനന്തര ക്രിയകൾ നടത്തുമ്പം ചോറൂരുള്ള ഉണ്ടല്ലോ, അത് കാക്കകള് കൊത്തിക്കഴിച്ചാല് ആത്മാവിന് പുണ്യം ലഭിച്ചു എന്നാണ് അർത്ഥം. ആത്മാക്കള് കാക്കയുടെ രൂപത്തിലാണ് വരിക എന്നാണ് വിശ്വാസം. പാറിപ്പറക്കുന്ന കാക്കകളെല്ലാം ഓരോ ആത്മാക്കളാണ്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും, നമ്മുടെ പൂർവികരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കാക്കകളെ കല്ലെറിയരുത്.
0: അപ്പൊ അശ്വിനി, കാക്കേ കാക്കേ കൂടെ വിടെ.
1: അപ്പൊ നമ്മള് എങ്ങനെയാണ് കാക്ക കാലന് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയായതല്ലേ. യഥാർത്ഥത്തിൽ കാലനല്ല കാക്ക, ആത്മാക്കളനാണ്. നമ്മൾ ആരെയാണോ, ആരുടെ മരണാനന്തരമാണോ ഇത് ബലി നൽകുന്നത്, ആ മരിച്ചയാളുടെ ആത്മാവാണ് കാക്കയുടെ രൂപത്തിൽ വരുന്നത്, അല്ലാതെ കാലനല്ല. കാലന്റെ കസ്റ്റഡിയിലാണല്ലോ എല്ലാ ആത്മാക്കളുള്ളത്. കാലനിഷ്ടപ്പെട്ട പക്ഷിയായ കാക്കയിലൂടെയാണ് ആത്മാക്കളെ ജനങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്. കാക്ക കാലന് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്, ഒരു കഥയുണ്ട്. മരുത്തൻ എന്ന പേര് കേട്ട ഒരു രാജാവുണ്ടല്ലോ, അദ്ദേഹം ഒരു മഹേശ്വര സത്രം എന്നൊരു വലിയ യാഗം നടത്തുകയായിരുന്നു. അതിലെ ഇന്ദ്രാദി ദേവകളൊക്കെ അവിടെ വന്നു. ഇവിടെ ഈ മഹേശ്വര സത്രത്തിലേക്കാണ് രാവണൻ വരുന്നു എന്നറിയുന്നത്. രാവണൻ യഥാർത്ഥത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവണൻ ഒരു അസുര രാജാവ് കൂടിയാണ്. ഇപ്പുറത്തുള്ളതൊക്കെ ദേവന്മാരാണ്, ഇന്ദ്രനും വരുണനും അങ്ങനെ ദേവന്മാരുടെ സംഘമാണ് ഉള്ളത്. രാവണനാണെങ്കിൽ ചന്ദ്രഹാസം ആയുധമൊക്കെയുള്ള വലിയ ശക്തനാണ്, ലങ്കാപുരി സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ഇത്തരം ദേവന്മാർക്ക് ശക്തി വരുന്ന യാഗങ്ങളൊക്കെ മുടക്കുന്നയാളാണ്. അപ്പോൾ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദേവന്മാർക്കൊക്കെ പേടിയായി. വരുന്നതാരാണ്? രാവണനാണ്. എന്തായാലും യാഗം തകർക്കും, തങ്ങൾക്കെല്ലാം അപായം സംഭവിക്കുമെന്ന് ഭയന്ന് അവരെന്ത് ചെയ്തു, ദേവന്മാരെല്ലാവരും ഓരോരോ പക്ഷിയുടെ രൂപത്തിലേക്ക് മാറി പറന്നകന്നു. അവിടെ കാലനുണ്ടായിരുന്നു, യമദേവനുണ്ടായിരുന്നു. ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനാണല്ലോ യമദേവൻ. യമദേവൻ ഏത് പക്ഷിയായിട്ടാണ് മാറിയത്?
0: കാക്ക.
1: കാക്കയായിട്ട് മാറി. അതോടെ കാലന് കാക്കയെ വളരെ ഇഷ്ടമായി. അങ്ങനെ കാക്ക തനിക്ക് രക്ഷപ്പെടാൻ, രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ ആത്മാവിനെ തൻ്റെ ജീവനെ വഹിച്ച കാക്കയോട് പറഞ്ഞു, കാക്കയെ നിനക്ക് ഞാനൊരു പദവി നൽകുകയാണ്, ആത്മാക്കൾക്ക് കൊടുക്കുന്ന ബലിച്ചോറ് ഇനി നീ എനിക്ക് കഴിക്കാം. അപ്പൊ അതിനുശേഷമാണ് കാക്കകൾ വന്ന് കഴിക്കുന്നത്.
0: ചിലപ്പം കോഴിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കാറുണ്ടല്ലോ. അവര് കഴിച്ചോട്ടെ, കാക്ക കഴിച്ചിട്ടാണല്ലോ ഇവര് കഴിക്കുന്നത്. ആത്മാക്കള് സൂര്യച്ചി ചിലപ്പോ കരിമ്പൂച്ചകളായിട്ടെല്ലാം വരൂ. നീ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കില്ലേ അശ്വിനി.
1: നമ്മള് യമദേവന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാലന് ഒരുപാട് കഥകൾ ഇതുപോലെയുണ്ട്. നമ്മള് കാലന് വേണ്ടി മാത്രം പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും പറയുന്നത്. ഇങ്ങനെയല്ലാതെ പല സന്ദർഭങ്ങളിലും കാലൻ വരുന്നുണ്ട്. ഇപ്പം നചികേതസിൻ്റെ കഥ പറയുമ്പം അല്ലേ, അത് എല്ലാ ദാനം ചെയ്യുമ്പോൾ അച്ഛനോട് എന്നെ ആർക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാലന് ദാനം ചെയ്യുന്നു പറഞ്ഞു. യമന് ദാനം ചെയ്യും. യമലോകത്ത് പോയിട്ട് പിന്നെ സംസരിക്കലാണ്. നചികേതസ് യമദേവനുമായിട്ട്, അതായത് കാലനുമായിട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളാണ്, തത്വശാസ്ത്രങ്ങൾ. അറിവിൻ്റെ മൂർത്തി കൂടിയാണ് കാലൻ, യമദേവൻ എല്ലാം അറിയുന്നയാളാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാലൻ എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു ഭയപ്പെടുത്തുന്ന പേരാണെങ്കിൽ കൂടി അത് നമ്മുടെ പുരാണത്തിലെ ഒരു ദേവനാണ്, ഒരു മൂർത്തിയാണ്. എല്ലാ മൂർത്തികൾക്കും ഓരോ ചുമതലകളുണ്ടല്ലോ, വകുപ്പുണ്ടല്ലോ. ഈ മൂർത്തിയുടെ വകുപ്പ് മരണമാണ്, അല്ലെങ്കിൽ ആയുസ് അവസാനിക്കുന്ന ആളുകളിൽ നിന്നും ആത്മാവിനെ പരലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതൊരു വലിയ തത്വശാസ്ത്രമാണ് അല്ലേ. നമ്മുടെ ശരീരം അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ധനമായ ജീവൻ, അത് പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തിൻ്റെ ഓരോ കണികകളാണ് ഓരോ ജീവികളിലും ആ ജീവികളെ ചലിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത്. ഈ ഒരു വലിയ തത്വം, എല്ലാം ജീവികൾ എന്ന് പറഞ്ഞാൽ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസം

0: ഉള്ളവൻ ഇല്ലാത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു രാജ്യക്കാരനും മറ്റൊരു രാജ്യക്കാരനെന്നോ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരേ ഗണത്തിലാണ് എന്നൊരു ഫിലോസഫി കൂടി കാലനിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല മരണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് അവകാശപ്പെട്ടതാണോ? ഏതെങ്കിലും സമൂഹത്തിന് മരണത്തിന് ഒരു എക്സംഷൻ ഉണ്ടോ? ഒഴിവുണ്ടോ?
1: ഇല്ല.
0: ഒരു ജീവിക്കുമില്ല, എല്ലാ ജീവികളും
1: ജനിച്ചാൽ ഒരിക്കും മരിക്കും.
0: അപ്പൊ അതൊരു തത്വശാസ്ത്രമാണ് അല്ലെ, സമാനതയാണ്, പൊതുതത്വമാണ്. എല്ലാവരും മരണത്തിന്റെ കാര്യത്തിൽ സമന്മാരാണ്. മരണാനന്തരവും അങ്ങനെ തന്നെയാണ് അല്ലേ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറെ കളികളാണ്, അഭിനയങ്ങളാണ് ജീവിതം. അപ്പം നമുക്ക് തൽക്കാലം കാലൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കാം. കർക്കിടക മാസങ്ങളിലൊക്കെ നമ്മൾ മരണങ്ങൾ ധാരാളം നടക്കുന്നൊരു മാസമാണെന്ന് പറയും. ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരു മാസമാണ് കർക്കിടകം. ആത്മാക്കൾക്ക് ബലിതർപ്പണം നൽകുക, അവർക്ക് അന്നം നൽകുന്നൊരു മാസമാണ് കർക്കിടകം. അവിടെ അല്പം ഭയമുണ്ടാകും, പ്രകൃതിക്ഷോഭിക്കും, തോരാതെ മഴ പെയ്യും, വെള്ളക്കെട്ടുകൾ നിറയും, ഇഴജന്തുക്കൾ അകത്തേക്ക് മെല്ലെ ഇഴഞ്ഞു വരും, അതിൻ്റെ കടിയേറ്റ് ഒരുപാട് ദുർമരണങ്ങൾ സംഭവിക്കും. മൊത്തമൊരു കാളിമ പടരുന്ന ആ അന്തരീക്ഷത്തിലാണ് വെണ്മയുടെ നേർത്ത വെട്ടവുമായിട്ട് ആര് വരുന്നത്?
2: രാമായണം.
0: രാമായണ പാരായണം, രാവിനെ മായ്ക്കുന്ന പാരായണം. അപ്പം കാലൻ എന്നുള്ള കഥ തൽക്കാലം നമുക്കിവിടെ
1: നിർത്താം.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: പൂർവം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara
0: cm vistara nilluni.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
3: സോറി, കത്തിലിന്റെ ഒന്നും കോൺസായില്ല,
4: തപ്പായിട്ട്. ഇല്ല, ഞാൻ ഒപ്പന ബന്ധു.
3: ഞാൻ ഫിലിം ഹീറോ ബഗ്ഗെ കേൾക്കെ മെന്നെ മെന്നെ ടിക്കറ്റ് തകിൽ തൊക്കെ ട്രൈ മാടേ സിക്കില്ല. ഏം ജന അതിഷ്ട ഇവത്ത് സിക്കിതേ ചുരുവാണി സുമാ ടൈം ആയിത്താ.
5: പിന്നെ അയാളെന്ത് ജാക്കിച്ചാണ് എങ്ങനെ ബലം പിടിക്കാൻ.
3: ഇനി ഒന്നര മണിക്കൂറോട് ഇതിനകത്തിരുന്ന് ബോറടിക്കണം. എങ്ങനെയെങ്കിലും 2 മണി കഴിഞ്ഞിട്ടേ മതിയായിരുന്നു.
5: നമ്മുടെ ജാക്കി ചാൻ
3: വാടി, ബാക്കി കഥ ചോദിച്ച് വട്ടളക്കാം. ചേസ്കു മുൻ ആക്ച്വലി ഏം കഥയെന്ന് എടുത്തു.
6: നമ്മളോട്
5: കഥ പറയാൻ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ല.
3: പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കല്ലേ. പൊട്ടൻ വെടിക്കെട്ടെ കാണാൻ വന്നിരിക്കല്ലേ.
6: പൊട്ടന്നിരി തന്ത കുടി.
2: ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ്, ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1999 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. മൂൺസ്റ്റാർ ക്രിയേഷൻസിന്റെ ബാനറിൽ ജോജു ജോയ്, ജോൺ റാഫി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം രമ്യ ഫിലിംസ്, കാർത്തിക ഫിലിംസ്, പ്രിൻസ് ഫിലിംസ് എന്നിവരാണ് വിതരണം ചെയ്തിരിക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടിയായ കാവ്യ മാധവൻ ആദ്യമായി നായികാ വേഷത്തിലെത്തിയ ചിത്രവും കൂടിയാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ബാബു ജനാർദ്ദനനാണ്. കർണാടകയിലെ മൈസൂരുവിലും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത്.
7: Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock.
8: എന്താ മുഖന്ത വൈകിയത്? വണ്ടി ലേറ്റ് ആയോ?
9: 3 മണിക്കൂർ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനൊരു നോൺസ്റ്റിക് കയറി.
8: ഞാൻ നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു. റഷീദേ, 2 ചായ പറഞ്ഞോ. നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല.
9: ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും. പോണ വഴി വർക്ക്ഷോപ്പിൽ ഒന്ന് കയറണം. പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം.
8: ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം.
9: ചില്ലറ പ്രശ്നം.
8: നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യം പറഞ്ഞു. പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആളെങ്ങനെയാ? മോളിന്റെ ആണ്?
9: മോളിന്റെ അല്ല, ലാർജിന്റെയാ. പക്ഷെ ആൾ അഭിമാനിയാ, കയ്യേന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാനായിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങ് ഒരു വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത്. നാട്ടിൽ എന്റെ വീടിന്റെ അടുത്താ പുള്ളിക്കാരന്റെ ഭാര്യയുടെ വീട്. ഒരു സാധ സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവരെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്ന.
8: ഓ, അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്.
9: തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ?
10: ഇത് എവിടുന്നാ വാങ്ങിച്ചത്? ദേവണിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ?
9: കേരള ഹോട്ടലിൽ നിന്നാ.
10: കേരള ഹോട്ടലിന്റെ മുതലാളി നായരാജെന്ന് പറഞ്ഞിട്ട് കാര്യം നക്കിയ.
9: എന്തു പറ്റി?
10: ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി

0: കഷ്ടം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്.
1: അതെന്തിനാ?
0: ചാറട് മുങ്ങി തപ്പാൻ.
1: എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനാ അക്രമം കാണിക്കുന്നേ?
0: അയ്യത്തുന്ന വയറ്റു പിടിച്ചില്ലടോ.
1: അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു?
0: ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും പറിച്ചും നോക്കി, പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ശാസ്ത്രൂരി കാണിച്ചു.
1: കഷ്ടം.
0: പിന്നെ വിശപ്പിനുള്ള ഒരു ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു.
1: അതെ, ആ പൊതിയിൽ രണ്ട് പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിന്ന് രണ്ട് പൊറോട്ട മതി.
0: അയ്യാ, നീ കഴിച്ചാന്ന് ചോദിച്ചു ഞാനതൊക്കെ കൂട്ടിക്കൊഴിച്ചു.
2: എന്റെ ഈശ്വര, ആറ് പൊറോട്ടം കൂട്ടിക്കൊഴിച്ചോ.
1: ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവിന് ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട.
0: അതെന്താടെ?
1: ഞാൻ ആനെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ?
0: എന്നെ പൊക്കടേ.
1: ഒരു ദിവസം ഞാൻ പൊക്കും.
0: എന്നെ നടത്തടേ.
1: പണിക്ക് പോണേ.
0: എന്നെ കൊണ്ടേ ഇരുത്തടാ.
1: ഒടിച്ചു മടക്കി തന്നെ ഇരുത്തും.
0: എന്നെ കിടത്തടാ.
1: ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ.
0: കൈ കൊണ്ടുപോയി കഴുകിക്കടേ.
1: കാലോ
0: കാലെന്നിന്റെ അപ്പ
1: പോയോ.
3: ദിലീപ്, ഇന്നസെന്റ്, ജഗദീഷ് എന്നിവർ ചേർന്നിരിക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച വേലുക്കുട്ടി എന്ന കഥാപാത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു.
1: മുന്തട്ട, മുന്തട്ട. ആരാ?
4: ഞാനാ, റഷീദ്.
1: എന്തടാ ഈ നേരത്ത്?
4: ഹൈവേയിലെ ചാമുണ്ടി ഹിലിന് അപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ
1: പോണം. ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരില്ലേ?
4: ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്ക.
1: നീ പോക്കോ.
5: ഒന്നേ കാർ ബന്ധിക്കല്ല.
4: ഏയ് ബന്നി, ബന്നി ഗാഡി ബന്ധായിട്ടു. ഏയ് രാംബായ് കറക്കണോ? ഏയ് ഗാഡി ബന്ധി ജൽദി ബന്നി ബന്നി.
6: നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അത് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ?

0: കണ്ടപ്പോ ഡ്രൈവറാണെന്ന് തോന്നിയതേയില്ല. ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ.
1: ಗಾಡಿ ನಿಂದೇನಾ ಅಲ್ಲ ನೀವು ಬಾಡಿಗೆಗೆ ಓಡಿಸ್ತೀರಾ?
2: ಯಾಕೆ ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ?
1: ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ ಸ್ವಾಮಿ.
0: എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ.
1: പിന്നെ നമ്മുടെ ബാലയെ ചേരുന്നെന്ന് ചോദിച്ചേടി, രാത്രിയില് പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം.
0: ശരിയാ, മാഷ് പറയണ കേട്ടു അടുത്ത വർഷം രാമായണ കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. അതേ ചായ
2: അത്
0: തന്നെ വീട്ടിൽ നല്ല ഓതിക തമാശ പറ്റി നകത്തായതേ.
1: ഇല്ല സ്റ്റോപ്പ് മാടി, ഇതേ നന്ദി ജഗ. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചില്ലട്ടോ.
2: ഏ ഹുടുക്കി, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്, നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിക്കണ്ട, പൊക്കോളൂ.
0: മലയാളിയാ?
2: അല്ല, പഞ്ചാബ്.
0: സോറി.
2: അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനെ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ഓ, ചിലപ്പോ കലയോടുള്ള ക്രേസ് ആയിരിക്കും. അല്ല ചേട്ടനെങ്ങനെ അകത്ത് കയറി?
3: ഞാനോ? ഞാൻ എന്റെ താക്കോലുകൊണ്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി.
2: അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി?
3: അത് ഞാൻ.
2: അപ്പൊ പിന്നെ അകത്ത് കയറി?
3: ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഞാൻ എന്റെ താക്കോലുകൊണ്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തൊക്കെ എടുത്തോണ്ടോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി.
2: അല്ല ചേട്ടനെങ്ങനെ അകത്ത് കയറി?
3: ഉറച്ചടി വിളിച്ചിരുന്നു കള്ള. കഥ ചോദിച്ചൊന്നുമില്ല. ആ അല്ല മോനെ, മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല?
2: ഇല്ല.
3: അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇരിക്കും. ഇതെന്താ വല്ലാത്തൊരു തോട്ടോ?
2: ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം?
3: അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ?
2: വെള്ളിയാഴ്ച പ്രാന്ത
3: നോക്കൊരു കാര്യം പറയട്ടെ. അതല്ല ഞാൻ പറഞ്ഞരാ.
4: അയ്യോ, ആരാണ്? ദേ എന്റെ ഷർട്ട്.
3: അതെ, കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തു
2: കൊടുത്തു.
3: ഇത് സരോജി. സരു, ഇതാ അവിടെ അഴിച്ചു കൊടുത്തു.
4: വേണ്ട, എനിക്ക് വേണ്ട.
2: മുരിങ്ങക്കോലി പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തിയട്ടവൻ.
3: മോനെ മോന്ത, എനിക്കൊരു കയ്യബ്ദം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും.
2: ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്.
3: അതെന്താ?
2: ആ
3: അണ്ടർവെയർ എന്താ?
2: ഇന്ന്
3: മോനെ നീ എത്ര വേണം ചോദിച്ചു, അത് കൊള്ളാൻ ഞാൻ തീയറാം. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്.
2: നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ടും തന്റെ എല്ലാ തോന്നിവസങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ, ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പൊറുത്തിയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
5: സാറിന് ഭാഗ്യല്ലോ, കുറുകെ മഞ്ഞളേസ് നീരലു, കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ. അല്ല ഉയർച്ചെ, നമുക്കിവിടെ കൂടാനല്ല സാറേ. ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെയാ. കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ പാട്ട് കിട്ടും. ഇതാ
2: ഇവിടെ വായുരൂപത്തിലാണോ വെള്ളം വരുന്നത്?
5: ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. വാ സാർ, എന്തൊക്കെ ആയാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടി താമസിക്കുന്ന ഒരു ഏരിയ ആയത്.
2: ആ ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണോ
5: പേര്?
2: വളർത്ത് വളർത്ത്.
5: നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ.
2: ഡോക്ടർ?
5: അല്ല, ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ?
2: ആര് പറഞ്ഞ സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയേക്കാലോ.
5: ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്ന.
2: ഇതിനെന്ത് വാടക വരും?
5: പേര് ചെയ്തു 400 രൂപയേ ഉള്ളൂ.
2: 400 രൂപയാ?
5: സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണ്ട് കണ്ട് ശരിയാക്കാം.
6: എമ്മേ, ആദ്യം ഞാൻ പറഞ്ഞ കാശ് താണേ, അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക?
0: താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയിലെ എന്ന് കരുതിട്ടാ ഞങ്ങളാ പതിവ് കന്നഡക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ.
6: എമ്മേ, നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്.
0: ചാടി കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദ ആണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കം ഉളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതെ, ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ച്
6: കൊണ്ടുപോകാനുള്ളതല്ല.
0: എന്താ എന്താ ഹേമേ പ്രശ്നം?
6: എന്റെ പൊന്നു ഗവരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ 1/2 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 1 രൂപ കൂടുതൽ വാങ്ങിന്ന് പറഞ്ഞ ഈ അംഗം വിട്ടു.
0: അതെടോ, അംഗം വെട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപയെ എന്ന് വെച്ചാൽ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ.
6: ശരി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു നോക്കി, ഉള്ളിക്കുന്നില്ല എന്തായിരുന്നു വിലയെന്ന്.
0: അന്വേഷിച്ചു, അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു 14 രൂപ.
6: അത് ശരി, അപ്പൊ പത്രം നോക്കിട്ടെ. കച്ചറ ഉണ്ടാക്കുന്നെ ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ.
2: ആ കാശെടുത്ത് സാധനം കൊടുത്ത സ്ഥലം വിടറോ.
0: പൈസ,
2: അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസ് കേട്ടു എന്ന് പറഞ്ഞില്ലേ? അത് BBC ആണോ ടെലിന്യൂസ് ആണോ?
0: ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലും ലഹളയൊക്കെ ഉണ്ടാവും. പൈസ
2: കൈതാഴ്ത്തിക്കൊള്ളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം.
7: ഇന്ദ്രൻസ്, മേഘനാഥൻ, NF വർഗീസ്, സാദിഖ്, ഒറ്റപ്പാലം പപ്പൻ, ജെയിംസ്, സുകുമാരി, മരിയ, യമുന, റാണി എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
2: എങ്ങോട്ടാ സാർ പോണ്ടത്?
8: അത് പിന്നെ സ്ട്രെയിറ്റ്
2: പോയാൽ കണ്ടോൺമെന്റ് ഏരിയ ആണ് സാർ. അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും.
8: ഓ, ഐ സീ. ലെഫ്റ്റ്.
3: ഞാൻ പണം കേട്ടില്ല. കഴിക്ക്.
0: വേണ്ട ചേട്ടാ, ഞാൻ രണ്ടുമൂന്നെണ്ണം കഴിച്ചില്ലേ.
3: കഴിച്ച് പാടേ.
0: വേണ്ട വേണ്ട
3: ചേട്ടാ, അങ്ങോട്ട് നോക്കണ്ട. എന്റെ അതെ നാണയം ഒന്നുമില്ല ചേട്ടാ, പൈസ കടച്ചു വെക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ചേട്ടൻ നീ കഴി. മുകുന്ദ മന ഇല്ലേ,
9: അത് കണക്കല. അതേ മന.
3: എന്തായി മോനെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്കിഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരട്ടെ. ഇരുവെയും ഒറ്റ കറായിക്ക് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി
2: കരണോ? തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോടോ? കുടിച്ചു കുടിച്ച് തന്നെ നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാനെത്താ വന്ന്?
3: മറക്കട മോനെ.
2: മറക്കടന്നോ? ഒരങ്ങാന്നോ? എന്നെ
3: മറക്കേടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന അറിയോ? ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ്.
2: ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാനായിരുന്നു കാബൂളി വാലെ?
3: കാബൂളി വാല നിന്റെ അച്ഛൻ.
2: തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ ഭാര്യക്ക് എഴുതൂട്ടോ.
3: അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും.
2: ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു?
3: ഞാൻ കണ്ടടാ രണ്ടെണ്ണ മെഴുമെഴാന്ന് ഇവിടുന്ന് ഓടി പോകുന്നത്.
2: പോക്കരത്തരം പറഞ്ഞിട്ടുണ്ട്.
3: അപ്പൊ നിനക്ക് കാണിക്കല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിളരാരാന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല. അതെന്റെ കടമയാ.
2: വെറുതെ ഇരിക്കണോ?
3: വെറുതെ
2: ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി ബന്നി ഗോർസിക്കേ ജൽദി ബന്നി കള്ള അയ്യോ
3: അയ്യോ അയ്യോ
2: കുറിച്ചടിച്ചോ
3: അയ്യോ അത് നോക്കണം അയ്യോ അയ്യോടെ രണ്ടു പേടി അല്ല ആ സൈഡിൽ കൂടെ പോയി എന്നെ കള്ളനാക്കി എന്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവനങ്ങനെ സുഖിക്കണ്ട.

0: തനിക്ക് 800 രൂപ വേണ്ടേ?
1: 200.
0: ഈ ആട്ടുംകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ?
2: വിനായക
1: നമസ്കാരം സ്വാമി.
2: നമസ്കാരം.
0: തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്, ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ.
1: സ്വാമി,
2: ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ?
0: നിന്റെ മുഖത്തൊന്നല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിൽ കഴിച്ചത് പിയുണ്ട് ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നീ വന്നേ.
2: എന്തിനാ?
0: അല്ല എനിക്ക് ടവലുണ്ട്.

0: അയ്യോ, ആരാരാ?
1: ഞാൻ ചാർജ് എടുക്കാൻ വന്ന അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന.
2: ഒരാഴ്ചയെ ഞങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു.
0: അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരി
1: കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ.
2: അയ്യോ, ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ, ഇപ്പൊ കൂടുതലായി.
1: വേണ്ട,
2: ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി.
1: മുന്തിരിയാ?
2: അതെ, വജ്രലക്ഷ്മിക്ക് സാറിട്ടിരിക്കുന്ന പേരാ.
1: ഹലോ.
3: ഹലോ,
2: ഞാൻ തുടച്ചു തരാം.
1: അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്.
2: അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനും ഒന്നുമില്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്തുക ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാണ്.
0: അതെ, ഞാൻ സാറിന്റെ അനിയൻ ശശി. ആ പോയത് സാറിന്റെ പെങ്ങള്.
2: അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവർ നിന്റെ പെങ്ങള്. നീ പോയി ചായ കഴിച്ചിട്ടോടാ. മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ.
0: സാറ് മുകുന്ദ സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെങ്ങനെ,
2: എന്താ പുതിയില്?
0: ചായക്കുള്ള ഫ്ലാസ്ക്
2: ആദ്യം നീ അതിന്റെ ഉടുപ്പ് ഉണ്ടായിട്ട്. ഈ നാട്ടുകാർക്കറിയാം നീ ഇവിടെ ചായ വെടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ വെടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മുന്നും കാണട്ടെ. ഓട
1: പ്യൂണ.
2: ആ, മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക് നിക്ക് നിക്ക്. എടാ മോനെ, ശശി ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നുമല്ല.
0: പിന്നെ
2: ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ.
0: നമ്മളെയല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരില് ലോൺ കൊടുക്കുമ്പോ ആലോചിക്കുമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്.
2: നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെയല്ല, ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളെ പോലെയല്ലടാ.
0: ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ട. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണെന്ന് പറഞ്ഞേക്കെ.
2: ചായ പിടിച്ചിട്ടോ.
0: സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
1: ആ,
0: കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
1: അയ്യോ,
0: പേടിക്കാനൊന്നും ഇല്ലെന്ന്.
2: മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യം മേനെ കെട്ടിരുന്ന സ്ഥല.
1: അല്ല, അന്തോണി സാർ എന്താ ഈ വേഷത്തില്?
2: അതിപ്പോ ചേരും പാമ്പൊന്നും അല്ലടാ. ചേര നിന്നെ നാട്ടിൽ ചെന്ന നടുക്കണ്ട നിന്നെന്ന് പറയില്ലേ.
1: അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ?
2: നാട് ഓടുമ്പോ നടുവേ ഓടണമെന്നൊരു പഴഞ്ചൊല്ലില്ലേ.
1: അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ.
2: എന്താ പറഞ്ഞേ?
0: അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറ്.
2: എന്താ, മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ?
0: അതില്ല,
2: ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട.
1: വേണ്ട,
2: മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും.
0: ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറിന് കുട്ടികളില്ല കേട്ടോ.
2: അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്?
1: അല്ല, പിന്നീട് വരെ അവസരം
3: കിട്ടിയില്ല.
2: തമാശ തമാശ, കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശ.
0: സാർ, ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യയെ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിൽ ഹിന്ദു.
2: എന്താ പറഞ്ഞേ?
0: അല്ല, സാറ് വലിയ മനുഷ്യൻ.
2: അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ?
0: അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും
3: ഇല്ല. ഊട്ടതക്കി 5 kg, ബേളെ 1/2 kg, സക്കര 2 kg, ടൊമാറ്റോ ഹണ്ണു 1/2 kg, നുഗ്ഗേക്കായ് 2, കൊത്തമ്പരി സൊപ്പ്, മെൻസിൻകായ്, വെണ്ടക്കായ്, ആലുഗഡ്ഡ, ഈരുള്ളി
2: ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ. നീലവ്വ, ഇതെന്റെ ഭാര്യ നീലവ്വ.
0: ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേകത.
2: നീലവ്വ മുന്തിരി. അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി.
0: ആ കുട്ടിയുടെ പേര് മുന്തിരി.
2: ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേരും മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ.
3: മകനാ?
2: ആ, എന്റെ പുന്നാര മോൻ. ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കില് പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ ആ. നിന്ന് ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പാ.
0: എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി.
2: അപ്പൊ നിനക്ക് ചായ വേണ്ട?
0: ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ.
2: കറക്കട കറക്കട ആഞ്ഞു കറക്കട.
1: വേണ്ട സാർ, കറങ്ങല്ലേ കറങ്ങണ്ട. എനിക്ക് കാറ്റുകൊള്ളണം തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റുകൊണ്ടോളാം.
2: വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും.
0: സാറിന്റെ കാറ്റ് പോകുന്നവരെ
2: തോന്നു ദിവസം പറയാതെ ഫാൻ കറക്കട. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഇല്ലെങ്കി മുന്തിരിയോട് ചോദിച്ചു നോക്ക്. ഈ സാധു കുട്ടി പറയട്ടെ, ശരിയായില്ലടോ.
0: ഇനി കുറച്ചേരെ സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങല്ലേ സാറേ, മോട്ടർ കേടായിരിക്കും.
1: അത് വിട്, പിന്നെ ശരിയാക്കാം.
4: സാറേ, സാറിനൊരു രക്ഷയുണ്ട്.
2: ഉണ്ടാവട്ടെ.

0: ഉണ്ടാവണല്ലോ. രണ്ടു ദിവസം മുമ്പേ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ.
1: എന്താ വിശേഷം?
0: എനിക്ക് കിട്ടേണ്ട ഒരു എട്ടുപറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധിപ്പകർപ്പ് രജിസ്റ്റർ ആയിട്ട് വക്കീലിനിക്ക് നേരിട്ട് അയച്ചു തന്നതാ.
1: അപ്പൊ എന്നെ ചെലവുണ്ട് സാർ.
0: എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. മരട്ടെ.
1: അയ്യോ, അമ്പതിന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ.
0: ചേഞ്ച് തന്നെയിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ.
2: ആ കരിക്കെന്താ വല്ല?
1: അയ്യോ, അത് വിൽക്കാനുള്ള അല്ല. അത് ഈ കത്തും മണി ഓർഡർ ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ, എന്താ സാർ കത്തില്?
2: സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ.
1: വീണ്ടും പോയി
2: സാർ. ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ.
1: ഡോക്ടർമാരൊക്കെ വേണോ? ഒരു ഡോക്ടർ പോരെ.
2: മതിയുടെ ആരെങ്കിലും വിളിച്ചോണ്ട് വാ.
1: ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ.
3: എന്താ, എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ?
1: അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ.
3: ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു.
1: ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ.
3: മനുഷ്യന്മാർക്ക് ധീരം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ?
1: അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ട് കിടക്കാനെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാ മതി. എല്ലാം ശരിയാവും. വാ. അല്ലെങ്കിൽ എന്നെ.
3: അതെന്തിനാ?
1: അല്ല, വല്ല കുത്തിവയ്പ്പും വേണ്ടി വന്നാലോ?
3: അയ്യോ, അത് പശുവിനെ കുത്തി
1: വെക്കുന്നതാണോ? എന്നാ സൈക്കിളിൽ കിടക്കും.
3: ഇതിലോ?
1: ആ, നടന്നു പോയാലേ. അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായിരിക്കും. പെട്ടെന്ന് കരയാ. എന്തൊരു വേഷപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല്ലേ എനിക്ക്.
0: ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലടാ ഇത് ചെയ്യിപ്പിച്ചേ?
2: സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സവാച എനിക്കൊന്നും അറിയയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ.
0: നീ ഒന്നും അറിഞ്ഞില്ല. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് വിളിക്കാറ, ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം.
2: സാർ, ഞാൻ അനാവശ്യം പറയരുതട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ?
0: എന്ത് കിട്ടാനാണെന്ന് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്, നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്നെന്താണ് ഉറപ്പ്? നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണേ? ഇവിടെ നോക്കണ പെൺകൊണ്ടാ മുന്നിലി. നീ ബേജാറാകെ വിടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണേ?
1: സാറേ, ഡോക്ടർ വന്നു.
0: എന്താണ് ഇയാൾക്ക് തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ?
1: അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ?
4: അല്ല, അത് ഞങ്ങള് കാക്ക അറിഞ്ഞതാ.
1: അതിനെന്റെ തലയിലാണോ കാക്ക ഇരിക്കണേ?
4: അത് ഞങ്ങള് തല കണ്ടപ്പോ.
1: കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ട അറിഞ്ഞൂടെ?
4: അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല ശശന, അണ്ണനെ ആരെ ട്യൂൺ പഠിപ്പിച്ചത്?
1: അതോ ഹരിപ്രസാദ് ചൗരസ്യ കേട്ടിട്ടില്ലേ? വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയന. എന്താ പഠിക്കണോ? കടന്നു നോക്കല്ല. ഇന്ന് നിന്റെ കാല് തല്ലി കൊടുത്തിട്ട് ബാക്കി കരുതി. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ.
5: എന്നിട്ട് എന്റെ സാറെ പിന്നീടുണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോടും മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്നിങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും.
6: അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ.
5: നിക്ക തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച്.
6: എന്നിട്ടെന്റെ സാറേ, ഒടുക്കം എന്തും വരട്ടേ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി.
2: എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ?
6: അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ?
2: അന്തോണി, നേരെ ഇത്രയൊക്കെ ആയില്ലേ?
6: ആ നേരെ ഇത്രയാക്കി നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാരി എന്ത് പഠിച്ചു?
7: അഞ്ചോളം ഗാനങ്ങളാണ് എസ് രമേശൻ നായരും വിദ്യാസാഗറും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. ബാബു ജനാർദ്ദനൻ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയൊരുക്കി. 1999 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എസ് കുമാറാണ്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. കലാസംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഗംഗൻ തലവിൽ. 1999 ഏപ്രിൽ 16 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്

0: ശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, നവീകരണം എന്നിവയാണ് വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് ഓം ബിർള അറിയിച്ചു. സ്വയം പര്യാപ്തതയ്ക്ക് കഴിവുകളും സാങ്കേതികവിദ്യയും അനിവാര്യമാണെന്നും ഇന്ത്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും കഴിവേറിയ രാജ്യമായി ഉയർന്നുവരാൻ യുവത പര്യാപ്തമാകുമെന്നും ഓം ബിർള വ്യക്തമാക്കി. ഊർജ സഹകരണവും അതിർത്തി കടന്ന് വൈദ്യുതി വ്യാപാരവും ശക്തമാക്കാൻ ഇന്ത്യയും നേപ്പാളും ചർച്ച നടത്തി. നേപ്പാൾ ഊർജ ജലവിഭവ മന്ത്രി ബിരാജ് ഭക്തശ്രേഷ്ഠ, കേന്ദ്ര ഊർജ സെക്രട്ടറി പങ്കജ് അഗർവാൾ, അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി മുനു മഹാവർ എന്നിവരുമായി കാഠ്മണ്ഡുവിലായിരുന്നു കൂടിക്കാഴ്ച. സ്കിൽ ഇന്ത്യ മിഷന്റെ 11 വാർഷികം ഇന്ന് ആചരിക്കുന്നു. യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ കഴിവുകൾ പകർന്നു നൽകി തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രാലയം വിവിധ പദ്ധതികളിലൂടെ രാജ്യത്ത് 6 കോടിയിലധികം യുവാക്കളെ ഇതിനകം ശാക്തീകരിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് കീഴിൽ ഓരോ വർഷവും 1 കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകി വരുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം തുടങ്ങുമെന്നും ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കൃത്യമായ മാപ്പിംഗ് നടത്തി പദ്ധതി പ്രോട്ടോകോളിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2027 പത്മ പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാരിസ്ഥിതിക പഠനം നടത്താതെ പ്രഖ്യാപിച്ച അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിതല സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗത്തിൽ വരുമെന്നും അറിയിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിൽ SIT റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പരിഗണനയിലാണെന്നും DGP റിപ്പോർട്ട് പരിശോധിച്ച് ശുപാർശ നൽകിയാൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പോലീസ് വാഹനമിടിച്ചു മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജിനുരാജിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ടിന്റെ പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച ചെന്നൈയിൽ ആരംഭിച്ചു. ലഹരിക്കെതിരായ നീക്കങ്ങളിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുന്താഴം ഫ്ളൈഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പാലക്കാട്ടിൽ നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിച്ചേക്കും. പാലക്കാട്ട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. ഇപ്പോൾ കിട്ടിയത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമ്പരയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പാലക്കാട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി നിർണയിച്ചത്. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്ത പ്രദേശത്തെ വിദഗ്ധ സമിതിയുടെ പരിശോധന തുടങ്ങി. കാലിക്കട്ട് NITയിലെ പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, NCESS പ്രതിനിധി ശീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസം മുമ്പാണ് വ്യാജ ഫോൺ കോൾ ലഭിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. നാളെ പൂജകൾ ഉണ്ടാകില്ല. കർക്കിടകം 1 മറ്റന്നാൾ മുതൽ നട അടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ ഉണ്ടാകും. തിരക്കൊഴിവാക്കാൻ വെർച്വൽ ക്യൂ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭക്തർ ദർശനത്തിനെത്തണം. വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തും. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭ മേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവവും നാളെയാണ്. ചരിത്രപ്രസിദ്ധമായ പാക്കിൽ സംക്രമ വാണിഭം 7 ആരംഭിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
2: നഗരസഭയുടെ നേതൃത്വത്തിൽ സംക്രാന്തിയിൽ നടക്കുന്ന മേളയിൽ നാളെ ഉച്ചയ്ക്ക് കച്ചവടം ആരംഭിക്കും. ഉച്ച കഴിഞ്ഞ് 3 സംക്രാന്തി AKT ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 പാക്കിൽ വാണിഭം നടക്കും. കാർഷിക പണി ആയുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്നലെ രാത്രി 1 സെമിയിൽ ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫൈനലിലെത്തി. ടെക്സസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5 മത്സരം. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ച പ്രശസ്ത കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. നോക്കുവിദ്യാ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. സംസ്കാരം പിന്നീട് നടത്തും. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശിയായ ഫിലിപ്പാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ ഭരണവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഫ്ളക്സ് ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചും അനുമതിയില്ലാതെയും ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിങ്ങുകളും സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 കൂടി 1,5,280 ഗ്രാമിന് 13,160 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം നികുംബില 2, നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:30 കായികം. 9:00 ചിത്രപരിചയം. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

നാട്ടുവിശേഷം. കണ്ണൂർ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ചിത്രകാരൻ രമേഷ് കെ കണ്ണന്റെ ചിത്രപ്രദർശനം ഈ മാസം 18 മുതൽ. കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ഡിവൈൻ ഇംപ്രഷൻസ് എന്ന പേരിൽ നടത്തുന്ന പ്രദർശനം ഈ മാസം 26 വരെ ഉണ്ടാകും. രാവിലെ 10 മണി മുതലാണ് പ്രദർശനം. മാലൂർ എരട്ടേങ്ങൽ കുറുവാക്കൂൽ ക്ഷേത്രത്തിൽ ഈ മാസം 26 തീയതി മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവയുണ്ടാകും. തന്ത്രി ശ്രീകുമാർ നേതൃത്വം നൽകും. പേരാവൂർ തുണ്ടിയിൽ മാണിയത്ത് ഭൈരവാദി പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ കർക്കടകമാസ സംക്രമ പൂജ നാളെ രാവിലെ 9 മണിക്ക് നടക്കും. 10 മണിക്ക് ഗുരുപൂജ, 11 മണിക്ക് ഭൈരവൻ പൂജ, ഗുളികൻ പൂജ, തുടർന്ന് തേങ്ങമുട്ട് എന്നിവയുണ്ടാകും. പിലാത്തറ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നാളെ മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്ത ആഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029279896. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ
2: ഹലോ,
1: കേൾക്കുന്നില്ലേ? ആ, നമസ്കാരം, ഇതാരാണ്?
2: സരോജിനി
1: ചേച്ചി, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പാട്ട് എന്റെ മോന്റെ ബർത്ത്ഡേ ആണേ. മോളെ മോന്റെ.
1: ആ, എന്താ പേര് മോന്റെ?
2: ബർത്ത്ഡേ ആണ്, ജൂലൈ 17 കർക്കിടക 1
1: നാളെ.
2: വെള്ളിയാഴ്ച.
1: ഓക്കെ ഓക്കെ ഓക്കെ. എത്രാമത്തെ പിറന്നാളാണ്?
2: 9ാം ക്ലാസ് പഠിക്കുന്ന 13 വയസ്സ്.
1: 13 വയസ്സ്. എന്താ പേര്? മോന്റെ പേരെന്താണ്?
2: മോന്റെ പേര് സഞ്ജീത്.
1: സംഗീത്.
2: സഞ്ജീത്.
1: സഞ്ജീത്. അവരുടെ വീട് എവിടെയാ?
2: അവരെ വീടിനടുത്ത് തന്നെയാണ്.
1: ഓ, അത് ശരി. പാണലാട് തന്നെയാണല്ലേ?
2: പാണലാട് തന്നെയാണ്.
1: ഓക്കെ, നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ വക ഹാപ്പി ബർത്ത്ഡേ ഓനെ അഡ്വാൻസ്ഡ് ആയിട്ട് അറിയിക്കണം കേട്ടോ.
2: ആയിക്കോട്ടെ.
1: ഓക്കെ,
2: നല്ല. അവരെ ഇളയത് 2 മക്കളുണ്ട്.
1: ആ പറഞ്ഞു.
2: സൂര്യതേജ്.
1: സൂര്യതേജ്.
2: സൂര്യതേജി 6ാം ക്ലാസ്സില്. സിദ്ധാർത്ഥ് UKG.
1: സിദ്ധാർത്ഥ് UKG. അവരൊക്കെ എവിടെ പഠിക്കുന്നത്?
2: പഠിക്കുന്നത് പിന്നെ സഞ്ജയത് നായട്ടുപാറ, സൂര്യതേജി കൊളപ്പ
1: പട്ടാനൂർ UP സ്കൂൾ അല്ലേ.
2: പിന്നെ ഇളയ മോയ പിന്നെ പാണലാട്.
1: അപ്പൊ നമുക്ക് ആരായിരുന്നു മോന്റെ പേര് പറഞ്ഞില്ലേ? ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോന്റെ പേരെന്താ?
2: മോന്റെ പേര് സഞ്ജീത്.
1: സഞ്ജീത്. അപ്പൊ സഞ്ജീതിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേൾപ്പിക്കട്ടെ. ആ, പേര് പറഞ്ഞോ അവരുടെ?
2: ഒരാള്
1: ധനിഷന്റെ 3 മക്കള്, സംജയ്ത്, സിദ്ധാർത്ഥ്, സൂര്യതേജ്. ഇനി അടുത്ത ദിൽഷ,
2: ധ്യാൻകൃഷ്ണ, വേദാലക്ഷ്മി.
1: ധ്യാൻകൃഷ്ണ, വേദാലക്ഷ്മി. അവരും പാണലാട് തന്നെയാണോ താമസിക്കുന്നത്?
2: അല്ല, അവര് ശ്രീകണ്ഠാപുരം.
1: ഓക്കെ. അപ്പൊ അവർക്ക്
2: പിന്നെ ഒരാള് മോനാണ്.
1: മോനെ എന്താണ്? എന്താണ്? ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി. ഹലോ
2: ഹലോ,
1: പറഞ്ഞോളൂ.
2: ഓരൊരു കുഞ്ഞുംബാവി ഉണ്ടായിട്ടുണ്ട്.
1: ഓ, പേര് വിളിച്ചോ കുഞ്ഞുംബാവിക്ക്?
2: ആ, പേര് വിളിച്ചു.
1: ആ, എന്താണ് പേര്?
2: പേര് നവസ്തി.
1: എന്താണ്, ഒന്നുകൂടി പറഞ്ഞു.
2: നവസ്മി.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾപ്പിക്കട്ടെ. ഓക്കെ, താങ്ക് യു.
2: നല്ലൊരു പാട്ട് വെച്ചു
1: തരാം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം.

0: ഇതാരാണ്?
1: നമസ്കാരം, എന്റെ കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് ആണ്.
0: ആഹാ, ഇക്ക എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം തന്നെ മേഡം.
0: സുഖം തന്നെ. ഓക്കേ, ഇനി ഏത് പാട്ട് കേൾക്കാനാണ് വിളിച്ചത്?
1: പാട്ട് എനിക്ക് പിന്നെ പണിതീരാത്ത വീട്ടിൽ സുപ്രഭാതം.
0: സുപ്രഭാതം എന്ന ചിത്രത്തിലെ പാട്ടല്ലേ? പണിതീരാത്ത വീട്ടിലെ സുപ്രഭാതം, ജയചന്ദ്രൻ പാടിയ ഗാനം. ഓക്കേ. ഹലോ
1: ഹലോ ഹലോ ഹലോ,
0: കേൾക്കുന്നുണ്ട്? ഭക്ഷണമൊക്കെ കഴിച്ചു വെക്കാ. കഴിച്ചോണ്ടിരിക്കയാണ്? അതിലാണോ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ടാണോ മിണ്ടാത്തേ?
1: ഞാൻ ഇപ്പോഴത്തേക്ക്
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു. എടോ,

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? മെരുവോംബായിന്ന് അനിത. ആദ്യമായിട്ട് വിളിക്കുകയാണോ അനിത ചേച്ചി?
3: ആദ്യമായിട്ട് വിളിക്കുന്നുണ്ട്. ദൈവം, കൊറേ കാലമായി ശ്രമിക്കുന്നു.
2: ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല അല്ലേ?
3: ഇല്ല.
2: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
3: വീട്ടിലിപ്പൊ ഞാൻ ഒറ്റക്കെയുള്ളു. രണ്ട് മക്കളാണ്. മോളെ കല്യാണം കഴിഞ്ഞു, മോൻ ജോലിയായിട്ട് മഹാരാഷ്ട്രയില്.
2: മഹാരാഷ്ട്രയില് വർക്ക് ചെയ്യുന്നു. മോളെ പേരെന്താ?
3: മോളെ പേര് ആതിര.
2: ആതിര. മോന്റെ പേര്?
3: നവനീത്.
2: നവനീത്. ആതിര എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
3: ആതിര ഡിഗ്രി കഴിഞ്ഞ് ടി ടീച്ചിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു എന്താ പറയുക, ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടെ കാക്കേങ്ങാട്.
2: കാക്കേങ്ങാടാണോ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്? ഓക്കെ. അവിടെ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്.
3: ഓക്കെ.
2: ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ് അനിതി വിളിച്ചിട്ടുള്ളത്?
3: കളിയാട്ടത്തിലെ വേലിക്ക് വെളുപ്പാങ്കാലത്തും
2: യേശുദാസ് പാടിയത് കളിയാട്ടം
3: തന്നെയാണ്.
2: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ട്?
3: എന്റെ ഫ്രണ്ട് തന്നതാണ്. നമ്പർ കാഞ്ഞിലേരിയിലെ ഒരു അജിത എന്ന്
2: പറയുന്നത്. ഓക്കെ.
3: പിന്നെ എന്റെ മക്കൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും
2: എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അജിതേച്ചി എങ്ങനെ കൂടെ പഠിച്ചതാണോ?
3: കൂടെ പഠിച്ചതല്ല, നമ്മളെ അടുത്തടുത്ത വീടുകളിലും.
2: ഓക്കെ.
3: ഇപ്പം പുള്ളിക്ക അവള് കാഞ്ഞലേരി കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ടും വന്ന്.
2: ഓ, അത് ശരി. കളിക്കൂട്ടുകാരാണ് അപ്പൊ. അജിതേച്ചി ഞങ്ങളെ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. റേഡിയോ മലബാർ കേൾക്കാറില്ലേ? പരിപാടികളൊക്കെ കേൾക്കാറില്ലേ?
3: എല്ലാ ദിവസവും പാട്ട് കേൾക്കുന്നതാ.
2: ഒരുപാട് നാടകമൊക്കെ ഉണ്ട്, നാടകം കേൾക്കുക. ചാരികസേര എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കേൾക്കാറുണ്ട്.
3: ഓക്കെ.
2: ഭക്ഷണമൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ എന്താ പരിപാടി? ഹോബി എന്താണ്? ഉറക്കാണ് മെയിൻ അല്ലേ? ഓക്കെ. വായിക്കോ?
3: വായന കുറവാ. ആദ്യമെല്ലാം വായിക്കുകയാണ്, ഇപ്പം പിന്നെ കുറവാണ്.
2: ടിവി ഒന്നും കാണാറില്ല? സിനിമയൊന്നും കാണാറില്ല?
3: ടിവി രാത്രി കുറച്ച് സമയം സീരിയൽ കാണും.
2: അതൊന്നും കാണുന്നില്ല. സുഹൃത്തുക്കളുണ്ടോ ഒരുപാട്?
3: അടുത്തടുത്ത് സുഹൃത്തുക്കളുണ്ട്.
2: ഓക്കെ. അവരോടൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമല്ലേ സമയം? ഇങ്ങനെ
3: എവിടെയെങ്കിലും പോകുന്നുണ്ട്, പോവും. പിന്നെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്ന മക്കളുണ്ടാവും.
2: ഓക്കെ. അത് മകന്റെ?
3: അല്ല, മകൻ കല്യാണം കഴിച്ചില്ല, ആലോചന ഇങ്ങനെ നടക്കുന്നുണ്ട്.
2: ഓ, അത് ശരി. മക്കളും മകളുടെ മക്കളായിരിക്കും അല്ലേ?
3: അല്ല, നമ്മളെ അപ്പുറത്തുള്ള.
2: ഓ, അത് ശരി. ഓക്കെ ഓക്കെ.
3: കുട്ടികളൊന്നായില്ല.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ചേച്ചി, എല്ലാവർക്കും വേണ്ടിട്ട്. താങ്ക് യു. ഇനിയും വിളിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
2: സിഎം വിസ്താര നെല്ലൂന്നി.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഇത് പ്രേമവല്ലി, ശ്രീകണ്ഠപുരം.
4: ശ്രീകണ്ഠപുരം. ഓക്കെ പ്രേമേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം തന്നെ, ഭക്ഷണമൊന്നും കഴിച്ചില്ല.
4: നമ്മളെ പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു.
5: പാട്ടിന് കുറച്ച് സമയം ട്രൈ ചെയ്യുന്നു, കിട്ടുമോന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിപ്പോയതാണ്.
4: കിട്ടിപ്പോയതാണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖമായിട്ടിരിക്കുന്നു.
4: മഴയുണ്ടോ അവിടെ?
5: ഇല്ല, രണ്ടു ദിവസമായിട്ട് നല്ല വെയിലാണ്.
4: അതെ, നല്ല വെയിലാണ്. മഴ പോയി തോന്നുന്നല്ലേ?
5: മഴ പോയി എന്നാ തോന്നുന്നു. മഴക്കാറുണ്ട്, ഇന്നലത്തെ പോലെയല്ല, ഇന്ന് നല്ല മഴക്കാറാണ്.
4: ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
5: പാട്ട് ജാനകിയമ്മേന്റെ ഓർമ്മക്ക് വേണ്ടി. മലർക്കൊടി പോലെ വന്ന തൊടി പോലെ മയങ്ങോ നീ എൻ മടിമേലെ, മയങ്ങോ നീ എൻ മടിമേലെ. ആ പാട്ട്.

0: ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: ഓക്കെ,
0: ജാനകി അമ്മ പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്?
1: ആ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാനിത് ഇടക്കിടക്കല്ലേ ഇങ്ങനെ നമ്മളെ കുടുംബശ്രീന്റെ പരിപാടിക്കോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പാടലുണ്ട്.
0: പാടലുണ്ട്. ജാനകി അമ്മ പാടിയതിലെ മറ്റൊരു പാട്ട് ഏതാണ് ഇഷ്ടം?
1: മറ്റൊരു പാട്ട് സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ. ആ പാട്ട് നല്ല ഇഷ്ടം.
0: ആ പാട്ട് ഇഷ്ടമാണ്. എല്ലാം എന്താ പറയണ്ടല്ലേ, നല്ല നല്ല
1: പാട്ട്. ജാനകിയമ്മേന്റെ പാട്ട് ഞാൻ പാടിയാലും ചെറിയ ആളെല്ലാം പറയുന്നു ജാനകിയമ്മേന്റെ ശബ്ദം പോലെ ഉണ്ട്,
0: ചെറുതായിട്ട് ശബ്ദം പോലെ ഉണ്ട്, കുഞ്ഞു ശബ്ദല്ലേ ജാനകിയമ്മേന്റെ. പിന്നെ തുമ്പി വാ തുമ്പക്കുടത്തിൽ ഒരുപാട്
1: പാട്ടുകളുണ്ട്. ജാനകിയമ്മേന്റെ പാട്ടെല്ലാം എനിക്ക് ഇഷ്ടമാണ്.
0: എത്ര കേട്ടാലും മതി വരാത്ത ഒരുപാട് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചിട്ടാണ് ജാനകി. ഓക്കെ, അപ്പൊ നമുക്ക് വിഷുക്കണി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ പ്രേമേച്ചി?
1: നമ്മളെ മധുരവാണി കൂട്ടത്തിൽ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും, പിന്നെ റേഡിയോ മലബാറിലെ എല്ലാവർക്കും, പിന്നെ എന്റെ ഫ്രണ്ട്സിന്, കുടുംബശ്രീയിലെ എല്ലാവർക്കും,
0: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ജാനകി അമ്മ പാടിയ അനശ്വരമാക്കിയ ഗാനം കേൾപ്പിക്കാം.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക്സ്.

ഇടമുറിയാതെ പെയ്യുന്ന മഴ. തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാദേ

0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
2: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77, മറ്റൊരു നമ്പർ 9496666646.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ.

0: റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ മരുതായിന്റെ പ്രേമേച്ചി.
1: പ്രേമേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട് നമ്മുടെ ഹോട്ടലൊക്കെ?
2: എല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്.
1: തിരക്കാണോ ഇപ്പൊ?
2: കുഴപ്പമില്ല, തിരക്കാണ്, തിരക്കാണ്. അപ്പോഴും വിളിക്കണം, സമയമില്ലല്ലോ.
1: സമയമില്ല, പക്ഷെ നമ്മള് റേഡിയോ കേൾക്കുന്നില്ലേ?
2: ഞാൻ പറയുമ്പോ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിട്ട് ഒരു പാട്ട് വെക്കുക.
1: ഓക്കെ, അവർക്കൊക്കെ വേണ്ടിട്ട് പാട്ട് വെക്കാം. സുമിത്ര ചേച്ചിയല്ലേ?
2: സുമിത്ര ചേച്ചി ചോറ് പാർസൽ കേട്ട് തിര തിരക്കില്ല.
1: അപ്പൊ നമ്മുടെ അന്വേഷണം അറിയിച്ചാ മതി. അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടത്?
2: പാട്ട് ഉണരു ഉണരു ഉണ്ണിപ്പൂർവെന്നുള്ള പാട്ട്.
1: ഓക്കെ, അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ ജാനകി അമ്മ പാടിയ പാട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ. ഹലോ, നമസ്തേ മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ദിനേശ് ആണ്, കാസർഗോഡ്.
0: കാസർഗോഡ് അന്ന് വിളിച്ച് കട്ടായി പോയി അല്ലേ? ഓക്കെ. കർണാടക സുള്ളിയ എന്നുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുന്ന അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
1: സുഖമാണ്.
0: മലയാളം എങ്ങനെയാ പഠിച്ചേ?
1: മലയാളം

0: ഇങ്ങോട്ട് പോയിട്ട് വർക്ക് കാസർഗോഡ്.
1: കാസർഗോഡ് കർണാടക അങ്ങനെ പോയി പോയി പഠിച്ചു അല്ലേ?
0: അതെ.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: ഇന്ന് നരുവേട്ട ചിത്രത്തിലെ മാഡം.
1: നരുവേട്ടയിലെ മിന്നൽ വാള എന്ന പാട്ടാണോ?
0: അതെ അതെ.
1: പാട്ട് പാടാ?
0: പാടാ.
1: ഒന്ന് പാടിക്കോളൂ.
0: റാവലിന്റെ പൂമുഖ കണ്ടു ഉൾക കൊണ്ടു നല്ലിത കാത്തു കണ്ണാടി പുഴയിലെ മൂന്തിരകൾ നാമെല്ലാ തിരത്തെ ഓലങ്ങൾ തിരത്തെ ദാഹത്തിൻ കാലങ്ങൾ ആ
1: നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ റേഡിയോ എങ്ങനെയാണ് പരിചയപ്പെട്ടത്?
0: അത് ഇങ്ങനെ ഗ്രൂപ്പിലെ മാഡം, ഫ്രണ്ട്സ് ഇങ്ങനെ.
1: ഓ, ഫ്രണ്ട്സും ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടിപ്പോയതാണല്ലേ.
0: അതെ.
1: അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്.
1: ഇനി കർണാടകയിലെ ഒരു പാട്ട് പാടിത്തരുന്നോ? കർണാടക ഭാഷയില് പാടിക്കോളൂ. ഏതെങ്കിലും മതി, നമുക്ക് പിന്നെ അത്ര ഭാഷ അത്ര പരിചയമില്ല.
0: എന്തോ ഭരത കവിതേ താലു ബൊഴിയാ ഹിടിതാ

0: ഓക്കെ, നന്നായിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അനിയത്തി, പിന്നെ അച്ഛനാണ്.
0: അനിയത്തി, അച്ഛൻ. അനിയത്തി എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
1: അവള് ഇപ്പൊ ആറിലെ പഠിക്കും.
0: ആറിൽ പഠിക്കുന്നു. ഇവിടെയാണോ? കർണാടകയിലാണോ? ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ. ദിനേശ് എന്താ ചെയ്യുന്നേ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഓക്കെ, കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഇത് ആർക്കാണ് ഈ ഡെഡിക്കേഷൻ, ഈ പാട്ട്?
1: എല്ലാവർക്കും
0: വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാ, പാട്ട് കേട്ടോളൂ.
1: ഓക്കെ,
0: താങ്ക് യു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: എസ്കേ ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? സൗമ്യ. സൗമിനി ചേച്ചി, ഇരിട്ടി നിന്ന് ആദ്യമായിട്ട് വിളിക്കുന്നതാണോ സൗമിനി ചേച്ചി?
4: ഏതെങ്കിലും
3: നല്ലൊരു പാട്ട് വെച്ചാ മതി അല്ലേ? ഓക്കെ, എന്താ പറയാൻ വന്നത്?
4: അല്ല, ഞാൻ ആ ഇടക്ക് വരില്ലാൻ പിന്നെ റേഡിയോയിൽ കേൾക്കലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഒരു ഒറ്റ കേൾക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട്.
3: ഓക്കേ, ഒരു ദിവസം റേഡിയോയിലേക്ക് വാ, നമ്മളൊക്കെ കാണാലോ. ഒരു ദിവസം വാ, കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഒക്കെ ആയിട്ട് വാ കേട്ടോ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചില്ല. പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് കേൾക്കാം. എന്നാൽ ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് കേൾപ്പിക്കാം.

0: ഇവരുടെ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? സജിത വിജയൻ. സജിത ചേച്ചി ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടലേയില്ല. എപ്പോ ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ല. ഓ, അത് ശരി. ഇന്ന് എന്തായാലും കിട്ടിയല്ലോ. അതെ, സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. പാട്ട് പറഞ്ഞോളൂ, ഏതാണ് പാട്ട്?
1: മോഹം കൊണ്ട് ഞാൻ ജാനകിയമ്മേന്റെ പാട്ട്.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട്
1: പാട്ടാണ്. ഇല്ല, പാട്ടില്ല,
0: പാടാനറിയില്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭർത്താവും രണ്ട് പെൺകുട്ടികള്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ?
1: മോള് മൂത്തോട് ജോലി ചെയ്യുന്നു, അളിയോള് BSc നഴ്സിംഗ് മംഗലാപുരത്ത് പഠിക്കുന്നു.
0: മൂത്തയാൾ എന്താ ചെയ്യുന്നത്? എന്താ വർക്ക് ചെയ്യുന്നത്?
1: മൂത്തയാള് പുറത്ത് ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നു.
0: ജോലി ചെയ്യുന്നു. അപ്പൊ നിങ്ങള് രണ്ടുപേരും മാത്രമാണ് ഉള്ളത്?
1: രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില്.
0: ഹസ്ബൻഡിന്റെ പേരെന്താ? വിജയൻ. ഓ, സജിത വിജയൻ. ചേച്ചിയുടെ വീട് മരുതായി തന്നെയാണോ?
1: എന്റെ വീട് ഇല്ലമൂലക്കാണ്. മട്ടന്നൂര് ഇല്ലമൂല.
0: ആ, കേട്ടിട്ടുണ്ട്. അവിടെയാണ് ഇല്ലമൂല.
1: ഓക്കെ,
0: നമ്മുടെ റേഡിയോ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, എപ്പം വരണം വന്നില്ലേ ഇതുവരെ.
0: ഓക്കെ, അപ്പൊ ഒരു ദിവസം കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് വാ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഈ
0: പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഈ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ,
0: താങ്ക് യു ചേച്ചി. ശരി.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളോട് കൂടെ സൂര്യ ഇടവന. സാങ്കേതിക സഹായം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചു.

0: രാമരാവണ യുദ്ധം കഴിഞ്ഞു. രാമലക്ഷ്മണന്മാർ വാനരപ്പടയുടെ സഹായത്തോടെ രാക്ഷസസേനയെയും രാക്ഷസവീരരെയും വധിച്ചു. രാവണവധത്തോടെ ഒരു വർഷക്കാലമായി ലങ്കയിലെ അശോകവനിയിൽ കഴിയുന്ന രാവണനാൽ അപഹരിക്കപ്പെട്ട സീത മോചിതയായി. രാമന്റെ തിരിച്ചുവരവും കാത്ത് നന്ദിഗ്രാമത്തിൽ താമസവേഷത്തിൽ കഴിയുന്ന ഭരതൻ 14 വർഷം മുൻപ് മുടങ്ങിപ്പോയ അഭിഷേകം ആഘോഷപൂർവം നടത്തി. ലങ്കാധിപനും അനുജനും മക്കളും നഷ്ടമായ ലങ്കയിൽ അന്തപുരനാരിമാർ നഷ്ടങ്ങളുടെ കണക്കുകളും കാരണങ്ങളും പറഞ്ഞ് വിലപിക്കുകയാണ്. ആ വിലാപങ്ങൾ പ്രതിധ്വനിച്ച ശ്രോതാക്കളുടെ കാതോരം വീണ്ടും. വരൂ, നാരീസ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്ന നിഗുംഭലയുടെ അവസാന ഭാഗത്ത് നമുക്ക് കടന്നു ചെല്ലാം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി. കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ. വിഭീഷണപത്നി സരമ, സൂര്യ ഇടവന. മേഘനാഥപത്നി സുലോചന, അശ്വിനി കവണശ്ശേരി. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി.
1: എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം തകർന്നു നിൽക്കുന്ന വിധവകളാ ഞങ്ങൾ മൂവരും. ഭർത്താക്കന്മാരില്ലാത്ത ജീവിതം മോഹിക്കുന്നുമില്ല. അതുകൊണ്ട് ചക്രവർത്തിനിയുടെ അധികാര ചക്രവാളങ്ങൾ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അധിക്ഷേപം അതിര് കടന്നാൽ
2: എന്തേ നിർത്തിയത്? എന്ത് ചെയ്യും നിങ്ങൾ?
3: കാണണോ കാണണോ നിങ്ങൾക്ക്?
4: മതി മതി, മാറി നിൽക്ക് സുലോചന. സരമേ, അനീസി. സരമേ, പൂർവ്വവൃത്താന്തങ്ങൾ സൗകര്യപൂർവം പാതിവഴിക്ക് തുടങ്ങലേ. മഹാപതനത്തിന്റെ നിമിത്തമായും ശാപമായും നീ പറയുന്ന ആ നീചകൃത്യം ശരി തന്നെ. പക്ഷേ അതിനുമൊരു കാരണമുണ്ടായിരുന്നു. അത് മാത്രം ബോധപൂർവം നീ വിസ്മരിച്ചു.
2: എന്ത് കാരണം?
1: ഓർമ്മ കാണില്ല. രാവണപക്ഷത്തല്ലോ മനസ്സും പ്രവൃത്തിയും.
4: രാവണനും കുംഭകർണനും വിഭീഷണനും ഒരു സഹോദരി ഉണ്ടായിരുന്നു, ശൂർപ്പണഖ. അതും ഓർമ്മയിലില്ലേ മഹാരാജ്ഞിക്ക്? പ്രണയാഭ്യർത്ഥനയുമായി ചെന്ന അവളെ മത്സരിച്ച് കളിയാക്കി വിട്ടു. രാക്ഷസകുലത്തിലോ മനുഷ്യകുലത്തിലോ കേട്ട കേൾവിയില്ലാത്ത ശിക്ഷ. മൂക്കും മുലയും അരിഞ്ഞിട്ട് ആ കുമാരന്മാർക്ക് എന്ത് വിശേഷണമാണ് നൽകേണ്ടത്? പറ.
3: രക്തം പാർന്ന് വേദനയും കോപവും കൊണ്ട് പുളയുന്ന ഒരു സഹോദരിയുടെ രൂപം മനസ്സിൽ തെളിയുന്ന ഒരു ഏട്ടൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സരമ?
4: അവതാര കഥകളുടെ ചമൽക്കാരങ്ങളും രാവണവധത്തിന്റെ അത്ഭുത സിദ്ധിയും അവകാശപ്പെടുന്ന നിന്റെ കാണപ്പെട്ട ദൈവങ്ങൾ കാട്ടിയ ക്രൂരതയൊന്നും ജാനകിയോട് ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തിട്ടില്ല.
5: കുലസ്നേഹം, കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം, അതൊന്നും കപടമായിരുന്നില്ല ലങ്കാധിപന്. ബ്രഹ്മനും ദേവകളും സഹായത്തിനായി ലങ്കേശിനെ സമീപിച്ച കഥ അദ്ദേഹം പറയുമായിരുന്നു.
1: വരലബ്ധിക്കായി കഠിന തപം ചെയ്ത് ഒടുവിൽ സരസ്വതീ ദേവിയെ കൊണ്ട് കുസൃതി ഒപ്പിച്ച് നിദ്രാവലംബിയാക്കിയതിനെ ചോദ്യം ചെയ്തു മഹാരാജാവ്. ശാപമായി മാറിയ വരത്തെ മാറ്റിയെടുത്തു. പകുതിയായെങ്കിലും മാറ്റിയെടുത്തു രാവണൻ. അനുജന്റെ ദുർവിധി ആത്മവ്യഥയായ ഒരു ആത്മജന്റെ കടമ നിറവേറ്റി മഹാനായ രാവണൻ.
2: മഹാനായ രാവണൻ. അരുമയായ ഏക സോദരിക്കും വൈധവ്യം സമ്മാനിച്ചതും മഹാനായ രാവണൻ തന്നെ.
1: വിദ്യുജ്ജിഹന്റെ ദുശീലങ്ങൾ സരമയ്ക്കും അറിയാത്തതാണോ? സോദരിക്കും നാടിനും ഭാരമായി മാറിയപ്പോഴാ ശൂർപ്പണകയുടെ ഭർത്താവിനെ കൊന്നത്.
5: അനാഥയല്ലവർ. ലങ്കാപുരിയിലെ മന്ത്രി ശംഭുകുമാരന്റെ അമ്മയാണ്.
6: അതെ, പിന്നെ സൗര്യവിഹാരത്തിനുള്ള സ്വാതന്ത്ര്യവും നൽകിയില്ലേ സോദരിക്ക്?
7: സരമേ,
6: കഥ അങ്ങനെയല്ലേ ഏട്ടത്തി?
7: അല്ല, അങ്ങനെയല്ല. ഇഷ്ടം പോലെ ചെയ്യാൻ അനുവദിച്ചത് ശരി തന്നെ, പക്ഷേ രാക്ഷസകുലത്തിന്റെ സർവനാശത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല ആ സ്വാതന്ത്ര്യം.
6: ഏട്ടത്തി പറഞ്ഞു വരുന്നത്,
5: സുഹിജ സഞ്ചാരത്തിന് വിഭീഷണനും അനുവാദം നൽകിയിരുന്നില്ലേ അച്ഛൻ? എന്നിട്ട് ലങ്ക വിട്ടു പോയത് എവിടെയാ? എന്തിനാ? കുലനാശത്തിന്, രാക്ഷസ കുലത്തെ ഒറ്റക്കൊടുക്കാൻ.
7: സരമേ, രാക്ഷസകുലത്തെ നശിപ്പിക്കാൻ രാക്ഷസർക്കേ സാധിക്കൂ. രാക്ഷസ തുണയില്ലാതെ ശ്രീരാമജയവും അസാധ്യം.
6: അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത്
5: കുലനാശകനാണ് നിങ്ങളുടെ ഭർത്താവ്
6: സുലോചനെ? ലങ്കാപുരത്തിന്റെ ചക്രവർത്തിയെ കുറിച്ചാണ് ഈ അധിക്ഷേപം, മറക്കണ്ട.
5: ആ ചക്രവർത്തി പദത്തിൽ അപമാനിതയാവുകയാണ് ലങ്കാപുരി. ഇളയമ്മ, അതും മറക്കണ്ട.
8: നെകുമ്പിലയിലേക്കുള്ള ഈ വഴിയിൽ കൽത്തൂണുകൾക്കും കാതുണ്ട്.
6: ഓഹോ, കേൾക്കട്ടെ.
5: കൽത്തൂണുകളോ ദ്വാരപാലകരോ സേവകരോ ആരായാലും കേൾക്കട്ടെ. ലങ്കാപുരിയിലെ കഴുമരങ്ങൾ വിശ്രമിക്കുകയായിരുന്നല്ലോ കുറച്ചുനാൾ. വിളിക്കേ, രാജനിന്ദയ്ക്ക് വധശിക്ഷ വിധിക്കേ.
6: സുലോചനെ,
5: ക്ഷമിക്കണോ അമ്മേ, മനസ്സിനെ നിയന്ത്രിക്കാനാവുന്നില്ല. അങ്ങയുടെ മകനെ എന്റെ ഭർത്താവ് മേഘനാഥനെ കൊന്നത് ലക്ഷ്മണനല്ല, വിഭീഷണനാ. വിഭീഷണൻ!
6: സുലോചനെ,
5: നികുംഭിലയിൽ ശിവധ്യാനത്താൽ നേടിയ സമാധിവിദ്യയും അദൃശ്യവിദ്യയും കൊണ്ട് വാനരസേനയെയും ലക്ഷ്മണനെയും വീഴ്ത്തി അദ്ദേഹം. പിന്നെ രാക്ഷസകുലത്തിനായി നികുംഭിലയിൽ യജ്ഞം നടത്തിയപ്പോ അത് തടഞ്ഞത് ഇളയച്ചനാണ്. യജ്ഞപൂർത്തീകരണം രാക്ഷസ വിജയവും ശത്രുനാശവും ആകുമായിരുന്നു.
7: മകളെ, നിന്റെ അച്ഛനും അതുതന്നെ ആയിരുന്നല്ലോ വിധി.
5: ലങ്കാപുരിയിലെ നിഗൂഢ വഴികളറിയാവുന്ന വിഭീഷണൻ രാക്ഷസകുലത്തിന്റെ ഒറ്റകാരൻ.
6: സഹിക്കല്ല ലങ്കാപുരി ആ ചക്രവർത്തി പദം.
5: രാമരാവണ യുദ്ധം സീതയുടെ മോചനത്തിന് വേണ്ടി ആയിരുന്നില്ല, ലങ്കയുടെ ചക്രവർത്തി പദത്തിനു വേണ്ടി. അശക്തനായ വിഭീഷണൻ ശക്തനായ രാമനെ അതിനുപയോഗപ്പെടുത്തി. സൗഹൃദ സന്ധിയിൽ രാമന് സീത, വിഭീഷണന് രാജ്യം.
6: മതിയാക്കുന്നുണ്ടോ നിങ്ങൾ? യുദ്ധവും കഴിഞ്ഞു, അഭിഷേകവും കഴിഞ്ഞു, ഇനിയും ഈ പഴിപറച്ചിലൊന്ന് നിർത്തിക്കൂടെ?
9: എന്താ, സത്യങ്ങൾ കേൾക്കുമ്പോൾ അസഹിഷ്ണുത?
6: സഹോദരന്മാർ തമ്മിലുള്ള സൗഹൃദവും ശത്രുതയും, അതിന് ഭാര്യമാരായ നമ്മൾ എന്ത് പിഴച്ചു?
7: സരമേ, ശൈലൂഷൻ നിന്റെ പിതാവ് ഗന്ധർവനാണെന്ന് കേട്ടിട്ടുണ്ട്. ഗന്ധർവസിദ്ധി മകൾക്കും കിട്ടാതിരിക്കില്ല.
6: ഏട്ടത്തി,
7: ഏട്ടത്തി തന്നെ. യുദ്ധാവസാനം രാവണനെ തേടി വാനരപ്പട അന്തപുരത്തിലും മകത്തളങ്ങളിലും പരക്കം പായുമ്പോൾ അവർക്ക് ദിശാസൂചന നൽകിയത് കൈമുദ്രകളായിരുന്നുവെന്ന് പറഞ്ഞറിഞ്ഞു. സരമയുടെ കൈമുദ്രകൾ. എന്നിട്ട് ഭാര്യമാരായ നാം എന്തു പിഴച്ചു എന്ന്. നന്നായി, ഗന്ധർവകന്യകയുടെ അഭിനയം നന്നായി.
9: അത് വേണ്ടതല്ലേ ഏട്ടത്തി? ഭർത്താവിന്റെ രാജയോഗ ലബ്ധിക്ക് ഭാര്യയും സഹായം ചെയ്യേണ്ടത് തന്നെയല്ലേ?
6: പറഞ്ഞോളൂ. മന്ദാകിനി നദിയുടെ തീരത്ത് വെച്ച് സ്വന്തം ജ്യേഷ്ഠപുത്രന്റെ വധുവിനെ കാമാർത്തി മൂത്ത് പ്രാപിച്ചു നേടിയ പാപത്തിന്റെ ശാപഭാരം ലങ്കാലക്ഷ്മിക്ക് അലങ്കാരമാണെന്ന് കരുതുന്ന നിങ്ങൾ പറഞ്ഞോളൂ. ഗംഗാതടത്തിൽ പർണശാല കെട്ടി വിഷ്ണുപത്നിയാവാൻ തപം ചെയ്യുന്ന മുനികന്യകയിലും കാമവരെ തീർത്ത് നേടിയ ശാപം ലങ്കയുടെ സുവർണ നേട്ടമെന്ന് ചിന്തിക്കുന്നവർ പറഞ്ഞോളൂ.
7: സരമ, കൊള്ളാം, ദുർവ്യാഖ്യാനങ്ങൾ, കണ്ടെത്തലുകൾ. പക്ഷേ അനിയത്തി, നിന്റെ പുതിയ വിശേഷണങ്ങളിൽ അവതരിപ്പിച്ച ആ രാവണൻ എന്റെ ഭർത്താവ് ജീവിതത്തിലേക്കും ലങ്കയുടെ സൗഭാഗ്യത്തിലേക്കും ക്ഷണിച്ചിരുന്നു ആദ്യം. ലോകത്തിലെ വില കൂടിയതെന്തും ലങ്കയ്ക്ക് അലങ്കാരമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ധനധനെക്കൊന്ന് പുഷ്പക വിമാനം നേടിയതും ഇന്ദ്രനിൽ നിന്ന് ചന്ദ്രഹാസം നേടിയതും അങ്ങനെയാ. രംഭയും വേദവതിയും സീതയുമൊക്കെ വിശ്രുത നാരീരത്നങ്ങളായതുകൊണ്ടാ സ്വന്തമാക്കാൻ ശ്രമിച്ചത്. ലങ്കാപുരത്തിന്റെ സൗവർണ രത്നങ്ങളാക്കാൻ.
6: നന്നായി, ഏട്ടത്തിക്ക് ഇങ്ങനെയല്ലേ പറയാനാവൂ? ഭർത്താവായി പോയില്ലേ?
7: മണ്ഡോദരി അഭിമാനിക്കുകയാണ് ഇപ്പോഴും, രാവണ പത്നിയായതിൽ അഭിമാനിക്കുകയാണ്.
8: അതങ്ങയുടെ ദുരന്തം.
9: നിങ്ങൾ അഭാസിക്കുന്നത് വീരമൃത്യു വരിച്ച രാവണനെയാണ്.
5: രാവണൻ ഉദകക്രിയ ചെയ്യാൻ തയ്യാറായില്ലല്ലോ വിഭീഷണൻ. കൊന്നവർക്ക് പോലും ഇല്ലാതെ ശത്രുത, മരണം വരെ മാത്രമേ ശത്രുത നിലനിൽക്കൂ എന്ന രാമോപദേശം വേണ്ടി വന്നു ഏട്ടന് ചിതാഗ്നി പകരാൻ.
7: മക്കളെ, ജീവിതത്തിലും മരണത്തിലും കുറ്റബോധമില്ലാതിരുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കില്ല ആ അഗ്നി പകരൻ.
5: അമ്മേ,
7: അല്ല, അദ്ദേഹം അതും ക്ഷമിച്ചിരിക്കും. കൂടെ പിറപ്പിനെ ചതിച്ചവനെന്ന അപരാധവും ക്ഷമിച്ചിരിക്കും. സഭാമണ്ഡപത്തിലേക്ക് സന്ധി ചെയ്യണമെന്ന് ആവർത്തിച്ച് ഏട്ടനെ ഉപേക്ഷിച്ച് ശത്രു സങ്കേതത്തിലേക്ക് പോകുമ്പോൾ മന്ത്രിമാരും സൈനികരും പുരോഹിതരുമെല്ലാം ഉപദേശിച്ചിരുന്നു, ശല്യക്കാരനായ സോദരി ഭർത്താവ് വിദ്യുജ്ജഹനെ കൊന്നതുപോലെ വിഭീഷണനെയും. രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ ശത്രുപക്ഷത്ത് ചേർന്നാൽ അപകടമാണെന്നറിഞ്ഞിട്ടും വെറുതെ വിട്ടു സരമേ. നീ അഹങ്കരിക്കുന്ന നയവിശാരദനായ വിഭീഷണന്റെ ജീവനും ഈ മഹാരാജ പദവിയുമൊക്കെ ദാനമാ. എന്റെ ഭർത്താവ് ലങ്കേശ്വരന്റെ ഇഷ്ടദാനം

അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അനുജന്മാരെ. നീ വിശേഷിപ്പിച്ച കാമാർത്തി മുത്താ നീജന്റെ ഉള്ള നിറയെ കൂടെ പിറപ്പുകളോടുള്ള അളവറ്റ സ്നേഹമായിരുന്നു അനിയത്തി.

0: എടുത്തി വിശ്രമിക്കേ.
1: എടുത്തിക്ക് വിശ്രമകാലം തന്നെയല്ലേ അനിയത്തി. സരമേ, രാമാഭിഷേകം കഴിഞ്ഞെത്തിയ വിഭീഷണൻ എന്ത് വിശേഷമാണ് പറയുന്നത്? ലങ്കാപുരിയിൽ കഴിഞ്ഞെന്ന ആളുകളെ കുറിച്ച് ഓർക്കുന്നുവോ സീത? അല്ല, അവിടെയും അഗ്നിശുദ്ധി നാടകം അരങ്ങേറിയോ?
2: ഇല്ല.
3: ലങ്കാപുരിയിൽ തടങ്കൽ പാളയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അശോകവനിയിലെ സുന്ദരാരാമത്തിൽ സീതയെ പാർപ്പിച്ചത്. ഭീകരരും ശക്തരുമായ രാക്ഷസർ ഇല്ലാഞ്ഞിട്ടല്ല ത്രിജടയെ പരിപാലിക്കാൻ അയച്ചത്. ലോകാരാധ്യനായ രാവണപ്രഭുവിന്റെ പട്ടമഹിഷിയായ ഞാനും കൂടെ ഇരുന്നു അശോകവനിയിൽ. അവസരം വരുമ്പോ സീതയോട് ചോദിക്കണം ഒരു വർഷക്കാലത്തെ ലങ്കാവാസം എങ്ങനെയുണ്ടായിരുന്നു എന്ന്.
2: അവരത് ഓർക്കാൻ ആഗ്രഹിക്കില്ല. അയോധ്യയിൽ അമ്മമാർക്കൊപ്പം ജീവിതം ആഘോഷിക്കുകയായിരിക്കും.
4: ആഘോഷം! എല്ലാവരും ഉദ്ഘോഷിക്കുന്ന ഐക്യം സഹോദരർ തമ്മിലേ ഉള്ളൂ. പുത്രവധുക്കൾക്കിടയിലും രാജപത്നിമാർക്കിടയിലും അതില്ലെന്നാണ് അറിഞ്ഞത്.
1: മകളെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്.
5: ചിന്തിച്ചു പോകുവെടുത്തി. അന്തപുരത്തിലെ അമ്മമാരെയും സ്ത്രീജനങ്ങളെയും ബോധ്യപ്പെടുത്താനായിരുന്നല്ലോ അഗ്നിശുദ്ധി.
1: വജ്രജ്വാലെ, എനിക്ക് തോന്നുന്നത് അഗ്നിശുദ്ധി വേണമെന്ന ശ്രീരാമന്റെ തീരുമാനം ഉചിതമായെന്നാണ്.
4: അമ്മ അങ്ങനെ പറയാൻ എന്താ കാരണം?
1: ഒരു വർഷക്കാലം രാക്ഷസകുലത്തോടൊപ്പം കഴിഞ്ഞ സീത അശുദ്ധയാണോ എന്ന് അറിയാനായിരുന്നല്ലോ അഗ്നിപരീക്ഷ. ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾക്കിടയിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ സീതാദേവി പുറത്തു വരുമ്പോൾ ഉദ്ഘോഷിക്കപ്പെട്ടത് ലങ്കയുടെ പരിശുദ്ധിയാ. രാക്ഷസകുലത്തിന്റെ കുലീനതയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ലങ്കാപുരത്തിലെ ഒരു നിശ്വാസം പോലും അശുദ്ധമാക്കിയില്ല രാഘവ പത്നിയെ. അതിൽ അഭിമാനമുണ്ട് നമുക്ക്, ഇല്ലേ വജ്രജ്വാലെ?
5: തീർച്ചയായും.
1: സരമക്കറിയോ, മേഘനാഥന്റെ മരണമറിഞ്ഞ് വിഷമിച്ചിരുന്ന അദ്ദേഹം വാനരന്മാർ മുടക്കിയ യജ്ഞം ഉപേക്ഷിച്ച് നിഗുംബലയിൽ നിന്ന് തിരികെ വന്ന് അവസാന യുദ്ധത്തിന് പുറപ്പെടുന്ന ദിവസം എന്നോട് ചിലത് പറഞ്ഞിരുന്നു. യജ്ഞവിഘ്നം കൊണ്ട് പതനമുറപ്പായ സ്ഥിതിക്ക് സന്ധിമാർഗം സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മക്കളും സഹോദരങ്ങളും രക്ഷാസേനയും ജീവൻ ഉപേക്ഷിച്ചത് പിന്നെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു. ലങ്കയെയും തന്നെയും സ്നേഹിച്ചവരെയും സേവിച്ചവരെയും കൊലക്ക് കൊടുത്തിട്ട് രാവണനൊരു ജയം വേണ്ട, ജീവിതം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു.
4: അത് ധീരത, യഥാർത്ഥ രാജാവിന്റെ ധർമ്മം.
5: സോദരങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തനാകുന്നത് അതുകൊണ്ടാണല്ലോ.
3: സരമേ, നീ പറഞ്ഞുവല്ലോ പരതാരാപഹരണം ലങ്കയിൽ കൊണ്ടുവന്ന ശാപകഥകൾ. പക്ഷേ രംഭയുടെ ശാപം ഫലിച്ചില്ല. മണ്ഡോദരിപതി രാക്ഷസ രാവണന്റെ ദേശാനനങ്ങളൊന്നും പൊട്ടിച്ചിതറിയില്ല. ആ പാപം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നല്ലേ?
2: ഏട്ടത്തി,
1: വേണ്ട വേണ്ട, തൊടണ്ട എന്നെ സുലോചനെ.
4: അമ്മേ,
1: വെള്ളം. അമ്മയ്ക്ക് കുറച്ച് വെള്ളം തരൂ മോളെ.
4: ശരി അമ്മേ.
5: ഏടത്തി, അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നു, സംസാരം മതിയാക്കാം.
1: ഇല്ല വജ്രജ്വാലെ, എനിക്കിനിയും പറയണം. രംഭയുടേത് വിപല ശാപമായിരുന്നു, പക്ഷെ വേദവതി അത് ഫലിച്ചു. ദക്ഷിണസാഗരത്തിലെ വംശവൃദ്ധിയുടെ പ്രകാശഗോപുരത്തിന്റെ മീതെ ദുരന്തങ്ങളുടെ കരിമേഘങ്ങൾ നിറഞ്ഞു. ഒരു സ്ത്രീ തന്നെ വംശനാശ ഹേതുവായി, ജാനകി. വേദവതിയുടെ പുനർജന്മം. സീതാരത്നം ലങ്കയ്ക്ക് അലങ്കാരമായി ഒരു സംവത്സരം. ഒരിക്കൽ പോലും ആഗ്രഹപൂരണത്തിനൊരുങ്ങിയില്ല. പ്രിയ സോദരി ശൂർപ്പണകിയുടെ സ്ഥാനരക്തം അഗ്നിയായി പടർന്നു കയറിയിട്ടും സീത സുരക്ഷിതയായിരുന്നു.
4: അമ്മ, ദാ വെള്ളം കുടിക്കി.
1: രാമസായകമേറ്റ് പരമപദത്തെ പ്രാപിക്കാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുമ്പോ സുലോ

0: കണ്ണീര് വീഴ്ത്തിയ നാരീ ജനങ്ങളുടെ ശകാരമാരിയിൽ അശുദ്ധനായെങ്കിൽ രാമസായകം അത് ശുദ്ധമാക്കട്ടെ. വിഭീഷണനാണ് നാടുവാഴുന്നതെങ്കിൽ ആ വംശദ്രോഹിയുടെ നാടുവാഴ്ചയിൽ നിന്ന് മോചിതയാകുക. പിന്നെ അശോകവനിയിൽ ചെന്ന് സീതയെ വധിക്കുക. അഗ്നിപ്രവേശം ചെയ്ത് എന്നോട് കൂടെ ചേരുക. അനുസരിച്ചില്ല മണ്ഡോദരി. അവസാന യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചില്ല മണ്ഡോദരി. മക്കളും ഭർത്താവും നഷ്ടപ്പെട്ട ഈ ശാപഗ്രസ്തയ്ക്ക് അതിന് സാധിച്ചില്ല മക്കളെ.
1: ഏടത്തി പറഞ്ഞ പോലെ രാമബാണമേറ്റ് പരമപദം പോകിയിരിക്കും അദ്ദേഹം. ആശ്വസിപ്പിക്കാൻ അശക്തിയാണ് ഞാൻ. അധിക്ഷേപ വാക്കുകൾക്ക് അറിയാതെങ്കിലും നിങ്ങളോടൊക്കെ മറുവാക്ക് പറഞ്ഞ് കയർത്തതിന് മാപ്പ്.
0: മഹാറാണി മാപ്പ് പറയുകയോ പാടില്ല. ഇനി നിന്റെ കാലം. വിഭീഷണനോടൊപ്പം നാടുവാഴുക.
1: മഹാരാജാവിന്റെ പേരിൽ ജ്യേഷ്ഠതയും അനുഗ്രഹിക്കണം അദ്ദേഹത്തെ. ശ്രീരാമചന്ദ്രനും അനുഗ്രഹിച്ചു. ശാപഗ്രസ്തനാവാതെ നന്മ ചെയ്യുക എന്ന്.
0: ജനിക്കും മുൻപേ ശാപമേൽക്കേണ്ടി വന്നവനാണ് രാവണൻ. വൈശ്രവണന്റെ സമൃദ്ധി മോഹിച്ച് അനവസരത്തിൽ പിതാവിനെ പ്രാപിച്ച അമ്മ കൈകസി. മുനിവര്യനായ പിതാവ് തന്നെ ജനിക്കാനിരിക്കുന്ന മക്കളെ ശപിച്ചു.
2: കേട്ടിട്ടുണ്ട് മൂന്ന് ശാപങ്ങളും ഒരനുഗ്രഹവും. ആ ശാപവും വരവും ഇപ്പോൾ യാഥാർത്ഥ്യവുമായി.
0: ശരിയാണ്, പെണ്ണിന്റെ കണ്ണീര് അത് സർവനാശകാരിയായ അഗ്നിഗോളമാണ്. അതറിഞ്ഞുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ഈ ഹതഭാഗ്യക്ക് സാധിക്കാതെ പോയത്. സീതയെ കൊല്ലാതിരുന്നത്, ശൂർപ്പണകയുടെ മാറിടം ഛേദിച്ചവർക്കുള്ള ശിക്ഷ വിധിക്കാതിരുന്നത്.
2: സാങ്കല്പിക സാധ്യതകൾക്ക് പ്രസക്തിയില്ലമ്മേ. മര്യാദാ പുരുഷോത്തമന്റെ അവതാര ലക്ഷ്യം നിറവേറ്റപ്പെടാനായിരുന്നു അതൊക്കെ. രാമന്റെയും വിഭീഷണന്റെയും എന്തിന് അമ്മയുടെയും ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, സീതയെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ രാക്ഷസവധം എന്ന ജന്മലക്ഷ്യം എങ്ങനെ നിറവേറ്റും?
3: അതിനർത്ഥം?
2: അതിന്റെ അർത്ഥതലങ്ങൾ തേടി അലയുന്നത് അപകടമാണ് ഇളയമ്മേ. പലതും, പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. പല വാക്കുകളും വചനങ്ങളും വിഫലമാകും. അനുസരിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ, പരിഹാരമാർഗങ്ങൾ.
3: സുലോചനെ,
2: അതെ, സന്ധിമാർഗത്തിന്റെ ശാന്തിമന്ത്രം ഉപദേശിച്ച ഇളയച്ചൻ വിഭീഷണനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചിരുന്നില്ലേ അങ്ങ്?
3: അതെ, സീതയെ വിട്ടുകൊടുത്താൽ എല്ലാവരും രക്ഷപ്പെടുമായിരുന്നല്ലോ.
4: ഇല്ല ഇളയമ്മേ, ഇല്ല. അവതാര പുരുഷൻ പിറവി കൊണ്ടത് തന്നെ രാവണവധത്തിനല്ലേ? അപ്പോൾ പിതാവിന്റെ രാവണന്റെ ജീവാഹുതി കൊണ്ട് ശ്രീരാമന്റെ ജന്മോദ്ദേശമല്ലേ സഫലമായത്?
0: ഇനി നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. ഭഗവാൻ വിഷ്ണുവിന്റെ അവതാര ലക്ഷ്യം സഫലമാക്കാൻ നിമിത്തമായവരെന്ന്. പിന്നെ സ്ത്രീജനങ്ങളുടെ കണ്ണുനീർ വീണ മണ്ണ് അഭിശപ്തമാണെന്ന പാഠം ലോകമറിയട്ടെ. ശാപഭീതി ഒഴിഞ്ഞ ലങ്ക പുലരട്ടെ. സരമേ, മഹാരാജ വിഭീഷണന് ഈ മണ്ഡോദരിയുടെ അനുഗ്രഹം ഇതാണ്.
1: ഏടത്തി വരിക, അദ്ദേഹം കാത്തിരിക്കുകയാണ് ഏടത്തിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം തേടാൻ.
0: ഇല്ല, അന്തപുരത്തിലേക്കോ സഭാമണ്ഡപത്തിലേക്കോ ഇല്ല. മണ്ഡോദരി പടിയിറങ്ങുകയാണ്, നികുമ്പലയിലേക്കുള്ള ഗൂഢമാർഗത്തിലെ പടികൾ.
5: ഏടത്തി, ഞാനും ഉണ്ട്.
2: നികുമ്പലയിലെ യജ്ഞമണ്ഡപവും കരിങ്കൽ തൂണുകളും ഓർമ്മകൾ ഉണർത്തുകയാ. ഇന്ദ്രജിത്തിന്റെ അദൃശ്യ സാന്നിധ്യം അവിടെയാണ്. അമ്മയോടൊപ്പം ഞാനും.
0: യജ്ഞവേദിയിൽ നിന്നുയർന്നിരുന്ന ഹോമധൂമങ്ങൾ ലങ്കാപുരിയിലെ വിധവകളുടെ വിങ്ങുന്ന നെഞ്ചകത്ത് ആശ്വാസമായി പടരും. സരമേ, പുലസ്ത്യവംശത്തിന്റെ കുലദേവതയോട് ആൺതുണകളുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി പറ്റില്ലല്ലോ. ലങ്കയുടെ വൃദ്ധി അതാവും നമ്മുടെ പ്രാർത്ഥന.
1: ഏട്ടത്തി, അങ്ങ് പറഞ്ഞ പോലെ ശത്രുപക്ഷത്തേക്ക് കൂറുമാറിയ കുലവൈരിയാണ് എന്റെ ഭർത്താവ്. ഒരു നിയോഗം പോലെ രാവണ മഹാരാജാവിന്റെ പിൻഗാമിയാവുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്നില്ല, അതിനർഹതയുമില്ല. എന്നാൽ ഈ അനുജത്തി ഒന്ന് ആവശ്യപ്പെട്ടോട്ടെ. തകർന്നടിഞ്ഞ

0: ഉദ്ധരിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ അങ്ങ് ശപിക്കരുത്.
1: സരമേ,
0: രാമരാവണ യുദ്ധം കൊണ്ട് ലോകമറിഞ്ഞൊരു സത്യമുണ്ട്, സ്ത്രീജനങ്ങളുടെ കണ്ണീര്. സോദരിമാരും ഭാര്യമാരും അമ്മമാരും വേദനിക്കുമ്പോൾ, നെഞ്ചകമുരുകി കണ്ണുനീരായി പ്രവഹിക്കുമ്പോൾ അതിന്റെ പ്രഹരശേഷി ചന്ദ്രഹാസത്തെക്കാളും മീതയാണ്, രാമബാണത്തെക്കാളും മീതയാണ്. അതുകൊണ്ട് പറയുകയാ, അശോകവനികയിൽ ജാനകിയുടെ കണ്ണീർത്തുള്ളികൾ പതിച്ച പാപപങ്കിലമായ ലങ്ക അനുഭവിച്ചില്ലേ? അതുകൊണ്ട് പറയുകയാ, വജ്രജ്വല, സുലോചന, എല്ലാവർക്കും നഷ്ടങ്ങളാ, ദുഃഖങ്ങളാ. എങ്കിലും നമ്മുടെയൊക്കെ ആൺതുണ്ണകൾ ആഗ്രഹിച്ച ലങ്കയുടെ ഉത്കർഷം, അതിന് വിഭീഷണനെ തളർത്തരുത്.
1: സരമേ, ശ്രീരാമചന്ദ്രന്റെ മഹിമകൾ അറിയാത്തവളല്ല ഞാൻ. സുഗ്രീവന്റെ ഭക്തി അവന് നഷ്ടമായതൊക്കെ തിരിച്ചു കൊടുത്തു. ഇവിടെ വിഭീഷണൻ രാമഭക്തൻ. ആ ഭക്തനും കിട്ടിയ അനുഗ്രഹങ്ങൾ. മരണത്തോടെ രാവണനും രാമഭക്തനായി. മോക്ഷമെന്ന അനുഗ്രഹം കിട്ടി. സരമേ, നീ ഭയക്കണ്ട. സ്ത്രീയുടെ കണ്ണീര് പതിച്ച് ശാപഗ്രസ്തിയായ ലങ്കാപുരി രാമപാദ സ്പർശത്തോടെ ശാപമോക്ഷം സിദ്ധിച്ചു അഹല്യയെപ്പോലെ. രാമഭക്തനായി വിഭീഷണൻ നാടുവാഴട്ടെ. നല്ല ചിന്തകൾ മനസ്സിൽ നിറയാൻ ഇനി ഞങ്ങളും രാമഭക്തരാകും. അനുഗ്രഹം ലഭിക്കാൻ, മോക്ഷമെന്ന ആത്യന്തിക അനുഗ്രഹം ലഭിക്കാൻ ശ്രീരാമചന്ദ്രൻ നമുക്കും ഈ ലങ്കാപുരിക്കും അനുഗ്രഹം ചൊരിയട്ടെ.

രാമസായകം മോക്ഷദായകം, രാമപാദസ്പർശം പാപമുക്തദായകം, ധർമ്മപക്ഷത്തിൻ്റെ അനിവാര്യ ജയത്തിനുള്ള പദപ്രയോഗങ്ങളാണോ ഇവ? കാമക്രോധ ലോപമോഹാദികളുടെ തിമിരാന്തകാരം നിറഞ്ഞ മനസ്സിലെ രാവുമായട്ടെ, അധർമ്മചാരിയായ രാക്ഷസരാജൻ്റെ അധമപ്രവർത്തികളുടെ പാപഭാരമേൽക്കാൻ മണ്ടോതിരിമാർ ഉണ്ടാവാതിരിക്കട്ടെ. ഉള്ളിൽ ധർമ്മചിന്തയുണ്ടായിട്ടും ഭ്രാതൃസ്നേഹത്താൽ അധർമ്മപക്ഷം ചേർന്ന് നിലംപതിക്കേണ്ടി വന്ന കുംഭകർണന്മാരെ ഓർത്ത് വിലപിക്കുന്ന വജ്രജ്വാലകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇന്ദ്രനെ ജയിച്ചിട്ടും രാമപക്ഷത്ത് കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടും രാക്ഷസപക്ഷത്തിൻ്റെ പാപഭാരമേറ്റ് നശിച്ചുപോയ മേഘനാഥന്മാരുടെ വിരഹത്തിൽ വിതുമ്പുന്ന സുലോചനമാർ ഉണ്ടാവാതിരിക്കട്ടെ. മനുഷ്യക്കുരുതിക്ക് കരുത്താർജിക്കാൻ ഉപവാസമിരിക്കുന്ന നിഗൂഢ സങ്കേതങ്ങളായ നിഗുംബിലകളുടെ കരിങ്കൽ പടവുകളിലേക്ക് തുറക്കുന്ന ശിലാപാളികൾ അടഞ്ഞു തന്നെയിരിക്കട്ടെ. നിഗുംബില ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: രാവണപത്നി മണ്ഡോദരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കുംഭകർണപത്നി വജ്രജ്വാല, രാജശ്രീ നാരായണൻ, വിഭീഷണപത്നി സരണ, സൂര്യ ഇടവന, മേഘനാഥപത്നി സുലോചന, അശ്വിനി കവണശ്ശേരി.

0: നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: കൈതൊട്ടാൽ മാറും നിൻ മുഖശൈപ്പ്.
1: പെണ്ണുങ്ങളോട് വേണ്ട നിന്റെ പരാക്രമം.
0: ആണുങ്ങൾ കടങ്ങാത്ത പെണ്ണുങ്ങൾ ഉണ്ടോടി.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാത മോഹനും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ആറളം മേഖലയെക്കുറിച്ചുള്ള ടൂറിസ്റ്റ് ഗൈഡ് കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങൾ ജനകീയത്തിലൂടെ ഇപ്പോൾ തുടർ

0: എന്നാ അങ്ങോട്ട് കുറേ കുഴിയുണ്ട്, വെള്ളമുണ്ട്.
1: ഇതൊരു തുരുത്തായി അതൊരു തുരുത്താണ്, ഇതൊരു തുരുത്തുണ്ട്. നമ്മളെ ആ ഒളിച്ചുപോയി താമസിന്ന് പറഞ്ഞില്ല, ആ ഇവിടെയായിരുന്നു ആനത്താര. സ്ഥിരം പറഞ്ഞ റോഡ് പോലെയാവും ഈ വഴി. ആന എല്ലാം കൂടി മൊത്തത്തിൽ വന്ന് ഇതാണ് ഇവിടെ കുറച്ച് കുഴിയുള്ള സ്ഥലമുള്ളു. അപ്പൊ ഇങ്ങോട്ട്
2: വരും
1: ഇവിടെ വരുമ്പോ തന്നെ നമ്മളുണ്ടല്ലോ. നമ്മള് വന്നു കഴിഞ്ഞാല് ഇപ്പൊ തിരക്കുള്ള സമയത്ത് നമ്മള് 4-5 ട്രിപ്പ് വരണം. ഭക്ഷണം പോലും രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ വെള്ളം വരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെയും വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് 5 മണിക്ക് വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു കാട്ടിലിങ്ങനെ കാട്ടിലിന്റെ ഗുണമായിരിക്കും.
2: ഇവിടെയുള്ള മരങ്ങളെല്ലാം ഒരുപാട് കാലം പഴക്കമുള്ളതായിരിക്കും. ഇതിപ്പോ സാധാരണ മരങ്ങൾ പോലെ അല്ലല്ലോ ഓരോന്നിന്റെ
1: വഴക്കാടല്ലേ. ഇത് മഴക്കാട് തന്നെയാണ്. ഇത് കൊറേ വർഷമായി. ഇതിന്റെ അകത്ത് കൂപ്പിലേലം നടന്നായിരുന്നു ഒരു കാലത്ത്. വലിയ വലിയ മരങ്ങളെല്ലാം മുറിച്ച് അന്നേരത്തെ ഉണ്ടായ വെട്ടിയ റോഡാണ് ഇത്. പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കി മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് കൂപ്പിലേലം മറ്റേ
2: ആ സമയത്ത് ഇത് സംരക്ഷിത പ്രദേശം ആയിരുന്നില്ലല്ലോ.
1: അല്ല, അതല്ല, അയാളുടെ കേറപ്പിലായിരുന്നു. ഇതുപോലെ ആയിരുന്നില്ല. പിന്നെ നമ്മളെ ഭൂമി പ്രശ്നം വന്നില്ലേ, ഇത്

0: 57 ആ കാലഘട്ടത്തിൽ പിന്നെ ഒരാൾക്ക് ഇത്രയേ ഭൂമി വെക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം ഉണ്ടല്ലോ, കൈവശം വെക്കുള്ളൂ എന്നല്ല. ആ രീതിയിലാണ് പിന്നെ ഇത് പിന്നെ കുടിയേറ്റക്കാർ വരുന്ന സമയത്ത് കൈവശം അങ്ങനെ വെക്കാനും പറ്റാത്തത് കൊണ്ട് സർക്കാരിലേക്ക് വിട്ടുകൊടുത്ത് കേന്ദ്ര സർക്കാരോ, അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരുന്നു അത്. അതിനകത്ത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ അകത്ത് നിന്ന് കുറേ സ്ഥലം ഫാമോ ആയി, അത് കഴിഞ്ഞ് ഉൾവനം
1: അതേപോലെ തന്നെ നിലനിർത്തി.
0: ഇങ്ങോട്ട് ആന ഒരു 10 മിനിറ്റ് അപ്പുറത്ത് ആന അനങ്ങ നമ്മുടെ ശബ്ദം കിട്ടി അനങ്ങാണ്ട് നിന്നാലും നമുക്ക്
1: തിരിച്ചറിയാൻ
0: പറ്റില്ല. അങ്ങനത്തെ മറ്റുള്ള ഏരിയ പോലെയല്ല. ആനക്ക് ഇവിടെ ഇതിനകത്ത് തീറ്റയില്ല, ഇത് 100 മേലെ ആനയുണ്ട് ചെറുതും വലുതായിട്ട്. ഇതിനകത്ത് അങ്ങനെ തീറ്റയില്ല, അതുകൊണ്ടാണ് ഇത് പുറത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ ഫാമിലെ തെങ്ങ് തീർത്തു ആന ഫാമിനകത്തുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ജനവാസ മേഖലയിൽ കുറച്ച് തെങ്ങുണ്ട്.
1: ഈ ഫുഡ് ഇങ്ങനെ തീരാനുള്ള കാരണം
0: ഇത് ആന തന്നെ. ഇവിടെ വേറെ ഇതിനകത്ത് ഉണ്ടാകുന്നില്ലേ ഉള്ളൂ, ചെറുത് പിന്നെ വളർന്നു വരുന്നില്ല. ആനയൊന്നും ഇല്ലാത്ത കാര്യമായിട്ട് ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായ മരങ്ങളും അതിൻ്റെ തീറ്റകളെ ഇതിനകത്തുള്ളൂ. ആന ചെറിയ പിന്നെ ഇതിനകത്ത് തീറ്റ അങ്ങനെ ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ ചെറുതാകുമ്പോൾ തന്നെ മൃഗങ്ങളത് ഉപയോഗിച്ച് അത് നശിച്ചു പോകുന്നുണ്ടല്ലോ, വേറെ ഉണ്ടാക്കുന്നുമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇതിനകത്ത് തീറ്റയില്ലാത്.
1: ഇവിടെയുള്ള ജീവികളുടെ മെയിനായിട്ട് ആനയുടെ പ്രശ്നം ഭക്ഷണ ലഭ്യതയിലുള്ള കുറവാണല്ലോ.
0: അതെ, ആനക്ക് ഭക്ഷണം അതിൻ്റെ അതില്ല,
1: അതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പൊ ഈ കാട്ടിലേക്ക് ഏതൊരാള് പ്രവേശിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള വന്യജീവികൾക്ക് അത്
0: മനസ്സിലാക്കാൻ പറ്റും. അതാണ് കഴിവ്.
1: നമ്മൾ അവരെ തിരിച്ചറിയുന്ന മുന്നേ അവര്
0: അത്ര 100 മീറ്റർ അപ്പൊ അകലെ നിന്ന് തന്നെ നമ്മളിവിടെ എതിരെ പോകുന്നു, എത്ര ആളുണ്ട്, ആരൊക്കെ പുതിയ ആളുണ്ട്, എത്ര നേരത്തെ ഉള്ളവരുണ്ട് എന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും.
1: അപ്പൊ പുതിയ അതിഥികളെ സ്വീകരിക്കാൻ ആന എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
0: ഒരു 6 കുടുംബം താമസിച്ചു പറഞ്ഞില്ലേ, ഇതിനകത്തെ ഈ തുരുത്തിലായിരുന്നു.
1: അപ്പൊ അങ്ങനെ ഇവിടെ താമസിച്ച സമയത്ത് അവർക്കിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് വരണം എന്നുണ്ടെങ്കിലും ഒരുപാട് സഞ്ചരിക്കണം, അതിനിടയിൽ അപകട സാധ്യത കൂടുതലായിരുന്നില്ലേ?
0: ഇവർക്ക് ഒരു ഇതുണ്ടായിരുന്നു, കമ്പിപ്പാലം, ഈ നടപ്പ് ഒരു പാലം ഉണ്ടായിരുന്നു, നടപ്പാലം ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പുറമേ കടക്കാൻ വേണ്ടിട്ട് നല്ല സ്ഥലമുണ്ട്. അതൊക്കെ ആ ഉരുളുപൊട്ടിലെല്ലാം നശിപ്പോയി, അവരെ വീടും പാലും എല്ലാം നശിച്ചുപോയി. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അവർ ആരും ഒരാളും അവിടെ പറ്റിയില്ല, രക്ഷിക്കാൻ പോയാളാന്ന് പോയാലേ പോയത്. ഇതാണ് ഈ റംബുട്ടാൻ പോലത്തെ ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, ഇത് അവരുടെ വലുതുണ്ട് അപ്പുറമുണ്ട്,
2: അവിടെയുണ്ട്
0: റംബുട്ടാൻ. ആനകൾ കഴിക്കുന്ന മറ്റെല്ലാ മൃഗങ്ങളും കഴിക്കും. ഇതിന് മൂട്ടിപ്പഴം എന്ന് പറയും, മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഇതുണ്ടാകുന്നത് ആ ഇതാണ് മരം. ഇത് ചെറുതാണ്, വലുതുണ്ട്, ഈ സൈഡിലെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പുറകോട്ട് താഴെ മാത്രമേ കായുണ്ട, മേലോട്ടെല്ലാം പൂവേ
3: ഉണ്ടാവുള്ളൂ.
0: ഒരു ഓഗസ്റ്റ് മാസം തൊട്ടാണ് കായ ഉണ്ടാവുക, ഓഗസ്റ്റിലും കായ ഇപ്പം കായുന്നില്ല. അതെല്ലാം പോയി, ഉള്ളത് തന്നെ എല്ലാം തിന്നു. മൃഗങ്ങള് കുരങ്ങായിട്ടും ഉച്ചനായിട്ടും മാനായിട്ടും എല്ലാം തിന്നു. പുറമേ എല്ലാം പോകുന്നുണ്ട്, ഇതിനകത്തുള്ള പാമ്പ് പുറത്ത് പോയിട്ട് അതിനെ പിടിക്കു വന്നിട്ട് പിന്നെയും കൊണ്ടുവിടും, പിന്നെയും പോകും അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഇങ്ങനെ തന്നെ ആ ഒരുപാട് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നീ ഗൈഡ് പിന്നെ പുറമേ ഇതാനുള്ള ചുവടുള്ള കുറച്ച് അറിയ കാടിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് ആൾക്കാരെയും കൂടി വിളിച്ചിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളീ വരുന്ന ഭാഗത്ത് തന്നെ ഫെൻസിങ് ഉണ്ട്, ഒരു 13 കിലോമീറ്റർ അങ്ങനെ ഫെൻസിങ് ഉണ്ട് അപ്പുറം. പക്ഷെ അതെല്ലാം എപ്പോഴും തകരാറാകില്ല, കാരണം എന്നിട്ട് ആന അങ്ങോട്ട് ഇത് ഈ പറഞ്ഞ പോലെ മരം അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് കിടന്നങ്ങോട്ട് പോകും, ഫാമിലേക്ക് പോകും. അതിനെ കൊണ്ട് വലിയ പ്രയോജനം ഇല്ല.
3: ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഈ യാത്രക്കിടയിൽ ചേട്ടൻ പറഞ്ഞു തന്നു. ചേട്ടൻ്റെ വിശേഷങ്ങളും കൂടി നമുക്ക് അറിയണമെന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: വീട്ടിൽ അമ്മ, ഭാര്യ ഉള്ളത്, കുട്ടികളെല്ലാം കല്യാണം ഓരോ കഴിഞ്ഞ ഓരോരുത്തരോരോ പോയി, പിന്നെ മക്കളുടെ മക്കളെല്ലാം വീട്ടിൽ വരവുണ്ട്. അങ്ങനെ തന്നെ പിന്നെ ഇവിടെ സ്ഥലം കിട്ടി. ഇവിടെ വരാനുണ്ടായ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ബാങ്കിൻ്റെ ഒരു ഡയറക്റ്റ് ബോർഡിലുണ്ടായിരുന്നു, അപ്പം വന്ന് കുറച്ച് കടവല്ലമായി, പിന്നെ യാതൊരു രക്ഷയില്ല, വീടിൻ്റെ ഒരു അവസ്ഥയിലല്ല നമ്മൾ. അപ്പോൾ അന്ന് സർക്കാർ കുടുംബശ്രീ പോകാൻ തന്നെ ഇതിൻ്റെ പലിശയൊക്കെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഭാര്യയോട് പറഞ്ഞു അതിൻ്റെയൊന്നും ആവശ്യമില്ല, അത് വേണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ അന്ന് നമ്മൾ സി കെ ജാനുവിൻ്റെ സമരമില്ലേ, ഭൂമി സമരം ഇപ്പോൾ ആ കൂടുതലും നമുക്കും പ്രവർത്തിക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഫാമിലേക്ക് വരുന്നത്. കാരണം ഈ കടത്തിനെ പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരാനുണ്ടായതും മറ്റൊക്കെ. അപ്പോൾ അത് നമ്മളെ സർക്കാർ കാർഷികാടായിരുന്നു എനിക്കുള്ളത്, 5-6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അത് എഴുതി തള്ളിയത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കും നിങ്ങളുടെ മുമ്പിൽ.
1: അപ്പോൾ ഇവിടെയുള്ള താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: ഞാൻ ഇപ്പം വീടാക്കിയിട്ടുണ്ട്,
1: ഇവിടെ തന്നെ
0: വീടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാനും ഭാര്യ അമ്മേ നിൽക്കുന്നുണ്ട്.
3: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു.
0: ഭാര്യ ലക്ഷ്മി, അമ്മയുടെ പേര് സരോജിനി.
4: ഏഴിലം ബാലകൾ ചാമരം വീശുന്നൊരേ കഴകൊള്ളൊരി മണ്ണിൽ
1: ആരളം മേഖലയെ കുറിച്ചുള്ള ടൂറിസ്റ്റ് ഗൈഡ് കുഞ്ഞിരാമേട്ടന്റെ അനുഭവങ്ങളാണ്
2: ഇത്രയും നേരം ജനകീയത്തിലൂടെ കേട്ടത്.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് സതീഷ് ബാബു പയ്യന്നൂരിന്റെ കഥ കർമ്മിണ്യെ, അവതരണം എം ആർ പ്രേംജിത്ത് വെള്ളപ്പന്തൽ.
2: ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അഥവാ ഓർമ്മകളെല്ലാം കുരുങ്ങിക്കിടക്കുന്നു. അയാൾ ജാലകത്തിലൂടെ പുറത്തെ നരച്ചവയിലേക്ക് നോക്കിക്കിടന്നു. കിടക്കുകയാണെന്ന് പറയുക വയ്യ. വളഞ്ഞുകുത്തി നിളിവിരികൊള്ളുന്ന ഒരു മനുഷ്യനെ പോലെയാണ് അയാളുടെ നില. സത്യമായും കുറേ മുമ്പ് വരെ അയാൾ നിരിവിരികൊള്ളുക തന്നെയായിരുന്നു. അയാളുടെ ഭാര്യയും നാല് പെൺകുഞ്ഞുങ്ങളും അയാൾക്കരികെ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. അവർക്കവരുടെ ബോധം എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ. കുഞ്ഞുങ്ങൾക്കറിയാം അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് തിരിച്ചറിയാവുന്ന പ്രായത്തിലേക്ക് എത്തിയില്ലെങ്കിലും അച്ഛൻ കിടന്ന് ഞരങ്ങുകയും പുളയുകയും ചെയ്യുമ്പോൾ അവർക്ക് കരച്ചിൽ വരുന്നു. അവർ ഉറക്കെ ഉറക്കെ കരയുക തന്നെ ചെയ്തു. ഏതാണ്ട് വിജനമായ ഒരു പ്രദേശമായിരുന്നു അത്. എന്നാൽ അങ്ങനെ ഒറ്റയടുക്ക് പറഞ്ഞു വയ്ക്കാവുന്നതിലും കാര്യമില്ല. തീരെ ചെറിയ ഭൂമിയായിരുന്നു അയാളുടേത്. അതിനപ്പുറം വിശാലമായ അയാളുടെ തറവാട്ട് പറമ്പാണ്. ദൂരെ അയാളുടെ തറവാടിൻ്റെ ഊക്കൻ ചുവരുകൾ ഈ ജാലകത്തിലൂടെ കാണാം. പക്ഷേ അയാളുടെ കരച്ചിൽ അങ്ങോളം കടന്നു ചെല്ലുന്നില്ല. അഥവാ ചെന്നാൽ തന്നെ തറവാട്ട് പറമ്പിൻ്റെ തെക്കേയറ്റത്ത് മുമ്പ് ശ്മശാന ഭൂമിയായിരുന്ന സ്ഥലമാണ് സുഹൃദക്ഷയത്തിന് കാരണക്കാരനായ ആ മൂത്ത മകന് അയാളുടെ അച്ഛൻ നീക്കിവച്ചിരിക്കുന്നത്. അയാൾ പിറന്നപ്പോൾ തൊട്ട് തറവാട് ദാരിദ്ര്യവും തീരാത്ത പേരുദോഷവും തുടങ്ങിയെന്ന് എന്നും ആരോടും അയാളുടെ അച്ഛൻ ഉറക്കെ തന്നെ പറയുമായിരുന്നു. അന്നേ ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് അയാളുടെ അമ്മ നഷ്ടമായി. അമ്മയുടെ രൂപം ഇന്ന് അയാളുടെ കണ്ണുകളില്ല. ഒരു നേരിയ ചായ പോലും തെളിയുന്നില്ല. ഓർക്കുമ്പോൾ മനസ്സിലേക്ക് തിരിഞ്ഞു വരുന്നത് കണ്ണീരാണ്. എന്നാൽ ഇന്നതുമില്ല. അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചതോടെ അയാളുടെ നില കൂടുതൽ ദയനീയമായി. ഇളയമ്മയുടെ വക കൂടി ചകാരവും പീഡനവും ഒടുവിൽ എങ്ങനെയോ എവിടെയോ ഓടിയും വീണും വളരുകയായിരുന്നു. അടുത്തൊരു സ്കൂളിൽ മാഷുടെ ജോലി കിട്ടിയപ്പോൾ അയാൾ ആദ്യമായി ഒന്ന് മനസ്സറിഞ്ഞ് തിരിച്ചു. എവിടെയോ ഒരു ബലം ആയിടെ സൗദാമിനി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അച്ഛൻ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ സൗദാമിനിയെ മാത്രമേ അയാൾക്ക് കിട്ടുകയുണ്ടായുള്ളൂ. അവളുടെ അച്ഛൻ ദാരിദ്ര്യത്തിനിടയിലും നുള്ളിപ്പെറുക്കി കൊടുത്ത ദ്രവ്യം അയാളുടെ അച്ഛൻ സ്വന്തം മടിശീലയിൽ തന്നെ സൂക്ഷിച്ചു. പതി, സൗദാമിനി തന്നെ എനിക്ക് ധാരാളം. ഇനി ഞാൻ എൻ്റെ ജീവിതം അവളിൽ വേരുകളാഴ്ത്തിക്കൊള്ളാം. അവളിൽ ഇനി ഇളം തളിരുകൾ വിരിയും. അവളുടെ തണലിൽ ഞാൻ ഉന്മേഷം വീണ്ടെടുത്തുകൊള്ളാം. അയാളുടെ ആ കരുതൽ പക്ഷേ വെറുതെയായിരുന്നു. കൂട്ടുകാർ കളിയാക്കി. തറവാട്ടിലെ ചുടുകാടാണ് നിനക്ക് എൻ്റെ അച്ഛൻ നീക്കിവെച്ചത്. ഇൻഷുറൻസിൻ്റെ ലോണും പി എഫിൻ്റെ ലോണും നീ ചുടലഭദ്രകാളിക്ക് നിവേദിക്കാൻ പോവുകയാണോ? ഒന്നും പറഞ്ഞില്ല. ചുടലഭദ്രകാളിയാവും ഒരുപക്ഷെ എന്നെയും സൗദാമിനെയും അവളുടെ വയറ്റിൽ പിറക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമോനെയും കാക്കുക, അയാൾ കരുതി. ഓരോ വർഷവും കുറേശ്ശെ പണം വല്ലവിധേനയും സ്വരൂപിച്ച് അയാൾ ആറു വർഷം കൊണ്ട് മൂന്ന് മുറികളുള്ള ഒരു വീട് പണിതുരത്തി. അപ്പോഴേക്കും നാല് പെൺകുഞ്ഞുങ്ങൾ അയാളുടെയും സൗദാമിനുടേയും ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നു. അടുത്തത് നമ്മുടെ ജീവിതം താങ്ങുന്ന മകനാവും എന്ന് ഓരോ തവണയും അയാൾ കരുതിയത് വെറുതെ. എന്നാൽ അയാൾക്ക് ദുഃഖമോ നിരാശയോ ഇല്ലായിരുന്നു. പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ വൈരക്കുള്ളുകൾ തിളങ്ങിയിരുന്നു. അതിലെ പ്രകാശം അയാളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ഓരോ തവണയും തറവാട്ടുപറമ്പിൽ നിന്ന് പകയുടെ കൂർത്തമ്പുകൾ അയാളുടെ കൊച്ചുജീവിതത്തിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഏതോ ഒരു കടുത്ത വാശി പോലെ അയാളുടെ അച്ഛൻ അയാളെ തറവറ്റിക്കാൻ ശ്രമിച്ചു. എന്തിനെന്ന് അയാൾക്കറിയുമായിരുന്നില്ല. ഇളയമ്മയുടെ കാര്യ നടത്തിപ്പുകളാകാം ഒരുപക്ഷെ അച്ഛനിലെ ശൗര്യം ആളിപ്പടർത്തുന്നതെന്ന് അയാൾക്ക് തോന്നി. പിന്നെ അവൾ അയാളുടെ സ്കൂളിൽ അയാൾക്ക് പകരം വന്ന അധ്യാപകനെക്കുറിച്ച് അനന്തൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു കേൾപ്പിച്ചു. ആ മാഷ് കുടുംബമായിട്ട് തന്നെയാണ് അത്രേ വന്നിട്ടുള്ളത്. അങ്ങ് തെക്കെവിടെയോ ആണ് നാട്, അതോർമ്മയില്ല. വാടക വീടൊക്കെ അനന്തം മാഷ് അത്രേ ശരിയാക്കി കൊടുത്തത്. ഏട്ടൻ്റെ പെൻഷൻ കാര്യങ്ങളൊക്കെ അടുത്ത മാസം ശരിയാകുമെന്ന് മാഷ് പറഞ്ഞു. ശബ്ദമുയരാതെ തൊണ്ടയുമായി എത്ര കാലമാണ് അയാൾ രാജിവെക്കാതെ കാത്തിരിക്കുക? ഇനി ശബ്ദമായില്ലെന്ന് ഡോക്ടർമാർ തീരെഴുതിയതാണ്. അയാൾ റിട്ടയർമെൻറ്റിന് തയ്യാറായത്. അങ്ങനെ കുറച്ച് പണം കിട്ടിയാൽ അത്രയെങ്കിലുമായല്ലോ എന്ന് കരുതി. ജീവിതം നുറുങ്ങി തകരുകയാണ്. അയാൾക്ക് മുന്നിൽ ഒരു നരച്ച വെയിൽ മങ്ങിത്തുടങ്ങി. ക്രമേണ ഇരുൾ പരന്നു. രണ്ടു നാൾ കഴിഞ്ഞ് വീണ്ടും അയാളുടെ അച്ഛൻ കടന്നു വന്നു. പിറകിൽ അയാളുടെ ഇളയമ്മയും ഉണ്ടായിരുന്നു. ഒക്കത്ത് ഇളയമ്മയുടെ ഇളയ കുഞ്ഞ്, മൂക്കലുപ്പിച്ചുകൊണ്ട് ഒരു 3 വയസ്സുകാരി. അയാൾ വെയിൽ കണ്ടു കിടക്കുകയായിരുന്നു. വേദന വകവയ്ക്കാതെ കഴുത്ത് ഞെരിച്ച് അയാൾ വാതിൽക്കൽ അച്ഛനെ കണ്ടു. എഴുന്നേറ്റിരിക്കാനുള്ള ശ്രമം കൂടുതൽ വേദനയിലാണ് ചെന്നെത്തിയത്. "നീ ഇന്നോ നാളെയോ തീരുമെന്നാ തോന്നുന്നത്. എടാ, എൻ്റെ പണം തന്നിട്ട് പോയാൽ മതി." കട്ടിലപ്പടിയിൽ കൈകൾ താങ്ങിവെച്ച് അയാളുടെ അച്ഛൻ ഉറക്കെ പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് സൈതോമിനിയോടെ വിശദീകരിച്ചു. "ഇവൻ്റെ ഇളയത് ആ ഭാനുവിന് ഒരു നല്ല കല്യാണോചന വന്നിരിക്കുന്നു. എത്ര തന്നെ സൂക്ഷിച്ച് ചെലവിട്ടാലും 19,000 രൂപയെങ്കിലും വേണ്ടിവരും. അന്ന് ആളുകളൊക്കെ ചേർന്ന് പറഞ്ഞപ്പോൾ ഞാനെൻ്റെ ഒരല്പം ദയ കാണിച്ചു പോയി. എൻ്റെ രക്തത്തിൽ പറന്നു പോയില്ലേ എന്ന് കരുതി അതങ്ങ് അവകാശമായി വയ്ക്കാൻ നോക്കണ്ട. എനിക്കറിയാം നിൻ്റെയൊക്കെ കയ്യിൽ പണമുണ്ടെന്ന്. ഇവൻ ഈ നിലയിൽ ഇനി അധിക നാളൊന്നും ജീവിക്കാൻ പോണില്ല. നീ ആ പണം നാളെ തന്നെ അവിടെ എത്തിച്ചേക്കണം. ഇല്ലെങ്കിലും ഈ വീടും പറമ്പും ഞാനങ്ങ് കച്ചവടാക്കും." ആ കൊച്ചുവീടിൻ്റെ ചുവരുകളിൽ ശബ്ദം കുറേയേറെ നേരം മുഴക്കമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ബോധത്തിലേക്ക് അയാൾ വീണ്ടും വീണു പോകും വരെ. വീടിന് ചുറ്റും വെയിൽ കത്തുന്നു. രാത്രിക്ക് നല്ല ചൂടായിരുന്നു. ഒരുപക്ഷെ ആകാശത്ത് കറുത്ത നിറമുള്ള ഒരു സൂര്യൻ ഉഷ്ണം വിതച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകുമോ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടക്കെ ദൂരെ തറവാട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉറക്കെ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കായി. ഒരു ദുസ്വപ്നമോ മനസ്സിൻ്റെ വിഭ്രാന്തിയോ എന്ന് ഇഴവിരിക്കും മുമ്പേ ആരോ തുടക്കത്തിൽ മുറ്റത്തേക്കെത്തിയതായി തോന്നി. സൗദാമിനിയോടൊപ്പം അയാളുടെ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു. അത് തറവാട്ടിലും മൂപ്പൻ കാര്യസ്ഥൻ കുഞ്ഞിനേട്ടനായിരുന്നു. പകച്ച മുഖത്തോടെ വിതച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനേട്ടൻ പറഞ്ഞു,

0: ചോറ് പോയി മോനെ. പിന്നെ കരച്ചിലൊതുക്കാൻ പാടുകൂട്ടുകൊണ്ടെന്ന് അയാൾ വിശദീകരിച്ചു. ഊണ് കഴിഞ്ഞ് തെക്കിന് മുറ്റത്ത് നടക്കുമായിരുന്നു. പെട്ടെന്ന് നെഞ്ചുവേദന വന്നത് എത്രേ, അതോടെ വീണു. ഞങ്ങൾ ഓടിച്ചെന്നുമ്പോഴേക്കും തീർന്നിരിക്കുന്നു. പുറത്തെ രാത്രിക്ക് ഇപ്പോഴും ചൂട് ശമിച്ചിട്ടില്ല. എവിടെ നിന്നോ ഒരു മുഴക്കത്തോടെ വന്ന കാറ്റ് ചുറ്റിലും ചുഴലിയായി തീരുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ തറവാടിൻ്റെ സുഹൃതക്ഷയത്തിന് കാരണക്കാരനായ ആ മൂത്ത പുത്രൻ, കാര്യസ്ഥൻ കുഞ്ഞണ്ണി പണിക്കരുടെ കൈകൾ പിടിച്ച് സാവധാനം എഴുന്നേൽക്കുകയായി. ഇനി അച്ഛനെ കുളിപ്പിക്കണം. ദർഭപ്പുൽ മെത്ത വിരിച്ച് നാക്കിലേൽ അരിമണിയും പൂവും നാളികേരം മുറിയിൽ നെയ്ത്തിരി നാളവും വെച്ച്
1: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ കഥ കർമ്മണ്യെ. അവതരിപ്പിച്ചത് MR പ്രേംജിത്ത് വെള്ളപ്പന്തൽ.
2: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിൻ്റെ പ്രക്ഷേപണ പരമ്പര.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ കവിത ഒരു കണ്ണീർ കണം, ആലപിക്കുന്നത് അനന്തു കൃഷ്ണ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ജയ് ജവാൻ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം, എബ്രഹാം മാത്യുവിന്റെ കഥ ലാ കുക്കറേച്ച, അവതരിപ്പിക്കുന്നത് ശ്രീധരൻ ശങ്കരനെല്ലൂർ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു സമാജസ്യ മഹത്തെ കല്യാണായ ആയുർവേദേ ആധുനിക പ്രവിധീനാഞ്ച ഉപയോഗായ സമാഹ്വാനം കൃതവതി. അദ്യ നവദില്യാം സൗഷുതം വിംശതി ഷഡ്വിംശതിഃ ഇത്യാഖ്യസ്യ കാര്യക്രമസ്യ ഉദ്ഘാടന സമാരോഹം സംബോധയന്തി രാഷ്ട്രപതിഃ ന്യഗാദീത് യത് കേന്ദ്ര സർവകാരേണ നവീനോർജയാ സഹ ആയുർവേദ യോഗൌ വൈശ്വിക മഞ്ചെ സംസ്ഥാപിതൌ. തയാ ഏതദർഥം സന്തോഷഃ പ്രകടീകൃതഃ യത് ആയുർവേദിക ശല്യക്രിയായാഃ പ്രാചീന പരമ്പരാ വൈജ്ഞാനിക മാനകാനുരൂപം ദൃഢീകർത്തും ശ്ലാഘനീയാഃ പ്രയാസാഃ विधीयन्ते.
1: यहाँ उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा स्वतःनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना होगा.
0: കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ ഉത്തരപ്രദേശസ്യ ഏകോനവിംശതി രാഷ്ട്രീയ രാജമാർഗാത് വാരാണസി റിംഗ് റോഡ് ഇത്യേതയോഃ മധ്യേ ഷഡ്ചത്വാരിംശത് കിലോമീറ്റർ മിതം യാവത് വ്യാപ്തം ഷഡ്മാർഗീയ ഗ്രീൻഫീൽഡ് എലിവേറ്റഡ് കോറിഡോർ ഇതീദം ഹൈബ്രിഡ് എൻ യു ടി മോഡൽ ഇത്യസ്മിൻ അനുമോദിതം. അദ്യ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് പരിയോജനയാ ആഹത്യ വ്യയ പ്രായ സാർദ്ധചതുർദശസഹസ്രകോട്ടിരൂപ്യകാത്മക വർത്തതെ. യേന നഗരീയ മാർഗജാലസ്യ സങ്കീർണത ന്യൂനീഭവതി സഹൈവ നഗരീയ ഗതിശീലതായാം വൃദ്ധിഃ ഭവിഷ്യതി. അസ്യാഃ പരിയോജനയാഃ പ്രഭാവക്ഷേത്രേ സാമാന്യയാത്രാകാലഃ പ്രായഃ ഷഷ്ടിനിമേഷേഭ്യഃ വിംശതിനിമേഷപര്യന്തം ന്യൂനീഭവിഷ്യതീതി അപേക്ഷതെ. ഉത്തരപ്രദേശസ്യ വാരാണസീനഗരെ ജനസമ്മർദ്ദം ന്യൂനീകർത്തും എൻ എച്ച് എകത്രിംശത് സഹൈവ വരുണാനദ്യാഃ പാർശ്വേ വാരാണസി റിംഗ് റോഡ് ഇത്യേതയോഃ യോജയതഃ ത്രിചത്വാരിംശത് കിലോമീറ്റർ ഇത്യതഃ അധികാഃ ഷഡ്ചത്വാരി മാർഗയുക്തസ്യ എലിവേറ്റഡ് കോറിഡോർ ഇത്യസ്യ വികാസായ അപി മന്ത്രി പരിഷദ അനുമോദിതം. പരിയോജനയാഃ ആഹത്യ വ്യയഃ പ്രായഃ ഏകാദശസഹസ്രകോടിരൂപ്യാത്മകഃ വർത്തതെ. ഇയം യോജന എൻ എച്ച് എകത്രിംശത് തഥാ കാശി റെയിൽസ്ഥാനകയോഃ മധ്യേ യാത്രാകാലം പ്രായഃ ചത്വാരിംശത് നിമേഷാത് വിംശതിനിമേഷപര്യന്തം ന്യൂനീകരിഷ്യതി. യച്ച പ്രായഃ പഞ്ചാശത് പ്രതിശതം യാവത് ന്യൂനീ ഭവിഷ്യതി.
2: पहला है वरुणा नदी के किनारे किनारे कंप्लीट सिक्स लेन और फोर लेन एलिवेटेड कॉरिडोर 43 किलोमीटर इसकी लेंथ है 10,998 करोड़ रुपीस की इसकी इन्वेस्टमेंट आएगा और करीब करीब चार साल में कंप्लीट होगा. दूसरा है गंगा जी के साथ साथ कंप्लीट सिक्स लेन का एलिवेटेड कॉरिडोर 46 किलोमीटर का ये होगा 14,448 करोड़ रुपीस का बनेगा.
0: സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷ്യതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. കേന്ദ്രീയ വാണിജ്യോദ്യോഗ മന്ത്രിണ പീയൂഷ ഗോയലേന പ്രോക്തം യത് സമഗ്രാർത്ഥിക വ്യാപാര സന്ധിഃ വ്യാപാരസ്യ നിവേശസ്യ നവാന്വേഷണസ്യ ച നൂതനാന് മാർഗാന് ഉദ്ഘാടയതി. ആംഗ്ലദൈനന്ദിനെ പ്രകാശിതെ എകസ്മിന് ലേഖേ ശ്രീഗോയലഃ അവദത് യത് ഏഷ സന്ധിഃ ഉദ്യോഗാനാം കൃതെ അദ്വിതീയാവസരാന് സ്രക്ഷ്യതി. സഹൈവ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സപ്തചത്വാരിംശദധികദ്വിസഹസ്രേത്യസ്യ വികസിതഭാരതസ്യ ദൂരദൃഷ്ടിം അധികഗതിശീലാം കരിഷ്യതി. അയം മഹത്വാകാംക്ഷി സന്ധിഃ ഭാരതസ്യ ജനാനാം ക്ഷമതാം ആകാംക്ഷാം ച പ്രതിബിംബയൻ സമാജസ്യ പ്രത്യേകം വർഗം സശക്തം കരിഷ്യതീതി സഹ അവോചത്. ഭാരതേന സങ്കേതോ ദത്തഃ യത് സംയുക്തരാഷ്ട്രസുരക്ഷാപരിഷദഃ പരിഷ്കരണെ അസഫലതായാഃ സഹൈവ വൈശ്വികസംഘർഷാണാം പ്രഭാവി സമാധാനേ വിഫലതായാഃ കാരണാത് സംയുക്തരാഷ്ട്രം പ്രതി ജനാനാം വിശ്വാസഃ നിരന്തരം ക്ഷീയതേ. സംയുക്തരാഷ്ട്രേ ബഹുപക്ഷീയതായാഃ ഭവിഷ്യോന്മുഖസജ്ജീകരണം ഇതി വിഷയേ ആയുജിതെ മന്ത്രിസ്തരീയ ഗോൽമേസ് ഉപവേശനെ സംബോധനകാലേ ഭാരതസ്യ സ്ഥായി പ്രതിനിധിഃ പി ഹരീഷ് അവോചത് യത് സുരക്ഷാപരിഷദ പ്രചലത്സു സംഘർഷേഷു സാർത്ഥക ഹസ്തക്ഷേപോ നൈവ വിഹിതഃ യേന അന്താരാഷ്ട്ര

0: ശാന്തി സുരക്ഷയോ രക്ഷണായ പരിഷദ ക്ഷമതായാം പ്രശ്നാഹ ഉദ്ഭവന്തി. ഭാരതർത്തു വിഭാഗേന അദ്യ ഒഡീഷ രാജ്യ അത്യധിക വൃഷ്ടിയൈ രക്തവർണീയ പൂർവസഞ്ചേതന പ്രദത്ത. സഹൈവ പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ടേ സംഭാവന അപി പ്രകടിത. ശ്വയാവത് പൂർവോത്തര ഭാരതസ്യ ബിഹാരസ്യ പശ്ചിമബംഗസ്യ ഉത്തരാഖണ്ഡസ്യ കേഷുചിത് ഭാഗേഷു അപി പ്രചണ്ഡ വൃഷ്ടിഹ ഭവിതുമർഹതി. ഫിഫാ വിശ്വകപ്പ് ഫുട്ബോൾ ക്രീഡായാം ഗതവിജേത അർജന്റീനദേശ അദ്യ രാത്രൌ അമേരിക്കദേശസ്യ അറ്റലാന്റാ ക്രീഡാംഗണെ ദ്വിതീയായാം ഉപാന്ത്യചക്രീയ ക്രീഡായാം ഇംഗ്ലണ്ട് ദേശം സമ്മുഖീകരിഷ്യതി. ക്രീഡായാഃ ആരംഭഃ താവത് ഭാരതീയ സമയാനുസാരം പ്രാതഃ സാർദ്ധദ്വാദശവാദനേ ഭവിഷ്യതി ഇതി വാർത്താഃ.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റും ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
2: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. 127,500 crore പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 crore ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 crore ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധുത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം

0: നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
1: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം 1 മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിഡിലൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പ് ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, 2 രാജ്യങ്ങളുടെ 10 നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ 2 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസ തടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജ് ആണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയതലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0ക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

0: സന്ധ്യഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം. സാവിത്രി,
1: കദീജമ്മ, എന്തെല്ലാ
0: എന്തെല്ലാന്ന്? ഞാനില്ലേ നിന്റെ വാഴത്തോട്ടത്തിൽ ഒരുപാട് വാഴയെല്ലാം തലങ്ങും വിലങ്ങും ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ അതിൽ നിന്ന് കുറച്ച് കാമ്പ് പൊളിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതേ.
1: അപ്പൊ എടുത്തോ, വേണ്ടത്ര എടുത്തോളി.
0: എന്നാ എടുക്കാം അല്ലേ?
1: കാമ്പ് മാത്രാക്കണ്ട, എന്റെ കണ്ട എടുത്തോ, കറിയോ എന്താച്ചാ വെക്കാലോ.
0: കണ്ട വേണ്ട സാവിത്രി, തിമിറ്റല് ഇട്ടതല്ലേ, അതൊന്നും വേണ്ട. അതെല്ലാം തിന്നാൽ വയറിളക്കി ഇരിക്കും, അതുകൊണ്ട് അത് വേണ്ട മോളെ.
1: നമ്മളാന്നും ഇടലൊന്നുമില്ല, ജൈവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളതിൽ ചെയ്യലുള്ളൂ. വേണമെങ്കിൽ എടുത്തോളി.
0: എന്നാലും അത് വേണ്ട, അത് കുട്ടിക്കൊന്നും അത്ര പറ്റൂല. നിങ്ങൾ എന്തിട്ടില്ലാന്ന് പറഞ്ഞാലും അതത്ര അത് വേണ്ടപ്പ.
2: നിങ്ങൾ രണ്ടാളും ഈ കണ്ടത്തിന്റെ ഗർഭത്ത് നിന്നിട്ട് കഥ പറയുന്നത്? എന്നാ പിന്നെ ആ ഈ തടയെല്ലാം കൊത്തി വലിച്ച് അങ്ങോട്ട് ഇടരുതാ. കടയെല്ലാം വൃത്തിയാക്കിയാലല്ലേ അടുത്ത കൃഷിക്ക് പറ്റുള്ളൂ. സാവിത്രി,
1: ഇതിപ്പ എന്നാ ചെയ്യേണ്ട രാജ്യത്തെ? ഇത് ഇങ്ങനെ കിടക്കുന്നില്ലേ, എന്നാ ചെയ്യുക?
2: അതല്ലേ, ഇത് എടുത്ത് മാറ്റി എന്തെങ്കിലും വളാക്കിക്കൂടെ അടുത്ത കണ്ടത്തിലേക്ക്.
1: പിന്നെ
2: അല്ലേ നല്ല സാധനാന്ന് നമ്മൾ പണ്ട് ഇതെങ്ങനെല്ലാം കൊണ്ടിടുന്നല്ലേ. ഇപ്പൊ പിന്നെന്താ? ഇതാ കദീജ പെറുക്കി കൊണ്ടുവന്ന കൊറേ കാമ്പ്. കാമ്പുണ്ടല്ലോ കൈമ്പര്.
0: കാമ്പ് പെരക്കാനും അതുപോലെ വറവാക്കാനും കൊണ്ടുവന്ന
2: കണ്ടയും കിട്ടും. കദീജ നീ
0: കൊണ്ടുപോയി അത് വേണ്ട, അത് തിന്നാല് കുട്ടിയൊക്കെല്ലാം വയറിളക്കാന്ന്. അതിൽ ടീമിറ്റല്ലാക്കുന്നുണ്ട്.
2: ഓ അത് ശരിയാ സാവിത്രി, വല്ലാണ്ട് മരുന്നെല്ലാം കേറ്റിനെ. പക്ഷെ നീ എഴുന്ന കന്ന് വാങ്ങിനി, നീ ഇല്ലാന്നൊന്നും പറയണ്ട. നീ എന്നാ കന്ന് വാങ്ങിനി? അശോകന്റെ വീട്ടിന്നല്ലേ അശോകം മുക്കി വെക്കുന്നത്? ഏതാ മോളെ ഞാനത് കാണുന്നതെന്ന്? അശോകന്റെ കന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ആടുന്ന് വാങ്ങിയ കന്നല്ലേ. ഒരു ദിവസം ഇങ്ങനെ മുക്കി, മൂന്നാമത്തെ സാധ്യം മുക്കി, അതിൽ നിറച്ച്, അതല്ലേ പുഴുവൊന്നും വരാത്ത എനിക്ക്.
0: അതാ നീ എന്നിട്ട് എന്നോട് കണ്ടേനെ
1: കൊണ്ടാക്കറിയില്ലല്ലോ.
2: അറിഞ്ഞോണ്ടിപ്പാരും
1: അങ്ങനെ ചെയ്യുവാ. നമ്മളെന്തായാലും ജൈവ

0: വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ.
1: അല്ല
2: മാഷേ, കണ്ടില്ലേ സാവിത്രിന്റെ കണ്ടെന്നറിയ വാഴ കൊത്തിട്ട് കൊലയൊക്കെ കൊത്തി
1: വെക്കണല്ലോ രാജൻ.
2: അതെ, ഞാൻ പറഞ്ഞു സാവിത്രി അതെല്ലാം ഒന്നിക്കിലൊന്ന് അടുപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ തെങ്ങിന്റെ വെട്ടെല്ലാം പണ്ടെടുത്തില്ലേ, തറച്ച് തെങ്ങിന്റെ വരട്ടിട്ടാല് നല്ല വളയില്ല. പക്ഷേ
1: അല്ല, നമ്മുടെ ഖദീജന്റെ കയ്യില് നല്ല വാഴക്കാമ്പൊക്കെ കാണും.
0: രണ്ട് മാഷേ, അത് ഞാൻ കാമ്പ് വരക്കൂ അതുപോലെ വറവല്ലാക്കാലോന്ന് ചോദിച്ചിട്ടാണ്. ഇവര് പറയാ കണ്ടയും കൂടി എടുത്തോളൂ, അതാ എനിക്ക് വേണ്ടാന്നിട്ട്. ഇവര്
1: കണ്ട നല്ലതല്ലേ, കണ്ടയും വാഴയുടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒന്നുമില്ല, എല്ലാം നല്ല തന്നെയാണ്.
0: കണ്ട പക്ഷെ വേണ്ട
2: മാഷേ, ഇതിലൊരു കാര്യമുണ്ട്, പണ്ടത്തെ കണ്ട കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ കണ്ട കഴിച്ചൂടാ,
1: അത് ശരിയാ,
2: അതൊരു പ്രശ്നമുണ്ട്. ഞാനിതാ പറഞ്ഞേ,
0: ഞാനത് അറിയുന്നില്ലല്ലോ മാഷേ, അവള് നല്ലത് വിചാരിച്ചിട്ട് അവളോട് കൊണ്ടുപോയിക്കോളിന്ന്.
1: അത് നമ്മളിപ്പോ സാവിത്രി, വാഴക്കന്നുകള് അതിന്റെ വിളവ് ഉറപ്പുവരുത്താൻ വേണ്ടി എന്താ ചെയ്യുന്നറിയോ, അത് കുറച്ചുമുള്ള വിഷലായനിയിൽ മുക്കി വെക്കും. എന്നിട്ട് നമുക്ക് ചാണകമൊക്കെ ഒരു ലായനി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് തണലത്ത് അത് ആറിയതിന് ശേഷം മാത്രമേ നടാറുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഈ കന്നെടുത്ത മാതൃവാഴയുടെ എന്തെങ്കിലും രോഗങ്ങൾ അതിനും കൂടി പകരും. വാഴ നട്ട് ഒരുപാട് വളമൊക്കെ ചിലവാക്കി, പണം ചിലവാക്കി കൊലക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് തിരിയടഞ്ഞു പോകുന്നതൊക്കെ നഷ്ടല്ലേ. അതുകൊണ്ട് കന്നിന്റെ ഒരു ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പലരും കന്നില് നമ്മള് കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
2: നമ്മൾ ഇങ്ങനെ കീടനാശിനി ഒന്നും അടിക്കലില്ല. പക്ഷേ പണ്ട് നല്ല വേപ്പും മണ്ണാ കടിയിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു കീടം വരൂല.
1: പക്ഷെ ഈ കണ്ട നല്ല ആഹാര പദാർത്ഥം തന്നെയാണ് കത്തിച്ച. ഈ കാമ്പ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുവോ? അങ്ങനെയാണ്,
0: ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോയക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ
1: അവരോട് പറയണം, കഴിക്കാൻ വേണ്ടി പറയണം. വേറെ എന്തെങ്കിലും ഒരു പുതിയ പേരൊക്കെ ഇടതിന്, എന്നിട്ട് ഒരു പുതിയ ഡിഷ് ആക്കി പേരൊക്കെ ഇട്ടിട്ട്. കാരണം നമ്മൾ ഈ ഫൈബർ എന്ന് പറയുള്ളൂ, നമ്മള് ആഹാരത്തിൽ ഫൈബറിന്റെ നാരിന്റെ അംശം വളരെ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലെ. അത് വലുതായി വലുതായി നമുക്ക് കാർഡിയാട്ടിക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരും. പണ്ട് കാലത്തെ ആളുകൾക്കൊന്നും ഇതില്ലാതിരിക്കാത്ത കാരണം, തൊടിയിലൊന്നും ഇറങ്ങി നടന്നാൽ ഏതെങ്കിലും ഒരു കൊത്തിയ വാഴ മുറിച്ചെടുത്ത് അതിന്റെ കാമ്പ് പൊളിച്ചെടുക്കും, കണ്ടയെടുക്കും, അത് കഴിക്കും. അത് ഫൈബറാണ്, അത് ആരോഗ്യത്തിന് കൊഴുപ്പ് കുറക്കാൻ ആവശ്യമാണെന്നൊന്നും കരുതിയിട്ടൊന്നുമല്ല. ഇതിനെയാണ് നമ്മള് ശാസ്ത്രജ്ഞന്മാര് പറയുക സമീകൃത ആഹാരം അല്ലെ. നമ്മൾ പണ്ടുള്ളവർക്ക് അറിയാതെ ആഹാരത്തിൽ സമീകൃത ആഹാരം വന്നിരുന്നു. അതുകൊണ്ട് കോയ മാത്രമാക്കണ്ട, വീട്ടിലെല്ലാവരോടും മക്കളെ നല്ലതാണ്.
2: പക്ഷെ അങ്ങനെ എല്ലാ കാമ്പും നല്ലതൊന്നല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മരുന്നെല്ലാം മുക്കിയത് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രശ്നമല്ല. പക്ഷേ
1: അല്ല, അത് നമ്മൾ ഈ പൊതുവെ പച്ചക്കറികൾക്ക് എല്ലാം ഉള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മള് രാസവളങ്ങള്, രാസ കീടനാശിനികള്, ഇപ്പൊ വാഴക്ക് തന്നെ അതിന്റെ കായ വളരെ പെട്ടെന്ന് വലുതാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നറിയോ, വാഴക്കൊലക്ക് തന്നെ മരുന്ന് തളിച്ചു കൊടുക്കുന്ന, നമ്മളിപ്പോ കതിരിൽ വളം വെക്കാന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അത് വാഴയിലുണ്ട്. വാഴക്കൊലച്ചിന് ശേഷം നമ്മള് പല രാസവസ്തുക്കളുടെ പ്രയോഗങ്ങൾ
2: ആയതടിക്കാൻ
1: വേണ്ടി
2: നമ്മളങ്ങനെയൊന്നും
0: ചെയ്തിട്ടില്ല.
1: അങ്ങനെയുണ്ട്,
2: തമിഴ്നാട്ടില് അറിയാതെ സാവിത്രി, ഈ തെങ്ങിന്റെ വേരും മേലും വിഷം വെച്ച് കെട്ടു, ഇളനീര് നല്ല വെള്ളം നിറയാൻ വേണ്ടിട്ടില്ല പറയുന്ന കേട്ടാ പേപ്പറിൽ ഞാൻ കണ്ടിട്ടൊന്നല്ല.
1: അല്ല, നമുക്കിപ്പോ റോഡ് സൈഡിലൊക്കെ വലിയ വണ്ടികൾ നിറച്ച് വാഴക്കുലകള് 3 കിലോ 100 രൂപ എന്നൊക്കെ പറയും. നമ്മള് നാട്ടിൻ പുറത്തൊരു കടയിൽ പോയാൽ എത്രയാണ്, 60 രൂപ 70 രൂപ എന്ന് പറയും. അപ്പൊ നേരെ ഇരട്ടിയാണ്, നമ്മള് പകുതി വിലക്ക് കിട്ടുന്നതുകൊണ്ട് ലാഭമാണെന്ന് കരുതി വാങ്ങിക്കും. പക്ഷെ അത് എങ്ങനെ ഉണ്ടായതാണ്, അതിന് ഏതൊക്കെ രാസവസ്തുക്കൾ പ്രയോഗിച്ചു നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ പ്രശ്നം വാഴ തോപ്പില് കൊല കുത്തിയതിനു ശേഷമുള്ള ഇത് എന്ത് ചെയ്യണമെന്നുള്ളതാണ് അല്ലേ. അതാണ് നമുക്കിപ്പോ സാധാരണ ഇത് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ചില യൂണിറ്റുകളിലൊക്കെ ഒരു സംവിധാനമുണ്ട്, വാഴനാര് കൊണ്ട് പല വസ്തുക്കളും.
0: ഓ, അത് നമ്മൾ മാഷെ IRDP മേളക്ക് വരെ കണ്ടിട്ടുണ്ടായിരുന്നു.
1: അത് തന്നെ, നമ്മളിപ്പോ ഓണ ഫെയറിലൊക്കെ വാഴനാര് കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ നമുക്ക് കണ്ടിട്ടില്ലേ. അപ്പൊ ഇത്രയധികം വാഴകൾ ഉണ്ടാകുമ്പോൾ അവര് ആ വാഴപ്പോള പൊളിച്ചെടുത്ത് നല്ല മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് അവർ ഉപയോഗിക്കും. ഇത് പ്ലാസ്റ്റിക്കിന് ഏറ്റവും നല്ല പകരം വെക്കാവുന്ന ഒരു വസ്തുവല്ലേ, പാരിസ്ഥിതികമല്ലേ അത്.
2: പ്ലാസ്റ്റിക്കിന്റെ കഥയൊന്നും പറയണ്ട മാഷെ, ഇതാ സാവിത്രീന്റെ വാഴ തമ്മിൽ കെട്ടിയ കെട്ട് തന്നെ കണ്ടില്ലേ, വാഴ വീണുപാണ്ടിക്കാനാണ്. പക്ഷേ ഇതും പ്ലാസ്റ്റിക് അല്ലേ ഇപ്പൊ ആള് ഉപയോഗിക്കുന്നത്.
1: അല്ല, നമ്മള് രാജൻ ആധുനിക കാലത്ത് പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും തരത്തിലെങ്കിലും പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ
0: ഉണ്ടാവും.
1: നമ്മളിപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാല് സാവിത്രി, ഈ വാഴയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇത് വെറുതെ ഇങ്ങനെ കൂട്ടിയിടാതെ ഒരു കമ്പോസ്റ്റ് ആക്കി മാറ്റാം. നമ്മളിപ്പോ വളം രാസവസ്തുക്കൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു രാസവസ്തു ഇല്ലാതെ നല്ല ജൈവ വളമാണല്ലോ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മണ്ണിര മാത്രം പോരാ, ഈ കമ്പോസ്റ്റിന്റെ ഒരു വളരെ ലളിതമായ സാങ്കേതിക വിദ്യ എന്താണ്, നമ്മള് മാലിന്യങ്ങള് നിക്ഷേപിക്കുമ്പോൾ ഈ മാലിന്യം ആര് കഴിക്കും, മണ്ണിരകൾ കഴിക്കും, അത് കഴിച്ച് വിസർജിക്കും, ആ വിസർജ്യം വളമാണ്. പ്ലാസ്റ്റിക് ഒഴികെയുള്ള അല്ലെ ഇരുമ്പ് ലോഹങ്ങൾ ഒഴികെയുള്ള എന്തിനേയും മണ്ണിനെ വളരെ പെട്ടെന്ന് ദഹിപ്പിക്കും. അപ്പൊ അത് നമ്മൾ ബോധപൂർവ്വം കുറച്ച് മണ്ണിരകളെ ഒരു സ്ഥലത്ത് കൊണ്ട് കമ്പോസ്റ്റിൽ വെച്ചു കഴിഞ്ഞാലും അവിടെ എന്ത് ജൈവാവശിഷ്ടങ്ങൾ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നാൾ

0: കീടനാശിനിയാകം വളരെ വീര്യമുള്ള വളമായിട്ട് മാറും.
1: മാഷെ, ഞാനൊരു സംശയം, ഈ കീടനാശിനികളൊക്കെ കണ്ണാന്നല്ലേ പറയുന്നത്? അങ്ങനെയാകുമ്പോ മണ്ണിര ചത്തുവല്ലേ?
0: നമ്മളിപ്പോ ഈ വാഴക്കൊല കൊത്തിയതിനു ശേഷമുള്ള അവശിഷ്ടങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ കന്നില് വാഴ ഉണ്ടാക്കുന്നതിനെക്കാട്ട് നമുക്കതിലൊരു 7-8 മാസമെങ്കിലും വേണം ഒരു ചെറിയ കന്ന് വാഴക്കൊല്ലയായിട്ട് നമ്മൾ കൊലകുത്തിയെടുക്കാൻ. അല്ലേ, അതിനു മുൻപാണ് ഈ കന്നിന് നമ്മൾ അന്ന് കീടനാശിനികൾ മുക്കി വെച്ചത്. അപ്പൊ അത് മണ്ണില് 5-6 മാസക്കാലം അത് മണ്ണിലുണ്ടായി, അതിന് മറ്റ് വെള്ളം നനച്ചു. അല്ലേ, അത് ഒരുപാട് മാറി. ഈ കന്ന് വലിയ വാഴയായി, അതിന്റെ പോളകളും അതിന്റെ ഇലകളും ആദ്യത്തെ ഇലകളൊക്കെ പോയി. അപ്പം എത്രമാത്രം വിഷവീര്യം കുറഞ്ഞിട്ടുണ്ടാകും.
2: നമ്മൾ ഇന്നലെ
0: നിർവീര്യായിട്ടുണ്ടാവും. ഇന്നലെ മുക്കിയ കന്നല്ലല്ലോ നമ്മൾ ഇതിന് മണ്ണിരക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പം എന്നാലും പുതിയ കാലത്ത് വിഷാംശമുള്ള വസ്തുക്കളൊക്കെ മണ്ണിരക്ക് ദോഷം തന്നെയാണ്. നമ്മുടെ മണ്ണിനെ എപ്പോഴും ഇളക്കി മറിക്കുന്ന അത് മണ്ണിരകൾ തന്നെയാണ്, ദഹിപ്പിക്കുന്നത് മണ്ണിരയാണ്. അപ്പൊ മണ്ണില് മണ്ണിര ഉൾപ്പെടെയുള്ള മറ്റ് ജൈവ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ മണ്ണ് മോശമായി പോകുന്നത്. അതില്ലാതിരിക്കാൻ എന്ത് കാരണമാണ്? ഈ രാസവസ്തുക്കൾ കാരണമാണ്.
2: പക്ഷേ കന്നിനാക്കിയത് കൊണ്ട് വലിയ പ്രശ്നമില്ല. സാധനത്തിന് പിന്നെ വളർന്നു ഇട്ടിട്ടില്ലല്ലോ, രാസവളം വല്ലാണ്ടൊന്നും ഇട്ടിട്ടില്ല.
1: ചാണകവും ഇതൊക്കെ തന്നെയുള്ളൂ.
2: നല്ല വിളവ് കിട്ടീനാടോ?
1: ആ, കുഴപ്പമില്ല. ഇതെങ്ങനെയാ മാഷി എന്നാൽ ഉണ്ടാക്കുക?
0: കതിജൊക്കെ തിരക്കായി, വീട്ടിലെത്തിയിട്ട് ഉടനെ തന്നെ കാമ്പ് വറവ് കോയക്കാക്ക് വെച്ചു കൊടുക്കണം അല്ലേ. നമുക്കിപ്പോ കുറച്ച് ശ്രമം ഇതിന്റെ പിറകിലുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നല്ലൊരു വിദഗ്ധന്റെ ഉപദേശങ്ങളൊക്കെ തേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
2: അല്ല, ഇത് കൃഷിഭവനിലെല്ലാം പോയാൽ പറഞ്ഞുതരുന്നില്ല?
0: തീർച്ചയായും, കൃഷിഭവനിൽ ധാരാളം ലഘുലേഖകൾ ലഭ്യമാണ്. അതുപോലെ കൃഷി ഓഫീസർമാരൊക്കെ നമുക്ക് പറഞ്ഞുതരും. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് സാമാന്യമായിട്ടൊരു വിവരത്തിന് വേണ്ടി പറഞ്ഞുതരാം. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. കമ്പോസ്റ്റിന് ആവശ്യമായ ജൈവാവശിഷ്ടങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. അത് വാഴയും വാഴത്തടയും വാഴയിലയും കൊലകുത്തിയന്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. അതെന്തും കൊടുക്കാം. നമ്മളിപ്പോൾ അടുക്കള അവശിഷ്ടങ്ങൾ പോലും മണ്ണിര ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വാഴയുടെ അവശിഷ്ടങ്ങളെ കുറിച്ച് മാത്രം പറയാം. ഇതിന് നമുക്ക് വേണ്ടത് കുല വെട്ടിയെടുത്ത വാഴത്തടകള്, ഉപയോഗശൂന്യമായ കന്നുകള്, ഉണങ്ങിയ ഇലകള്, ഇതൊക്കെ ശേഖരിച്ച് കമ്പോസ്റ്റ് നിർമ്മാണ സ്ഥലത്തെത്തിക്കണം. നമ്മൾ എവിടെയാണ് കമ്പോസ്റ്റ് എടുക്കുന്നത് അവിടത്തേക്ക് ഇതെല്ലാം കൂടി നമ്മൾ എത്തിക്കുക. പിന്നെ വാഴത്തടകള് 2 ഇഞ്ച് കനമുള്ള ചെറിയ കഷ്ണങ്ങളാക്കണം. വാഴത്തട അതേപോലെ വിഴുങ്ങാനൊന്നും പറ്റില്ലല്ലോ മണ്ണിരകൾക്ക്. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി,
2: വാഴപ്പഴം നമുക്ക് ഇത്രയുള്ള നമുക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല, ഇത്രയുള്ള മണ്ണിരക്ക് വാഴത്തട
0: വിഴുങ്ങാനൊന്നും ശ്രമിച്ചേക്കണ്ട, അപകടാക്കണ്ട. ഈ ചെറിയ കഷ്ണങ്ങൾ, അവയിലെ അധികമുള്ള ജലാംശം കുറച്ച് ഉണക്ക പരുവത്തിലാക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോ വെറും ജലാംശത്തോടു കൂടി അതിലിടണ്ട, ഒന്ന് വെയിലത്ത് ഉണക്കിയിട്ട് ഒരു ചെറിയ ജലാംശങ്ങളൊക്കെ കളഞ്ഞ് മുഴുവനായിട്ട് ഉണക്കാൻ പാടില്ല, ചെറിയ തോതിൽ ഉണക്കിയെടുക്കണം. നമ്മൾ ഈ കമ്പോസ്റ്റിന്റെ ടാങ്കിന്റെ അടിഭാഗത്ത് ഒരു നിരത്തുണ്ട്, നമ്മുടെ ചകിരി ഉണ്ടല്ലോ, അത് നമ്മൾ നിരത്തി വെക്കണം. അതിന്റെ ചകിരിയുടെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണത് മലർത്തി അടുക്കി വെക്കേണ്ടത്. അതിനു മേലെ ചാണകത്തിന്റെ സിലറി കലക്കി തെളിച്ചു കൊടുക്കണം.
2: നല്ല ഈർപ്പം കിട്ടാനായിട്ട്.
0: അല്ല, ചാണകത്തിന്റെ സിലറി വളരെ വീര്യം കൂടിയൊരു പിന്നെ ജൈവ വളമാണ്. അല്ലെ, എന്താ സിലറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മള് ഈ തൊഴുത്തിൽ തന്നെ കിട്ടുന്ന ഈ ഗോമൂത്രവും ചാണകത്തിന്റെ ജലാംശം കൂടി ചേർന്ന ഒരു ദ്രാവകമാണ് അത്. ചാണകത്തേക്കാൾ
2: ബയോഗ്യാസിന്റെ
0: ഈർപ്പം ഉറവ്, ബയോഗ്യാസിന്റെ ഉറവായിട്ട് വരുന്നതൊക്കെ സിലറിയാണ്. അതിലും പൊതുവെ അത് സിലറി അതേപോലെ ഉപയോഗിച്ചുകൂടാ, ചെടികൾക്കൊന്നും നിർവീര്യാക്കണം.
2: കൃഷി ഓഫീസ് എന്നാൽ പറഞ്ഞതിന് കുറെ വെള്ളത്തില്
0: വെള്ളം ചേർത്ത്
2: 10 ഇരട്ടി വെള്ളം ചേർത്ത്.
1: ചിലയാള് കള്ളെല്ലാം കുടിക്കുന്ന പോലെയല്ലേ മാഷെ?
2: ചിലയാള് എന്ന് പറഞ്ഞത് അറിയാന്ന്.
0: അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ വീര്യം കുറച്ചാണ് ഈ സിലറി ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഉണങ്ങിയ വാഴത്തട കഷ്ണങ്ങളും പച്ചച്ചാണകവും 8:1 എന്ന അനുപാതത്തിൽ, അതായത് 8 വാഴക്കഷ്ണങ്ങൾ ഉണ്ടാകും, അല്ലെ 8 കൂട്ടയിൽ വാഴക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കൂട്ട എന്ത് ചെയ്യാം, ചാണകം, പച്ചച്ചാണകം ചെറുക്കും,
2: പച്ചച്ചാണകം
0: അത് വേണം, അത് കൂട്ടിക്കലത്ത് ടാങ്കിലിടണം. ഒരു 20 സെന്റിമീറ്റർ നിരക്ക് ശേഷം പച്ചച്ചാണകം ഇട്ട് കൊടുക്കണം. ഒരേ അടിക്കില്ല, ഒരു കുറച്ച് പിന്നെ വാഴയുടെ അവശിഷ്ടങ്ങളിട്ട് അതിന് മേലെ 20 സെന്റിമീറ്റർ കനം വരുമ്പോൾ എന്ത് വേണം, നമ്മുടെ ചാണകം, അതിന് മേലെ വീണ്ടും ഓരോ പിന്നെ തട്ട് തട്ടുകളായിട്ട്
2: ലെയർ.
0: ഈ മിശ്രിത കൂട്ടില് ഉണങ്ങിയ വാഴ ഇലകള്, മറ്റു ചെടികളുടെ ഇലകളും, വാഴത്തോപ്പിൽ വെറും വാഴ മാത്രമല്ല അതുപോലെ ശീമക്കൊന്ന, അവിടെയൊക്കെ ധാരാളം ഉണ്ടല്ലോ ശീമക്കൊന്ന, ചെറിയ തണ്ടും. ശീമക്കൊന്ന വളരെ നല്ലതാണ്, നമുക്ക് മറ്റൊരവസരത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് അത് പൊരിച്ചുകളയുന്ന ഉണ്ട് കേട്ടോ. അന്തരീക്ഷത്തില് നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ സംഭവമാണ്.
2: ഇത് കൊടുത്തു കഴിഞ്ഞാല് പശുവിന് പാലെല്ലാം കൂടുമ്പോഴും
0: സീമക്കുന്ന്, നമുക്കത് പിന്നീട് പറയാം. നൈട്രജന്റെ വലിയ സംഭരണിയാണ് സീമക്കുന്ന്. ഈ കൊതുകിനൊക്കെ ഓടിക്കാനും സീമക്കുന്ന് മുറിച്ചു വെക്കുന്ന ഒരു രീതിയൊക്കെ നാടൻ രീതികളൊക്കെ ഉണ്ട്. നമുക്ക് കമ്പോസ്റ്റ് എന്ന് പറയാം. ചീമക്കൊന്ന്, ഈ അസോള, തെങ്ങോല, ഇപ്പൊ തെങ്ങുണ്ടല്ലോ, അതിനിടയ്ക്ക് തെങ്ങുണ്ടല്ലോ, തെങ്ങിന്റെ ഉണക്കോല അല്ലെങ്കിൽ പച്ചയോല ഒക്കെ നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മള് മണ്ണിര കമ്പോസ്റ്റിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും. വെറും ആഴ മാത്രമല്ല, മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും. ഇതില് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ആള് ആര് വേണം?
2: മണ്ണിര
0: വേണം. മണ്ണിരയ്ക്ക് നല്ല വലിയ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് വെറുതെ പറയാം, യൂഡ്രില്ലസ്
1: യുജീനി.
2: അല്ല പക്ഷേ ഇത് ഓരോ മണ്ണിരന്റെ പേരാ പറയുന്നത് നിങ്ങൾ?
0: അല്ലല്ല, ഒരു ഒരു തരം മണ്ണിര. നമ്മൾ പലതരത്തില് ചെറിയ
2: മണ്ണിര,
0: മണ്ണിരകളില്ലേ, തടിച്ച മണ്ണിരകളുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ആഹാരങ്ങൾ കഴിച്ചതിന് വിസർജിക്കുന്ന മണ്ണിരയാണ് യൂഡ്രില്ലസ് യുജീനിയ എന്ന് പറയുന്ന ഒരു ഒരു അതിന്. അതുകൂടാതെ ഐസീനിയ ഫോയിറ്റിഡ, അതൊക്കെ പേരൊക്കെ വിട്ടേക്കാം. നമ്മൾ മണ്ണിര, ഇതൊക്കെ അതിന്റെ ശാസ്ത്രനാമങ്ങളാണ്. കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണിരകൾ എന്ന് പറയാം. അത് കൃഷിഭവനിൽ പറഞ്ഞാൽ നമുക്കത് കിട്ടും.
2: മണ്ണിരനും
0: കിട്ടും. ആ അവര് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവരതിന് പറഞ്ഞുതരും, സോഴ്സ് പറഞ്ഞുതരും. നമുക്ക് കൃഷിഭവനിൽ അവിടെ കുപ്പിയിൽ മണ്ണിര സൂക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അവരെന്താണ് ചെയ്യുക, ഈ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന ആളുകളുണ്ട്. ആ കമ്പോസ്റ്റ് ഉള്ളവരെന്ത് ചെയ്യും, മണ്ണിരകളെ ശേഖരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും, പണത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരത് നമുക്ക് സൗകര്യം ചെയ്തിരുന്നു.
2: അതെ, ഈ മണ്ണിര കമ്പോസ്റ്റിൽ ഉണ്ടാകുമ്പോ ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇത് പെരുകും. അന്നേരം എടുത്ത് പുറത്തു കൊടുക്കുന്നതായിരിക്കും.
0: ഈ നനച്ച ചണച്ചാക്ക്, നമ്മളെ സാധാരണ ചാക്ക് കൊണ്ട് മിശ്രിതത്തിന്റെ മുകൾ ഭാഗം ഒന്ന് മൂടണം. അതിന്റെ ചില ഉറുമ്പ് വരാതിരിക്കാൻ, മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളല്ലേ, അത് ഉറുമ്പൊക്കെ വന്നാൽ മണ്ണിരകൾക്ക് മോശമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് നനഞ്ഞ ചണച്ചാക്ക് വിരിക്കേണ്ടത്. ഒരാഴ്ച കൂടുമ്പോൾ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള മിശ്രിതം ഇളക്കി കൊടുക്കണം. നമ്മൾ അതിന്റെ കമ്പോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കൈക്കോട്ടുണ്ട്. മണ്ണിര ചത്തു പോകുന്നില്ല. നമ്മളിപ്പോ തൂമ്പ കൊണ്ടൊരു മണ്ണിര നടുവേ മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രണ്ട്
2: മണ്ണിരായിട്ട്
0: രണ്ടായി മാറും. അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ
2: പറ്റില്ല.
0: അങ്ങനെയുള്ള ഒരു പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട് മണ്ണിരക്ക്. അത് മണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു അതിന്റെ ഒരു കഴിവാണ്. അത് മുറിഞ്ഞു പോയാലും വെവ്വേറെ മണ്ണിരകളായിട്ട് അത് ജീവിച്ചോളും. ഒരു 35 ദിവസം കഴിയുമ്പോൾ മിശ്രിതത്തില് നമ്മൾ വെള്ളം തളിക്കുന്നത് ഒഴിവാക്കണം. അത് ഡ്രൈ ആക്കാൻ വേണ്ടി, ആറാൻ വേണ്ടിട്ട് നമ്മള് അതുവരെ നമ്മൾ നനച്ചുകൊണ്ടിരിക്കണം. 35 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ, ഒരു മാസം വളായിട്ട് വന്നിട്ടുണ്ടാവും, ഒരു 45 ദിവസം, ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും മണ്ണിര കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഈ തയ്യാറാക്കിയ മിശ്രിതം നമ്മൾ ശേഖരിച്ച് തണലത്ത് ഉണക്കി സൂക്ഷിക്കണം. എന്നിട്ട് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് ബാക്കി വരുന്ന വലിയ കഷ്ണങ്ങൾ, എന്നാലും കുറച്ച് കഷ്ണങ്ങൾ മണ്ണിരകൾക്ക് തിന്നാൻ പറ്റാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ മാറ്റി മറ്റൊരു കമ്പോസ്റ്റിന് വേണ്ടിട്ട് മാറ്റി വെക്കണം. മറ്റൊരു ടാങ്കിലേക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ
2: വേറെ കൂടുതൽ ഉണ്ടാക്കുമ്പോ അതിലേക്ക് ഇത് ആദ്യം ഇട്ടെടുക്കാം. വെറുതെ ആവശ്യമില്ല.
0: നമ്മള് വാഴ ഇപ്പം കൊലകൊത്തിയതുകൊണ്ടാണ് സാവിത്രിയുടെ തൊടിയിൽ ഒരുപാട് വാഴയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളിപ്പോ തെങ്ങിന്റെ ചുവട്ടിലുണ്ടാവും അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ചകിരി നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അടുക്കളയിൽ നിന്ന് നമ്മൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളുണ്ട്. ഒരുപാട് തരത്തില് കമ്പോസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ്.
2: അല്ല മാഷെ, എനിക്കൊരു സംശയം, ഇതിങ്ങനെ നമ്മളിപ്പോ കൊല്ലത്തില് തൂപ്പെല്ലാം കൊത്തിയിട്ട് തയ്യലം തന്നിട്ട് ഇടുന്നുണ്ടല്ലോ, ഇതേ പ്രവർത്തനം ആയിരിക്കും ആടെ നടക്കുന്നുണ്ടാവുക? മണ്ണിര തന്നെ ആയിരിക്കില്ലേ?
0: അതാണ്, പക്ഷേ നമുക്കത് ഈ രാസവളങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരു തെങ്ങിന്റെ തടത്തില് ഒരു വർഷമോ രണ്ടു വർഷമോ കൂടുമ്പോൾ തുറന്നിട്ട് കുറെ പച്ചിലകളൊക്കെ ഇടും. അതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറച്ച് മണ്ണിരകൾ മാത്രമേ വരുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ചാണക വെള്ളം തളിക്കുന്നില്ല. ഓരോ ലെയറിൽ നമുക്ക് ചാണകം തളിക്കുമ്പോൾ മണ്ണിരയെ ആകർഷിക്കേണ്ട പല ഘടകങ്ങളും നമ്മളതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കൂട്ടം മണ്ണിരകൾ അവിടെ വളരുകയും അത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യും.
1: മണ്ണിര എന്ന് പറയുന്നത് കർഷകന്റെ വലിയൊരു ബന്ധുവാന്നല്ല മാഷേ?
0: തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു വിശ്വസ്തനായ ആള് ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ സങ്കടം. അതാണ് മണ്ണിര. നേരത്തെ രാജൻ പറഞ്ഞ പ്രശ്നം, പല തരത്തിലുള്ള കീടനാശിനികളും രാസവസ്തുക്കളും അതുപോലെ പ്ലാസ്റ്റിക്കുകളും ഒക്കെ മണ്ണിൽ നിറയുമ്പോൾ മണ്ണിൽ നിന്ന് ഇത്തരം ജൈവ സാന്നിധ്യങ്ങൾ അകന്നകന്നു പോകും. നമ്മള് പറഞ്ഞറിയാത്തവര് അല്ലെ, കണ്ടറിയാത്തവര് കൊണ്ടേ അറിയെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എത്ര കാലം ശാസ്ത്രജ്ഞന്മാരൊക്കെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നു മണ്ണിനെ മലിനമാക്കാൻ പാടില്ല. അതിന് കാരണം മണ്ണില് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ജീവികളെ അവർ അവിടെ ജീവിക്കുന്നവണം. അവരാർക്കു വേണ്ടി ജീവിക്കുന്നു? കർഷകന്റെ മിത്രമാണ്, മനുഷ്യന്റെ മിത്രമാണ്. നമ്മളെ സഹായിക്കുന്ന ഈ മിത്രങ്ങളെ നമ്മൾ ശത്രുക്കളായിട്ട് കണ്ട് തുരത്തി ഓടിക്കലാണ് അല്ലേ? സ്വന്തം കാലിനിടയിലെ മണ്ണ് തന്നെ നമ്മൾ കോരി കൊണ്ടുപോകുന്നു.
1: മലർന്നു കടന്നിട്ട് മേലോട്ട് തുപ്പുന്ന മോനെ അല്ലേ മാഷേ?
0: അത് തന്നെ.
2: നീ ഒരു കാര്യം ചെയ്യേ.

0: പോയിട്ട് മാഷ് പറഞ്ഞ കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടല്ലോ. വേഗം പോവാ, എന്നിട്ട് കൃഷി ഓഫീസറോട് ബാക്കി കാര്യമെല്ലാം ചോദിച്ചു നോക്കാം. ഇന്നലെ ഇപ്പൊ എന്തായാലും വൈകിയില്ലേ, ഞാൻ നാളെ രാവിലെ വന്നിട്ട് കൃഷി ഓഫീസർ പറഞ്ഞു മാഷ് പറഞ്ഞു കൂടി ചേർത്ത് നമുക്ക് എന്നെ ഇത് അങ്ങ് ഉണ്ടാക്കാടോ.
1: എന്റെ വീട്ടിലുണ്ട് മൂന്നാല് വാഴ കൊത്തിയതിന്റെ, പക്ഷെ അതെനിക്ക് ഞാൻ കൊണ്ടുതരാം. നീ എനിക്ക് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് തന്നാ മതി.

0: വീട്ടിലെ ഒട്ടുമിക്ക കറികളിലും ഉപയോഗിക്കുന്ന പച്ചക്കറി ഇനമാണ് മുളക്. സാധാരണ പച്ചമുളക്, കാലിമുളക് എന്നിവ മുതൽ കാന്താരിമുളക് വരെ പലതരത്തിലുള്ള മുളകുകൾ മിക്ക കറികളിലും ഉപയോഗിച്ചു വരുന്നു. കാർഷിക സർവകലാശാലയുടെ പരിശോധനാ ഫലമനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന പച്ചക്കറികളിൽ ഏറ്റവും അധികം കീടനാശിനിയുടെ സാന്നിധ്യമുള്ള പച്ചക്കറികളിൽ ഒന്നാണ് മുളക്. അതുകൊണ്ടുതന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തീർച്ചയായും ഉൾക്കൊള്ളിക്കേണ്ട വിളകളിൽ മുളകിന് പ്രധാന സ്ഥാനമാണ് ഉള്ളത്. കറികൾക്ക് എരിവ് പകരുന്നതിനു പുറമെ ഉയർന്ന തോതിൽ ജീവകം എയും ജീവകം സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാപ്സൈസിൻ എന്ന രാസവസ്തുവാണ് മുളകിന് എരിവുരസം പകരുന്നത്. മുളകിലെ പ്രധാന ഇനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഉജ്ജ്വല, അനുഗ്രഹ, ജ്വാലാമുഖി, ജ്വാലാസഖി, വെള്ളായണി, അതുല്യ, കാന്താരിമുളക്, മാലിമുളക് എന്നിവയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഒരു സെന്റ് സ്ഥലത്തേക്ക് മുളക് നടുന്നതിനായി 4 ഗ്രാം വിത്ത് ആവശ്യമാണ്. വാരങ്ങൾ തമ്മിൽ 2 അടിയും ചെടികൾ തമ്മിൽ 1.5 അടിയും ഇടയകലം നൽകണം. വാട്ടരോഗം, തൈചീച്ചൽ, കായ്ചീച്ചൽ എന്നിവയാണ് മുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. മുളകിൽ സാധാരണയായി കാണപ്പെടുന്ന കുരുടിപ്പ് രോഗമുണ്ടാകുന്നത് ഇലപ്പേൻ, മുഞ്ഞ, വെള്ളീച്ച എന്നിവയുടെ ആക്രമണം മൂലമാണ്. ഇവ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുമ്പോഴാണ് കുരുടിപ്പ് രോഗം ഉണ്ടാകുന്നത്. കൂടാതെ മുഞ്ഞയും ഇലപ്പേനും വൈറസിനെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇവയുടെ ആക്രമണം ഉണ്ടായാൽ ഇലകൾ ചുക്കിച്ചൊളിഞ്ഞ് ചുരുണ്ട് വളർച്ച മുരടിച്ചു പോകുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതിന് ജൈവ കീടനാശിനികളായ കിരിയാത്ത് സോപ്പ് മിശ്രിതമോ വെളുത്തുള്ളി നാറ്റപ്പൂച്ചെടി മിശ്രിതമോ ഉപയോഗിക്കാവുന്നതാണ്. ചെടിയിൽ നേർപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചതിനു ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ചെടി നന്നായി തട്ടിക്കൊടുത്താൽ കുറെ കീടങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ഒട്ടിപ്പിടിച്ച് താഴെ വീണ് നശിച്ചുപോയിക്കൊള്ളും. അതിനുശേഷം ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചാൽ കൂടുതൽ ഫലപ്രദമായിരിക്കും. മുളക് തൈകൾ നട്ട് 2 മാസത്തിനകം വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. ഉജ്ജ്വല, അനുഗ്രഹ എന്നീ ഇനങ്ങളിലെ ഓരോ ചെടിയിൽ നിന്നും ആഴ്ചയിൽ 200 ഗ്രാം മുളക് വരെ ലഭിക്കും. വളരെ കുറച്ച് ചെടികൾ ഉള്ളവർക്ക് പോലും പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല. ഒരു ചെടിയിൽ നിന്ന് 3 മാസത്തിലധികം വിളവെടുപ്പ് നടത്താവുന്നതാണ്.
1: ഇന്നത്തെ ഹരിതസമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ഹരിതസമൃദ്ധി
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: ഉപസ്ഥിത യുവാ വിദ്യാർത്ഥിയോ തഥാ പ്രൊഫഷണൽ ലൈഫ് കെ ശുരുവാത് കർ രഹേ ശോധകർത്താവും സെ മേ യേ കഹനാ ചാഹുംഗി കി ആയുർവേദ കാ ഭവിഷ്യ ആപ്കെ ഹാത്തോ മേ ഹേ. ആപ് സഭിക ജിജ്ഞാസ സത്യനിഷ്ഠ ഓർ വൈജ്ഞാനിക ദൃഷ്ടികോൺ കെ സാത് വ്യവഹാരിക ശോധ ഓർ അപ്നെ ക്ഷേത്ര മേ ശ്രേഷ്ഠ സാക്ഷ്യ നിർമ്മാണ കെ മാർഗ് പർ ആഗെ ബഢ്നാ.
2: ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. UKയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ വലിയ പിന്തുണയാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും UKയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി വികസനത്തിനും വ്യാപാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UKയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി UKയിലേക്ക് അയച്ചത്. UKയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും UKയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റിയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് UKയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റിയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസ്ഥ

0: മത്സരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് കാ ലേ ഔട്ട് ഹുവാ. ആപ് സബ് ജാൻതേ ഹൈ കി ഇൻ 10 വർഷോ മേ മാസീവ് ചേഞ്ച് ആയാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ. 7 ഗുണാ മാനുഫാക്ചറിംഗ് ബഡി, പ്രൊഡക്ഷൻ ബഡാ, ഓർ 11 ഗുണാ എക്സ്പോർട്ട് ബഡാ 2014 കേ കമ്പാരിസൺ മേ. ഓർ ഭാരത് ജോ മൊബൈൽ ഫോൺ ഇമ്പോർട്ടർ താ, ആജ് നെറ്റ് എക്സ്പോർട്ടർ ബൻ ഗയാ ഹൈ ഓർ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ബൻ ഗയാ ഹൈ ഭാരത് മൊബൈൽ ഫോൺ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് 4 സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെൻഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിവോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന് 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ശാസ്ത്രവീഥിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശാസ്ത്രവീഥിയിൽ ഇന്ന് ചെമ്പോത്തിനെ കുറിച്ച് കൂടുതലറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: നമസ്കാരം. ഇന്ന് ചെമ്പോത്താണ് നമ്മുടെ കക്ഷി അല്ലെങ്കിൽ പക്ഷി. കാക്കലുക്കാണെങ്കിലും ഉപ്പനാള് കുക്കുവാണ്, അതായത് കുയിൽ വർഗം. പക്ഷേ ആരാൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് സ്കൂട്ടാവുന്ന കുയിലിൻ്റെ ആ പരാത സ്വഭാവം ഇവർക്കില്ല. ഏകപത്നി ഏകപതി വ്രതക്കാരും കൂടിയാണ് ചെമ്പോത്തുകൾ. കുയിലുകളെപ്പോലെയല്ല ഇവർ കൂടുണ്ടാക്കും, മക്കളെ നന്നായി പോറ്റുകയും ചെയ്യും. പക്ഷേ ഇവരുടെ കൂട് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുയിലിൻ്റെ കൂട്ടിലുള്ള അത്ഭുത വേരിനെക്കുറിച്ചിട്ടും അതിൻ്റെ മായിക ശക്തിയെക്കുറിച്ചിട്ടും പല കഥകൾ പല നാടുകളിലുണ്ട്. ഇരുമ്പിനെ ഉരുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇരുമ്പിനെ വെള്ളമാക്കാൻ കഴിയുന്ന, ഒഴുക്കിനെതിരെ നീങ്ങുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇരുളിൽ സ്വയം തിളങ്ങുന്ന അത്ഭുത വേര് നീലക്കൊടുവേലി. ചെമ്പോത്ത് ലഹരിക്ക് വേണ്ടിയിട്ട് തീക്കനൽ ഭക്ഷിക്കുകയും നിലാവ് കുടിക്കുകയും ചെയ്യും എന്നാണ് സങ്കല്പം. നിലാവ് കുടിച്ച് ജീവിക്കുന്ന പ്രണയാർദ്ധ ചകോരം മൊത്തം ഫാന്റസി കൊണ്ടുള്ള കളിയാണ്. നാണം കുണുങ്ങി അലസരായി ഒളിഞ്ഞ് കഴിയാൻ ഇഷ്ടപ്പെടുന്ന ചെമ്പോത്തുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരം IFFK ചലച്ചിത്രോത്സവത്തിലൊക്കെ സുവർണ ചകോരം, രജത ചകോരം തുടങ്ങിയ പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ സിനിമ പ്രവർത്തകരുടെയും വലിയ സ്വപ്നം കൂടിയാണല്ലോ. ചലച്ചിത്രോത്സവം നടക്കുന്ന തിയേറ്ററിന്റെ വെളിയിലുള്ള ആ പറമ്പ് മുഴുവൻ ഉപ്പന്റെ ചിത്രങ്ങളും ഫ്ലക്സുകളും കൊണ്ട് നിറയുമാക്കാലോ. ഈ ചെമ്പോത്തിന്റെ പറക്കലും കുറുകലും ഇല്ലാതെ ഒരു സിഗ്നേച്ചർ ഫിലിം ഒരു IFFK പ്രതീക്ഷിക്കാനേ വയ്യ. നമുക്ക് ചെമ്പോത്ത് വിശേഷങ്ങളിലേക്ക് പോകാം. പക്ഷി വിദഗ്ധരല്ലാത്തവർക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന പക്ഷികളാണല്ലോ മയിലും കാക്കയും ഒക്കെ. അതുപോലെ ഒന്നാണ് ചെമ്പോത്തും. ചെമ്പ് നിറച്ചിറകുള്ള ഒരു വലിയ കാക്കയായിട്ട് പലപ്പോഴും കുട്ടികൾ ഇതിനെ തെറ്റായിട്ട് പറയാറുണ്ട്. അത്രക്കുണ്ട് കാക്കയുമായിട്ട് ഇതിന് രൂപസാമ്യം. പക്ഷേ കാക്കയെപ്പോലെ ഉഷാറുള്ളൊരു പെരുമാറ്റമല്ല ഈ പക്ഷിക്ക്. വെളിയിൽ വരാൻ മടിയുള്ള ഒളിഞ്ഞും പാത്തും കഴിയുന്ന ഒരു നാണം കുടുങ്ങി സ്വഭാവം. കാട്ടുപന്തകൾക്കും ഇലച്ചാർത്തുകൾക്കും ഇടയിൽ ഇരതേടി കഴിയാനാണ് ഇവർക്ക് ഇഷ്ടം. വെയിൽ പരക്കുന്ന സമയത്തും വൈകുന്നേരവുമാണ് കൂടുതലായിട്ട് സജീവമാകുക. വേണോ വേണ്ടയോ എന്നുള്ള ഒരു ശങ്കയോട് കൂടിയിട്ട് ഓരോ അടിയും ചിന്തിച്ച് ചിന്തിച്ചിട്ട് വെക്കുന്നത് പോലെയാണ് നമുക്ക് ഇവരുടെ നടത്തം കണ്ടാൽ തോന്നുക. നിലത്തിറങ്ങി നടന്നും മരക്കൊമ്പുകളിൽ നിന്നും അടുത്തയിലേക്ക് ചാടിയുമൊക്കെയാണ് സഞ്ചാരം. പറക്കുന്നത് തന്നെ വലിയ പ്രയാസപ്പെട്ട് എന്നുള്ളത് പോലെയാണ്. വലിയ ഉയരത്തിൽ പറക്കാറേയില്ല. പൂത്തിൻ്റെ ശരീര നിറവും ചെമ്പൻ ചിറകും രക്തക്കണ്ണുകളും പരുക്കൻ സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം ഇതിന് ചെമ്പോത്ത് എന്ന് പറയുന്ന പേര് കൊടുത്തത്. ആനയുമായി ഒരു ബന്ധവുമില്ലാതെ ആൻലയൻ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ ലാർവയ്ക്ക് നമ്മൾ കുഴിയാന എന്ന് പേരിട്ടവരാണ്. പിന്നെ ഈ ചെമ്പോത്ത് എന്ന പേരിലൊന്നും വലിയ പ്രശ്നമില്ല. കാക്കയേക്കാൾ ഇത്തിരി അലങ്കാരങ്ങൾ കൂടിയത് കൊണ്ടായിരിക്കും ഇതിന് ഈശ്വരൻ കാക്ക എന്നുള്ള ഒരു പേര് കൂടി ചില പ്രദേശങ്ങളിലുണ്ട്. സത്യത്തിൽ ഇവർക്ക് കാക്കയുമായിട്ട് ഒരു കുലബന്ധവുമില്ല. ഗ്രേറ്റിൽ കോക്കൽ എന്നും ക്രോ ഫെസൻറ്റു എന്നുമാണ് ഇവരുടെ ഇംഗ്ലീഷിലുള്ള പേര്. സെൻട്രോപ്പസ് സൈനൻസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. പ്രാദേശിക പ്രത്യേകതകൾ വെച്ചിട്ട് ഇതിന് 5 സബ്സ്പീഷീസുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ സബ്സ്പീഷീസുകളിലെ ചിലത് പൂർണ്ണമായിട്ടുള്ള സ്പീഷീസുകളാണ് എന്നുള്ള ചില വാദങ്ങളും ഉണ്ട്. പരോട്ടി, ഇന്റർമീഡിയസ്, ബുബുട്ടസ്, അനോണിമസ്, കാങ്കിയൻജെനിസിസ്, ഇങ്ങനെയാണ് 5 സബ്സ്പീഷീസുകൾ. ദി സെൻട്രോപ്പിയസ് സൈനൻസിസ് പരോട്ടി എന്ന് പറയുന്ന സബ്സ്പീഷീസിലാണ് നമ്മുടെ ഇവിടെയുള്ള ചെമ്പോത്തുകളെ വർഗീകരിച്ചിരിക്കുന്നത്. ഇവരുടെ അടിഭാഗത്ത് തിളങ്ങുന്ന ഇരുൾ നീലിമ ഉള്ളത് കൂടാതെ തലയും മുഖവും കഴുത്തും ഒക്കെ കുറച്ചുകൂടി ബ്രൗൺ നിറമുള്ളതും കൂടിയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെമ്പോത്തിന്റെ കൊക്ക് മുതൽ വാലറ്റം വരെ 48 സെന്റിമീറ്റർ നീളമുണ്ടാവും. 225 ഗ്രാം മുതൽ 400 ഗ്രാം വരെ ഭാരവും ഉണ്ടാവും. വാൽ നല്ല നീളമുള്ളതും വീതിയുള്ളതുമാണ്. കാകരൂപികളാണെങ്കിലും ഇവർ കുയിലുകളുടെ വർഗത്തിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞല്ലോ. അതായത് ഇവർ കുക്കുലിയുടെ കുടുംബക്കാരാണ്. പക്ഷെ ആരാൻ്റെ കൂട്ടിൽ മുട്ടിയിട്ട് സ്കൂട്ടായി അവരെ കൊണ്ട് ആ കുഞ്ഞിനെ പോറ്റുന്ന ആ ഒരു കുയിലുവർഗ്ഗക്കാരുടെ പരാത സ്വഭാവം ചെമ്പോത്തിനില്ല. കൂട് കെട്ടി അതിൽ മുട്ടയിട്ട് അച്ഛനും അമ്മയും കൂടി തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തി സംരക്ഷിക്കുന്ന മര്യാദക്കാരാണ് ചെമ്പോത്തുകൾ. രൂപത്തിൽ മാത്രമല്ല ശബ്ദം, സ്വഭാവം, ജീവിത രീതി ഇതിലൊന്നും നമ്മുടെ ഇവിടെയുള്ള മറ്റു കുയിലുകളുമായിട്ട് ചെമ്പോത്തുകൾക്ക് ഒരു സാമ്യവും ഇല്ലതാനും. കുയിലുകൾ സാധാരണയായിട്ട് മണ്ണിലിറങ്ങാൻ മടിയുള്ള പക്ഷികളാണ്. ചെമ്പോത്തുകൾ അങ്ങനെയല്ല. പക്ഷെ എന്തായാലും എപ്പോഴും ഒരു ഉഷാറ് കുറഞ്ഞ മൂടാണ് ഇവർക്ക്. കാലുകളൊക്കെ പതുക്കെ ഓരോ അടിയായിട്ട് ചിന്തിച്ച് എടുത്തു വെച്ച് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ തോന്നും ഇയാൾക്ക് ഒരു തിരക്കുമില്ല എന്ന്. നിലത്ത് നടന്നും മരങ്ങളിൽ അധികം ഉയരമില്ലാതെ കൊമ്പുകളിലൊക്കെ തത്തിപ്പിടിച്ച് കയറിയും ഒക്കെയാണ് കാര്യമായിട്ടുള്ള ഭക്ഷണ അന്വേഷണം. മരത്തിൻ്റെ താഴെ കൊമ്പുകളിൽ നിന്നും പതുക്കെ മുകളിലോട്ട് പിടിച്ചു പിടിച്ച് കയറുന്നതുപോലെ കയറിപ്പോവുകയാണ് ചെയ്യുക. എന്നിട്ട് മുകളിലെത്തിയാൽ കീഴോട്ട് വീഴുകയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ആലസ പറക്കലാണ് ഉണ്ടാകുക. ഇടക്ക് ചിറകുകൾ വിടർത്തിപ്പിടിച്ച് വെയിൽ കായുന്ന ശീലമുണ്ട് ഇവർക്ക്. പലതരം പ്രാണികൾ, പുഴുക്കൾ, ഓന്ത്, അരണ, പാമ്പുകൾ, ഒച്ചുകൾ, പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ, പക്ഷിക്കൂടുകളിലെ മുട്ടകൾ ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. പഴങ്ങളും വിത്തുകളും കിട്ടിയാൽ കഴിക്കും. വിഷച്ചെടിയായ മഞ്ഞ അരളിയുടെ കായകൾ ഇവ ഭക്ഷിക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ പനങ്കായകളുടെ മാംസള ഭാഗങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കുന്നതിനാൽ എണ്ണപ്പന തോട്ടങ്ങളിൽ ഇവർ വലിയ ശല്യക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടക്കിടക്ക് ഇവർ ഗൂ ഗൂ എന്ന ശബ്ദം ഉണ്ടാക്കും. ഇണചേരൽ കാലമാകുമ്പോഴേക്ക് കുറച്ചുകൂടി മാധുര്യമുള്ള ഗൂം ഗൂം എന്ന ശബ്ദമാണ് ഉണ്ടാക്കുക. അടുത്തുള്ള ചെമ്പോത്തുകൾ ഈ ശബ്ദം ഏറ്റുപിടിക്കുന്നത് കേൾക്കാം. ഈ ശബ്ദം ഉണ്ടാക്കുന്നതിൽ നിന്നായിരിക്കും ഇവർക്ക് ഉപ്പൻ എന്നുള്ള പേര് ലഭിച്ചത്. ഇത് കൂടാതെ ചിലപ്പോൾ മണ്ണാത്തിപ്പുള്ളിനെ പോലെ ചീറ്റുന്ന ഒരു ശബ്ദവും ക്വാക്ക് എന്ന ശബ്ദവും ഒക്കെ ഇവർ ഉണ്ടാക്കും. ചിലപ്പോൾ സൈക്കിൾ ട്യൂബിൽ നിന്ന് കാറ്റഴിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ഫിഷ്ക്യൂ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അതും ഇവർ ഉണ്ടാക്കും. ചെമ്പോത്തിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമായി വരുമ്പോൾ ചെറർ എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉണ്ടാക്കുക. കാഴ്ചയിൽ ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ തന്നെയാണെങ്കിലും പെൺപക്ഷികൾക്ക് അല്പം വലിപ്പക്കൂടുതലുണ്ടാവും. തൊണ്ടക്ക് ദ്വാരമുള്ളതിനാൽ വേഴാമ്പലുകൾക്ക് മഴ പെയ്യുമ്പോഴുള്ള ആ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം പണ്ടേ ഉണ്ടായിരുന്നല്ലോ. അനന്തമായ കാത്തിരിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ എന്ന ഒരു കാവ്യസങ്കല്പം നമ്മുടെ മലയാള ഭാഷയിൽ പലരും പല എഴുത്തുകാരും ഉപയോഗിക്കാറുണ്ട്. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി എന്ന് പഴയ സിനിമാ പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം കവികൾക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ഉയരമുള്ള മരക്കൊമ്പുകളിൽ രാത്രി ഇരുന്ന് ഉറങ്ങുകയും നിലാവുള്ളപ്പോൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെമ്പൂത്തിനെ പറ്റിയിട്ടും ഇത്തരത്തിലുള്ള മായിക അത്ഭുത വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും പല ഭാഷകളിലും പല ദേശങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് തന്നെ ചെമ്പൂത്ത് നിലാവ് കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം പല നാടുകളിലും ഉണ്ട്. ശിവതാണ്ഡവ സ്തുതിയിൽ കാളിദാസൻ നിലാവിനെ പാനം ചെയ്യുന്ന ചകോര ബന്ധുവായിട്ടുള്ള ശിവജടയിലൊളിച്ച ചന്ദ്രനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ചന്ദ്രികയും വിരഹപ്രണയവും തമ്മിൽ നല്ല യോജിപ്പുള്ളതിനാൽ തന്നെ ഈ ചകോരം എന്ന സംസ്കൃത വാക്ക് കവികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൻ്റെ ചിഹ്നമായി മാറുകയും ചെയ്തു. ചന്ദ്രകിരണത്തിനും ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ, അവയുടെ മൗനത്തിൽ കൂടണയും അനുഭവ സ്നേഹത്തിൻ അർത്ഥങ്ങൾ, അവ നീല നികുഞ്ചത്തിൽ മയങ്ങും എന്നുമൊക്കെ ആർ കെ ദാമോദരൻ മാഷ് എഴുതിയത് നമ്മൾ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രേമ ചകോരി ചകോരി എന്ന് പി ഭാസ്കരൻ മാഷും ചകോരത്തെ നിലാവുണ്ടുന്ന കാൽപ്പനിക ബിംബമായിട്ട് തന്നെയാണ് മലയാളികൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. കാൽനൂറ്റാണ്ടു മുമ്പ് കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം ആരംഭിച്ചതോടുകൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചകോരത്തിന്റെ ശുക്രദശ ആരംഭിച്ചതെന്നാണ് എനിക്ക് തോന്നാറ്. സുവർണ ചകോരവും രജത ചകോരവും ഒക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പദമായിട്ട് മാറി. ജൂറി തെരഞ്ഞെടുത്തതും പ്രേക്ഷകർ തെരഞ്ഞെടുത്തതുമായിട്ടുള്ള മികച്ച സിനിമകൾക്ക്, മികച്ച നവാഗത സംവിധായകനും ഒക്കെ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് ഈ പേരാണ് നൽകിയത്. തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു ദൃശ്യത്തോടൊപ്പം ഒരു ഉപ്പനും പറക്കണം എന്നത് IFFK സിഗ്നേച്ചർ ഫിലിമിലെ മസ്റ്റായി. അതായത് IFFK എത്തുന്ന ഏത് ഡെലിഗേറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഉപ്പനെ കാണാതെയോ അതിൻ്റെ ശബ്ദം കേൾക്കാതെയോ തിരിച്ചു പോവുക എന്നത് അസാധ്യമാണ്. പ്രണയകാവ്യ ഭാവനക്കൊക്കെ ഒരു കുറവില്ലെങ്കിലും ഉപ്പന്മാരുടെ ചുവന്ന കണ്ണുകൾ കാണുമ്പോഴും ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും. ചില കഥകളി വേഷങ്ങളിൽ ചുണ്ടപ്പൂ സത്ത് കണ്ണിൽ എഴുതിയിട്ട് ചുവപ്പിച്ച കണ്ണുള്ള കളിക്കാരെ പോലെയും സിനിമയിൽ മദ്യപിച്ച് അലറുന്ന കണ്ണിൽ ചോരയില്ലാത്ത വില്ലൻ കഥാപാത്രത്തിൻ്റെ കണ്ണുകൾ പോലെയും ഒക്കെയാണ് ഈ കണ്ണുകൾ കണ്ടാൽ തോന്നുക. ഐറിസിൽ നിക്ഷേപിക്കപ്പെടുന്ന ടെറിഡിൻസ്, പ്യൂരിൻസ്, കരോറ്റിനോയിഡുകൾ തുടങ്ങിയ പിഗ്മെൻറ്റുകളിൽ പ്രകാശം തട്ടുമ്പോഴാണ് ഇവർക്ക് ചുവന്ന കണ്ണുകളുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കണ്ണ് വിളറിയ കറുപ്പ് നിറമായിരിക്കും. പ്രായമാകുമ്പോൾ മാത്രമാണ് ഇവർ ചെങ്കണ്ണന്മാരായിട്ട് മാറുന്നത്. അവയുടെ തലയിലും അടിവയറിലുമൊക്കെ കുത്തുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ ഒറ്റക്ക് നടക്കാനാണ് ചെമ്പൂത്തുകൾക്ക് ഇഷ്ടം. മൺസൂണിനോട് ചേർന്നാണ് തെക്കേ ഇന്ത്യയിലൊക്കെ ഇവരുടെ ഇണചേരൽ കാലം. ഒരിണയുമായിട്ട് മാത്രം ചേരുന്ന ഒരു മോണോഗാമസ് സ്വഭാവമുള്ളവരാണ് ഇവർ എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഈ ബന്ധം അടുത്ത സീസൺ വരെയും തുടരും. പെൺചെമ്പൂത്തിൻ്റെ പിറകെ നടന്നും ഓടിച്ചും ഒക്കെയുള്ള ചില പ്രണയചേഷ്ടകൾ, മരംചുറ്റി പ്രണയങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതും കൂടാതെ ഇണക്കിഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് സമർപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചില സ്വഭാവവും ആൺ ചെമ്പൂത്തുകൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. പെൺപക്ഷി നീളം വാലുകൾ നിലത്തോട് ചേർത്ത് വെച്ച് ചിറകുകൾ അയച്ച് പരത്തി ഇണചേരാനുള്ള സമ്മതം പ്രകടിപ്പിക്കും. കുയിൽ വർഗ്ഗക്കാരാണെങ്കിലും ഇവർ സ്വന്തമായിട്ട് കൂടുണ്ടാക്കുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ആൺപക്ഷിയാണ് കൂട് പണിയുന്നതിലെ മുഖ്യ ജോലിയും ചെയ്യുന്നത്. ചുള്ളിക്കമ്പുകളും ഓലക്കീറുകളും ഒക്കെ ചേർത്ത് ചുരുട്ടിയ ഒരു അണ്ഡാകൃതിയിലുള്ള ഒരു ബോള് പോലെയുള്ളതാണ് ഇവരുടെ കൂടുകൾ. കൂടിൻ്റെ ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമുണ്ടാവും. ഇലകൾക്കിടയിൽ പെട്ടെന്നൊന്നും ഈ കൂട് കണ്ണിൽപ്പെടില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് ഇത് പണിയുക. ചുറ്റുമുള്ള പച്ച ഇലകളും ഒന്നും മുറിക്കാതെ കൂടിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും. അധികം ഉയരമില്ലാത്ത മരങ്ങളിലോ ചെറിയ തെങ്ങുകളിലോ മുളങ്കാടുകളിലോ ഒക്കെയാണ് ഇവ കൂടൊരുക്കുക. കൂട്ടിൽ മങ്ങിയ വെള്ളനിറമുള്ള മൂന്നോ നാലോ മുട്ടകളുണ്ടാവും. മുട്ട വിരിയാൻ 15-16 ദിവസമെടുക്കും. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിക്കൊണ്ടുവന്ന് തീറ്റുന്നത്. പലതരം അന്ധവിശ്വാസങ്ങൾ ഈ പക്ഷിയെ കുറിച്ചിട്ട് പല നാടുകളിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇവയുണ്ടാക്കുന്ന ശബ്ദം പലപ്പോഴും ഒരു അപശകുനമായിട്ടാണ് പല ജനതകളും കണക്കാക്കുന്നത്. ആത്മാവുകളുടെ വിളിയായിട്ട് കരുതി പലരും ഭയക്കാറുണ്ട്. ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചാകോരാതി പക്ഷികളെ കോലാഹലം കേട്ടു കൊണ്ടു വീനർ ഗളിച്ചു എന്നാണല്ലോ രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ദരിദ്ര കുചേലൻ തൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണനെ തേടിയുള്ള യാത്ര പുറപ്പെടുന്നതിനെ വിവരിക്കുന്നത്. അതായത് അപ്പോൾ കണ്ട ശകുനം ചകോര പക്ഷിയായിരുന്നു എന്ന്. കൃഷ്ണനെ കണ്ട് തിരിച്ചെത്തിയ കുചേലൻ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു കൊട്ടാരമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതായത് ഐശ്വര്യം വന്നു മൂടി. അതിനാൽ യാത്രയിൽ ഉപ്പനെ കാണുന്നത് ശുഭസൂചനയായിട്ടാണ് പലരും കരുതുന്നത്. ഇതുപോലെ പല നാടുകളിലും പ്രചരിച്ച ഒരു അത്ഭുതമായിക കഥയാണ് നീലക്കൊടുവേലിയുടെ കഥ. ഷാജി പാപ്പൻ്റെ ആട് സിനിമയിൽ നമ്മൾ കാണുന്ന നീലക്കൊടുവേലി തേടിയിട്ടുള്ള അന്വേഷണം എന്നൊരു കഥയല്ല, സമാനമായിട്ടുള്ള സർപ്പ മാണിക്യം തേടിയിട്ട് ആൾക്കാർ ഇപ്പോഴും കാശ് കൊടുക്കാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട്. അതായത് നീലക്കൊടുവേലി പോലെ ഒരു അത്ഭുത കഴിവുകളുള്ള ഒരു സസ്യം ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അത്ഭുത സസ്യമാണ് നീലക്കൊടുവേലി എന്നും അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏക ജീവി ഭൂമിയിൽ അത് ചെമ്പോത്താണ് എന്നും ആളുകൾ വിശ്വസിക്കുന്നു. നീലക്കൊടുവേലിക്ക് ഇരുട്ടിലും സ്വയം പ്രകാശിക്കാൻ കഴിയുമത്രേ. നീലക്കൊടുവേലി കയ്യിൽ കരുതുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഇരുമ്പിനെ പോലും ഒരു നിമിഷം കൊണ്ട് വെള്ളം പോലെയാക്കി ഉരുക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സേഫും ആർക്കും ഒരു നീലക്കൊടുവേലി ഉണ്ടെങ്കിൽ തുറക്കാമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ നീലക്കൊടുവേലി എന്ന് പറയുന്ന അത്ഭുത സസ്യം തേടിയിട്ടുള്ള യാത്രകൾ പലപ്പോഴും പല നാടുകളിലും പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒന്നാമത്തെ ടാസ്ക് ഉപ്പൻ്റെ കൂട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല എന്നാണ് പലരും കരുതുന്നത്. ആർക്കും കണ്ടെത്താനാകില്ലത്രേ ഉപ്പൻ്റെ കൂട്. അത്രമാത്രം നിഗൂഢമായിട്ടാണ് ഉപ്പൻ കൂട് പണിയുക എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. കൂട് കണ്ടെത്തിയാൽ പിന്നെ ഉപ്പനെ കൊണ്ട് നീലക്കൊടുവേലി അവിടെ എത്തിക്കലാണ് അടുത്ത പണി. അതിനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൻ്റെ മുട്ടകൾ എടുത്തിട്ട് കുലുക്കിയ ശേഷം തിരിച്ചു വെക്കും. അത് പിന്നെ വിരിയില്ല. തൻ്റെ മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് അതിന് പരിഹാരമായിട്ടുള്ള നീലക്കൊടുവേലി തേടി ഉപ്പ പോയിക്കോളും. നീലക്കൊടുവേലി കൊണ്ടുവന്ന് മുട്ട വിരിയിക്കും. അപ്പോൾ കൂടൊഴിഞ്ഞാൽ ആ നീലക്കൊടുവേലി നമുക്ക് പോയിട്ട് എടുത്താൽ മതിയല്ലോ, പണി തീർന്നു. കൂടെടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലക്കൊടുവേലി മാത്രം ഒഴുക്കിനെതിരെ പതുക്കെ നീങ്ങുന്നുണ്ടാവും. ഇത് ഇങ്ങനെ എടുത്താൽ മതി. ഇതുകൂടാതെ വേറൊരു രസികം കഥയും കൂടിയുണ്ട്. ഉപ്പൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അതിൻ്റെ കാലുകളിൽ ഇരുമ്പിൻ്റെ നൂൽക്കമ്പി കൊണ്ടോ അല്ലെങ്കിൽ ചങ്ങല കൊണ്ടോ കെട്ടിവെക്കുക. നീലക്കൊടുവേലിക്കൊന്നും കടുമയല്ലോ, അതുകൊണ്ട് ഉപ്പൻ ഉടനെ തന്നെ നീലക്കൊടുവേലിക്കായിട്ട് പാറിപ്പോയിക്കോളും. നീലക്കൊടുവേലി കൊണ്ടുവന്ന് അതുകൊണ്ട് ഈ ഇരുമ്പിനെ ഉരുക്കി അതിൻ്റെ കുഞ്ഞിൻ്റെ കാലുകൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നീലക്കൊടുവേലി അവിടെ വെറുതെ ഇടുമല്ലോ, അത് നമ്മൾ പോയി എടുത്താൽ മതി. വളരെ സിമ്പിൾ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയ അലങ്കാര ചെടിയായ പ്ലംബാഗോ ഓറിക്കുലേറ്റ എന്ന് പറയുന്ന ഒരു സസ്യത്തെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ട് പല നഴ്സറിക്കാരും വിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരെടുത്തിട്ട് ഇരുമ്പുരുക്കാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഇതൊരു മിത്ത് മാത്രമാണ്. തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയോട് നീലഗിരിക്കുന്നിൻ മേലെ നീലക്കൊടുവേലി പൂത്തതായിട്ട് പറയുന്ന പാട്ടിലെ വാനമ്പാടി എന്തായാലും ഉപ്പനല്ല. നീലഗിരിക്കുന്നിൽ ഇത്തരത്തിലുള്ള അത്ഭുതമായിക കഴിവുള്ള ഒരു നീലക്കൊടുവേലിയുമില്ല. ചെമ്പൂത്തിൻ്റെ മാംസം ക്ഷയരോഗത്തിന് ഔഷധമാണെന്ന് കരുതിയിട്ട് പല നാട്ടു ചികിത്സകരും പണ്ട് ഉപയോഗിച്ചിരുന്നു. പാവൻ പക്ഷികൾ ചത്തതല്ലാതെ ഏത് ക്ഷയരോഗവും മാറിയതായിട്ട് ഒരു തെളിവുമില്ല. ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്നത് വരെ ഈ രാജേഷ്മാവ് എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ഈ രോഗം കൊണ്ട് എത്രയോ പ്രമുഖർ രാജാക്കന്മാർ ഒക്കെയാണ് മരിച്ചുപോയത്. പുതുതായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നാട്ടിലെ ഫെസൻ്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണെന്ന് കരുതിയിട്ട് ഇതിനെ വേട്ടയാടി തിന്നിരുന്നു. ചെകുത്താൻ രുചിയുള്ള മാംസം എന്ന് പരാതി പറഞ്ഞുള്ള ഇരട്ടപ്പേരാണ് ഗ്രിഫ്സ് ഫെസൻ്റ് എന്നത്. പലരും ഇപ്പോഴും തമാശക്ക് ഇതിനെ വേട്ടയാടി കൊല്ലാറുണ്ട്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ചെമ്പോത്തുകളുള്ളത്. IUCN റെഡ് ലിസ്റ്റിൽ അത്ര ആശങ്കാജനകമല്ലാത്ത വിഭാഗങ്ങളിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: ചെമ്പോത്തിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
0: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ഫിഫ ലോകകപ്പിലെ വിശേഷങ്ങൾ കേൾക്കാം.

ഫ്രഞ്ച് കോട്ട തകർന്നു. എംബാപ്പയെയും സംഘത്തെയും നിലം പരിശാക്കി സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ. ആദിയോടന്തം ആവേശം നിറച്ച സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ. 2010 ചാമ്പ്യന്മാരായ ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ കടക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരം ലെമിൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലുക്കാസ് ഡെക്നെ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി മിക്കൽ ഒയർസബാൽ ഗോളാക്കിയാണ് സ്പെയിൻ ആദ്യ ലീഡ് പിടിച്ചത്. ഈ ലോകകപ്പിൽ ആദ്യമായി ഫ്രാൻസ് പിന്നിലായ മത്സരത്തിന്റെ 2 പകുതിയിൽ പെഡ്രോ പൊറോയാണ് സ്പെയിനിന്റെ ലീഡ് ഉയർത്തിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസിന്റെ മുന്നേറ്റമാണ് കണ്ടത്. സ്പാനിഷ് ബോക്സിലേക്ക് തുടർച്ചയായി ഫ്രഞ്ച് പട കടന്നു കയറിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. 15-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ ശ്രമിച്ച സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ മിച്ചൽ ഒലീസെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനെ ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാനായില്ല. പിന്നാലെ പ്രത്യാക്രമണം നടത്തിയ ഫ്രാൻസ് സ്പാനിഷ് ബോക്സിൽ എത്തിയെങ്കിലും പ്രതിരോധം ഭേദിക്കാനായില്ല. 20-ാം മിനിറ്റിൽ ഫ്രഞ്ച് ബോക്സിലേക്ക് മാർക്ക് കുക്കുറല്ല നീട്ടി നൽകിയ ക്രോസ് സ്വീകരിക്കാൻ ഓടിക്കയറിയ ലെമിൻ യമാലിനെ ഫ്രഞ്ച് താരം ലുക്കാസ് ഡെക്നെ ചവിട്ടി വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റിയാണ് മിക്കൽ ഒയർസബാൽ ഗോളാക്കി മാറ്റിയത്. ഗോൾ നേടിയതോടെ സ്പെയിൻ ഫ്രഞ്ച് ബോക്സിലേക്ക് തുടരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനിടെ പരിക്കേറ്റ് ഫ്രാൻസ് താരം വില്യം സലിബ മൈതാനം വിട്ടതോടെ മാക്സൻ സിലക്രോയ്സ് പകരക്കാരനായി ഇറങ്ങി. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആദ്യ പകുതിയിൽ സ്പെയിൻ 5

ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഫ്രാൻസിന് രണ്ടവസരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിലും സ്പെയിൻ വർദ്ധിത വീര്യത്തോടെ ആക്രമണം തുടർന്നു. 58-ാം മിനിറ്റിൽ പെഡ്രോ പൊറോയുടെ ഗോളിൽ സ്പെയിൻ ലീഡ് 2-2 ഉയർത്തി. ഡാനി ഒൽമോയ്ക്ക് പാസ് നൽകി ബോക്സിലേക്ക് കുതിക്കുന്നതിനിടെ കാലിലേക്ക് തിരികെ ലഭിച്ച പാസ് സ്വീകരിച്ച് ഫ്രഞ്ച് ഗോൾ കീപ്പർ മിക് മൈഗ്നാനെ കാഴ്ചക്കാരനാക്കി പെഡ്രോ പൊറോയുടെ ഗംഭീര ഷോട്ട് വലയിൽ. സ്കോർ 2-0. 3 മിനിറ്റിനകം ലെമിൻ യമാൽ വീണ്ടും ഫ്രഞ്ച് വല ചലിപ്പിച്ചെങ്കിലും ലൈൻസ്മാൻ ഓഫ്സൈഡ് വിളിച്ചു. രണ്ട് ഗോളുകൾ വഴങ്ങിയതോടെ ഫ്രഞ്ച് താരങ്ങൾ മാനസികമായി തകർന്നെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമായിരുന്നു. അത് അവരുടെ നീക്കങ്ങളിലും പ്രതിഫലിച്ചു. അതിനിടെ ഗോളെന്നുറച്ച കിലിയൻ എംബാപ്പയുടെ അതിശക്തമായ ഷോട്ട് മാർക്ക് കുക്കുറല്ലേയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്ക്. അവസാന മിനിറ്റുകളിൽ ഗോൾ മടക്കാൻ ഫ്രാൻസ് നീക്കങ്ങൾ നടത്തിയെങ്കിലും സ്പാനിഷ് പ്രതിരോധം ഭേദിക്കാനായില്ല. ഇതോടെ തുടർച്ചയായ 3-ാം ഫൈനൽ ലക്ഷ്യമിട്ടെത്തിയ ഫ്രാൻസിന് നിരാശയോടെ മടക്കം. പ്രതിരോധ കരുത്തിനൊപ്പം ആക്രമണത്തിനും മൂർച്ച കൂട്ടി ഫ്രഞ്ച് പടയെ നേരിട്ട സ്പെയിൻ ആധികാരിക ജയത്തോടെ ഫൈനലിലേക്ക്. പ്രിയ ശ്രോതാക്കളെ, ഫിഫ വേൾഡ് കപ്പിലെ വിശേഷങ്ങളാണ് കായികത്തിലൂടെ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ വിശേഷങ്ങൾ. അയർലൻഡിലും പിന്നാലെ ഇംഗ്ലണ്ടിലും 2020 പരമ്പരകളിലെ തുടർ പരാജയങ്ങളുടെ നാണക്കേട് മായ്ച്ച് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ആദ്യം ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ കൂട്ടുകെട്ടും പിന്നാലെ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കൂട്ടുകെട്ടുമാണ് ഇന്ത്യയുടെ ജയത്തിന് അടിത്തറ പാകിയത്. സ്കോർ ഇംഗ്ലണ്ട് 47.5 ഓവറിൽ 258 റൺസിന് ഓൾ ഔട്ട്. ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ്. നാല് വിക്കറ്റ് വീഴ്ത്തുകയും തുടർന്ന് പുറത്താകാതെ 57 റൺസ് എടുക്കുകയും ചെയ്ത അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ജൂലൈ 16 കാർഡിഫിലാണ് പരമ്പരയിലെ 2-ാം ഏകദിനം. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യവുമായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത രോഹിത് ശർമ്മ റൺ കണ്ടെത്താൻ വിഷമിച്ചു. 7-ാം ഓവറിൽ 4 അടിച്ച് പ്രതീക്ഷ നൽകിയെങ്കിലും അടുത്ത ഓവറിൽ പുറത്തായി. സാം കറന്റെ ഓവർ ദ വിക്കറ്റ് ബൗളിംഗിൽ ക്രീസ് വിട്ടിറങ്ങി ഗ്രൗണ്ടിന് മുകളിലൂടെ ഉയർത്തിയടിക്കാനുള്ള ശ്രമം ലക്ഷ്യം തെറ്റി മിഡ്ഫീൽഡിൽ ഹാരി ബ്രൂക്കിന്റെ കയ്യിലൊതുങ്ങുകയായിരുന്നു. 21 പന്തിൽ 11 റൺസായിരുന്നു രോഹിത്തിന്റെ സംഭാവന. പിന്നാലെയെത്തിയ വിരാട് കോഹ്ലി നേരിട്ട 5-ാം പന്തിൽ 4 അടിച്ചെങ്കിലും തൊട്ടടുത്ത പന്തിൽ ജോഫ്ര ആർച്ചർ വിക്കറ്റിന് മുന്നിൽ കുരുക്കി. 6 പന്തിൽ 5 റൺസാണ് കോഹ്ലി നേടിയത്. തുടർന്ന് ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരുമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. 3-ാം വിക്കറ്റ് കൂട്ടുകെട്ട് 20-ാം ഓവറിൽ 50 റൺസ് തികച്ചതിനു പിന്നാലെ ഗിൽ തന്റെ അർദ്ധ സെഞ്ചുറിയും തികച്ചു. ഇരുവരും പതിയെ ഇന്ത്യയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനിടെ 26-ാം ഓവറിൽ വ്യക്തിഗത റൺസ് 80-ൽ എത്തി നിൽക്കെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ശുഭ്മാൻ ഗിൽ പവലിയനിലേക്ക് മടങ്ങി. 3-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 103 പന്തിൽ 101 റൺസ് എടുത്തു. തൊട്ടടുത്ത ഓവറിലെ അവസാന പന്തിൽ റണ്ണിനായി ഓടിയ ശ്രേയസ് അയ്യരെ 35 റൺസ് ഹാരി ബ്രൂക്ക് റണ്ണൌട്ടാക്കി. പിന്നാലെ ഇന്ത്യയെ ആശങ്കയിലാക്കി കെ എൽ രാഹുലും 1 റൺസ് എടുത്തു മടങ്ങി. തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ 6-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും ചേർന്നാണ് ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ പകർന്നത്. സാഹസത്തിന് മുതിരാതെ സ്കോർ ബോർഡ് ചലിപ്പിക്കാനാണ് ഇരുവരും ശ്രദ്ധിച്ചത്. 105 പന്തിൽ 102 റൺസ് നേടിയ വാഷിംഗ്ടൺ അക്സർ കൂട്ടുകെട്ട് 28 പന്തുകൾ ശേഷിക്കെ ഇന്ത്യയെ വിജയത്തിലേക്കെത്തിച്ചു. വാഷിംഗ്ടൺ സുന്ദർ 63 പന്തിൽ 1 സിക്സും 4 ഫോറും ഉൾപ്പെടെ 52 റൺസുമായും അക്സർ പട്ടേൽ 1 സിക്സും 5 ഫോറും ഉൾപ്പെടെ 52 പന്തിൽ 57 റൺസും നേടി. ഇംഗ്ലണ്ടിനു വേണ്ടി സാം കറൻ

ജോഫ്ര ആർച്ചർ, ജോഷ് ടങ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 47.5 ഓവറിൽ 258 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4 വിക്കറ്റെടുത്ത അക്ഷർ പട്ടേൽ, 2 വീതം വിക്കറ്റ് വീഴ്ത്തിയ ഗുർനൂർ ബ്രാർ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ് ഇംഗ്ലീഷ് നിരയെ പിടിച്ചുകെട്ടിയത്. ജസ്പ്രീത് ബുംറ 9 ഓവറിൽ വെറും 31 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റെടുത്തു. അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിന്ന ജോ റൂട്ട് 76 പന്തിൽ 76 റൺസും ലിയാം ഡോസൺ 83 പന്തിൽ 68 റൺസ് എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഇംഗ്ലണ്ടിനെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് ഓപ്പണർമാരായ ബെൻ ഡക്കറ്റും 45 പന്തിൽ 43 റൺസ്, ജേക്കബ് ബേദൽ 31 പന്തിൽ 14 റൺസും എന്നിവർ ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ഇരുവരും ചേർന്ന് 1 വിക്കറ്റിൽ 61 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ 13 ഓവറിൽ ഇരുവരെയും പുറത്താക്കി ഗുർനൂർ ബ്രാർ ഇംഗ്ലണ്ടിന് ഇരട്ട പ്രഹരം നൽകി. തൊട്ടടുത്ത ഓവറിൽ തന്നെ മിന്നും ഫോമിലുള്ള ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന് 3 പന്തിൽ 1 റൺസ് ജസ്പ്രീത് ബുംറയും പുറത്താക്കി. ഇതോടെ 3 വിക്കറ്റിന് 64 എന്ന നിലയിലായി ഇംഗ്ലണ്ട്. സ്കോർ 100 കടക്കും മുൻപ് തന്നെ ജോസ് ബട്ട്ലർ 14 പന്തിൽ 5 റൺസും സാം കരൻ 0 റൺസ് എന്നിവരെ പ്രസിദ്ധ് കൃഷ്ണയും പുറത്താക്കി. പത്തൊൻപത് പന്തിൽ 20 റൺസ് നേടിയ വിൽ ജാക്സും 7 വിക്കറ്റിൽ ജോ റൂട്ടും ലിയാം ഡോസനും 83 പന്തിൽ 68 റൺസ് ചേർന്ന് നേടിയ 121 റൺസ് കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിനെ വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്. 22 ഓവറിൽ ഒന്നിച്ച ഇരുവരും 44 ഓവറിലാണ് പിരിഞ്ഞത്. ലിയാം ഡോസിനെ പുറത്താക്കി അക്ഷർ പട്ടേലാണ് കൂട്ടുകെട്ട് പൊളിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ 228 എത്തിയിരുന്നു. പിന്നാലെ ജോഫ്ര ആർച്ചർ 6 പന്തിൽ 12 ആദിൽ റഷീദ് 1 പന്തിൽ 5 ജോഷ് ടങ് 0 എന്നിവർ പുറത്തായതോടെ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന് അവസാനമായി. ഒരറ്റത്ത് പിടിച്ചു നിന്ന ജോ റൂട്ടാണ് ഇംഗ്ലണ്ട് സ്കോർ 250 കടത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6

0: ചിത്രപരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വിളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
2: Yesterday is gone. Tomorrow is yet to be come. So today, eat, drink and dance.
3: ഇന്നലെകൾക്ക് ഇന്നലകൾ ഉണ്ടായിരുന്നു, നാളെകൾക്ക് നാളെകളും ഉണ്ടാകും. പക്ഷേ ഇന്നിന് പകരം മറ്റൊന്നില്ല. ഓർക്കാൻ മടിക്കുന്ന ഇന്നലകളെക്കുറിച്ച് മഹത്വചനങ്ങൾ ഏറെയാണ്. വെള്ളിത്തിരയിലും അത് ആവർത്തിക്കുകയായിരുന്നു. അഭ്രപാളികളിൽ വിതറിയ തൂവാനത്തുമ്പികളെ പരത്തിയ പെരുവഴി അമ്പലത്തിലെ ഫയൽവാൻ, മലയാള സിനിമയുടെ സഹസ്രദള പത്മം പത്മരാജൻ വരച്ചിട്ട ഇന്നലെ.

0: ഓർമ്മ, നാം എല്ലാവരും നമ്മെക്കുറിച്ച് വഹിക്കുന്ന ഡയറി അല്ലേ. നമ്മൾ ആരാണ്? നാം നമ്മുടെ ഭൂതകാലത്തിന്റെ ഇന്നലകളുടെ കുമിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളാണ്. നമ്മൾ സമയം ചെലവഴിച്ച കുടുംബവും സുഹൃത്തുക്കളും, നമ്മൾ വഹിച്ച സാമൂഹികവും തൊഴിൽപരവുമായ റോളുകൾ, നമ്മൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, കൂടാതെ ബോധപൂർവമായ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും നമ്മെ നിർവചിക്കുന്നുണ്ടോ? അങ്ങനെ ഓർമ്മകളാണ് നമ്മെ നിർവചിക്കുന്നത് എങ്കിൽ ആ ഓർമ്മകളുടെ അഭാവത്തിൽ നമ്മൾ ആരാണ്? ഇന്നലെ ഈ സിനിമയുടെ ഇതിവൃത്തത്തിലൂടെ നാം ജീവിക്കുന്ന മാതൃലോകത്തിന്റെ, നമ്മുടെ സ്വത്വവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങളുടെ അടിത്തറ തന്നെ പത്മരാജൻ വിജയകരമായി ഇളക്കി മറിക്കുന്നു.
1: ആ തീർന്നു തോന്നുന്നു. ബസ്സിനുള്ളിൽ ഇനി ആരംഭിച്ചില്ല. എത്രയാണ് ഒളിച്ചു പോയിട്ടുണ്ടാവുന്ന രണ്ടു ദിവസം അറിയാം. ഇവിടത്തെ വരെ കൊണ്ടുവന്നു
2: 36. അതിൽ രണ്ടു പേർക്ക് ജീവനുണ്ട്.
1: അതുപോലും പ്രതീക്ഷിച്ചു.
2: ജീവനുണ്ടെന്നേ ഉള്ളൂ, ഓർമ്മയും ബോധം ഒന്നുമില്ല. തിരിച്ചു കിട്ടുമെന്ന് പറയാറുമായിട്ടില്ല. ഇത് എവിടെ നിന്നുള്ള വണ്ടിയാ?
1: അത് ചോദിക്കാൻ ജീവനോട് ആരെങ്കിലും ബാക്കിയുണ്ടായിട്ട് വേണ്ടേ? വണ്ടി ആന്ധ്ര രജിസ്ട്രേഷനാ. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങുന്ന പിൽഗ്രിമേജ് ഗ്രൂപ്പ് അല്ലേ? അത്രമൊരു ഗ്രൂപ്പ് പോലിരിക്കുന്നു. തിരക്കുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടും.
3: രണ്ടുപേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ജീവനില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്.
1: പറഞ്ഞു.
3: ആ രണ്ടുപേരുടെ കാര്യം തന്നെ, ഇവിടുത്തെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ എത്ര നേരം അങ്ങനെ പിടിച്ചു നിർത്താൻ ഒക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
2: കുറെ കൂടി ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് ആ രണ്ടുപേരെ മാറ്റുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാലോ?
1: പക്ഷേ ഈ അവസ്ഥയിൽ അവരെ ഇവിടുന്ന് എങ്ങനെ അനക്കും?
3: അതും ശരിയാണ്.
1: കളക്ടറെ വേറെ അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം ടൂറില്ല. പക്ഷെ എന്തായാലും പകൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എത്തും.
2: പത്രക്കാരെ, അവരെ ഞാൻ തന്നെ വിളിച്ചറിയിച്ചു.
1: അവരവിടെ സ്പോട്ടിൽ എത്തി കഴിഞ്ഞു.
2: ഓ, എല്ലാം കൊണ്ടും കുറച്ച് ദിവസത്തേക്ക് ഇനി ശരത്ത് ഒരു കാര്യം ചെയ്യേ. അമ്മയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. മാഡം ഒന്നും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇവിടെ ഇരുന്നാൽ ഇനി ഇങ്ങനെ പകൽ മുഴുവൻ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. പത്രക്കാരെ, മന്ത്രിമാരെ, കളക്ടറ്, പോലീസുകാരെ.
1: ഞാൻ പോയേക്കാം, അല്ലെങ്കിൽ തന്നെ ഇരിക്കാൻ വന്നതല്ല.
2: എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അമ്മയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ഒന്ന് ഉറക്ക്. ഒന്നാമത് ബി പി ഉള്ള ഫ്രീയാ, അതിന്റെ കൂടെ ഈ ഉറക്കളൊപ്പം.
4: ഞാൻ പറഞ്ഞതാ.
2: പറഞ്ഞാ പോരാ, പിടിച്ചോണ്ട് പോ.
0: വസ്തുതയെയും കെട്ടുകഥയെയും ജീവിതത്തെയും അസ്തിത്വത്തെയും വേർതിരിക്കുന്ന ആ നേർത്ത വരയിലേക്ക് നാം നമ്മെ തന്നെ കടത്തിവിടുന്നു. ഈ നശ്വര ജീവിതത്തിൽ നാം അവശേഷിപ്പിക്കുന്ന കാൽപ്പാടുകൾ, നമ്മൾ തൊട്ടറിഞ്ഞ മനുഷ്യരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഓർമ്മകൾ മാത്രമാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് സിനിമ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നത്. ഓർമ്മകൾ മാത്രമാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ ഏക തെളിവ്, കടന്നുപോയ നിമിഷങ്ങളുടെ ഏക തെളിവ്.
2: ഹലോ, ശരത്തല്ലേ? ഞാനാണ് ഗഫൂർ. ഏയ്, നിങ്ങളല്ലേ മനുഷ്യാ പറഞ്ഞത് പോയി റെസ്റ്റ് എടുക്കാൻ? എന്നിട്ടിപ്പോ എന്താ സംഭവം?
4: അല്ല, രണ്ടുപേരും മിച്ചമുണ്ടായിരുന്നില്ലേ?

0: അതിൽ ഒരാൾ മരിച്ചോ?
1: ആ, നിങ്ങളങ്ങോട്ട് ഇറങ്ങിയതിൻ്റെ പുറകെ
0: ഛേ കഷ്ടമായിപ്പോയി.
1: പിന്നെ ഒരു പെണ്ണിനെ കൂടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു.
0: ജീവനോടെ?
1: അതെ, ജീവനുണ്ട് എന്നേ ഉള്ളൂ. ഒലിച്ചു പോയിട്ട് അങ്ങ് താഴെ കാട്ടിൻ്റെ ഭാഗത്ത് നിന്ന് നാട്ടുകാരെടുത്തുകൊണ്ട് വന്നിരിക്കുക. ഞാൻ അമ്മയെ വിളിക്കാം.
2: ഷീസ് ഓക്കെ.
1: ബി പി ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്തു, വലിയ കുഴപ്പമില്ല. ഫീവറുണ്ട് 103. പിന്നെ വന്ന ഉടനെ തലയുടെ ഒരു എക്സ്റേ എടുത്തു.
2: ഭാഗ്യത്തിന് വലിയ ഇഞ്ചുറി ഒന്നും കാണുന്നില്ല.
1: ഇല്ല, അതാ ഞാൻ പറഞ്ഞേ, വെള്ളം കൂടെ കുടിച്ചിട്ടുണ്ട്, ഷോക്കും കാണും.
2: നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം, അരമണിക്കൂർ കൂടുമ്പോ ചെക്ക് ചെയ്തോണം.
1: യെസ് മാഡം.
2: ഉച്ചയോടുകൂടി ബോധം തെളിയണം
1: എന്ന് തോന്നുന്നു.
3: മലയോര ഭൂപ്രദേശത്തെ ഒരു വിദൂര ഗ്രാമത്തിൽ ബസ് അപകടത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങളുടെ അസ്വസ്ഥജനകമായ രംഗങ്ങളോടെയാണ് സിനിമ വികസിക്കുന്നത്.
4: അറിയിക്കേണ്ടടത്തൊക്കെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ടിവിയിലും റേഡിയോയിലും ഒക്കെ സ്പ്ലാഷ് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും അവകാശികൾ അറിഞ്ഞു പിടിച്ചു വരണം. അതുവരെ വെയിറ്റ് ചെയ്യല്ലാതെ ഈ സിറ്റുവേഷനിൽ വേറെ എന്ത് ചെയ്യാൻ നോക്കും?
1: പക്ഷെ സാർ, അത്രയും നേരം
5: അതാണ്, അതുവരെ ഈ ബോഡീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തീരും.
1: മാത്രമല്ല, ഇത്രയും പേരെ കിടത്താനുള്ള സ്പേസോ സൗകര്യമോ നമ്മുടെ അവിടുത്തെ മോർച്ചറിക്കില്ല. നേര് പറഞ്ഞാൽ ഇങ്ങനൊരു അടി താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ ഹോസ്പിറ്റലിലില്ല. സാർ കണ്ടാണല്ലോ.
6: യു ആർ റൈറ്റ്. ക്യാൻ ഐ സജസ്റ്റ് യു സംതിങ്, സാർ?
1: യെസ്.
6: ഉച്ച വരെ വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബോഡീസ് അങ്ങോട്ട് മാറ്റാം. അവിടെയാണെങ്കിൽ പ്രിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ അവിടെ വന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ.
4: അവർക്ക് ഈ ഓണം കയറാൻ മുന്നേ യാത്ര ചെയ്യുന്നതിന്റെ പാടും ഒഴിവാക്കാം. അതായിരിക്കും നല്ലത് അല്ലേ? അല്ലേ മിസ്റ്റർ ശ്രീകുമാർ?
1: എന്നാ എനിക്കും തോന്നുന്നു.
4: സാറിനാണ്, ആർ ടി ഓഫീസിൽ നിന്നാണ്. തരൂ. കളക്ടർ ഹിയർ. യെസ്. അതെയോ? ഓ, എന്നിട്ട് ആ സംശയം ഞങ്ങൾക്കുമുണ്ട്. പുറപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ. ആ ബസ്സിൻ്റെ കാര്യമാണ്. വിജയവാഡയിലുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സാണത്. അവരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷേ അവർക്കും ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. നോർത്ത് ഇന്ത്യയിലോ മറ്റോ ഉള്ള ഒരു പിൽഗ്രിമേജ് ഗ്രൂപ്പാണെന്ന് മാത്രമേ അവർക്ക് പിടിയുള്ളൂ. ഈ ഗ്രൂപ്പ് ട്രെയിനിലോ മറ്റോ വിജയവാഡയിൽ എത്തിയതായിരിക്കുമെന്നാണ് പറയുന്നത്. ബുക്ക് ചെയ്തത് ഒരു ഫല്ലാണെന്ന് മാത്രമേ അവർക്കറിയൂ. ഏതായാലും ആ ട്രാവൽ ഏജൻസിയുടെ പ്രൊപ്രൈറ്റർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്.
1: പക്ഷേ അയാൾ വരുന്നവരെ നോക്കിയിരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല.
4: വേണ്ട, വേണമെന്നാര് പറഞ്ഞു? വി വിൽ പ്രൊസീഡ് ആസ് പെർ അവർ ഡിസിഷൻ. മിസ്റ്റർ രഘു പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് കൂടുതൽ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ആരെങ്കിലും നിങ്ങളുടെ ഹോസ്പിറ്റൽ അറിഞ്ഞു കേട്ട് വന്നാൽ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്.
3: അപകടത്തിൽപ്പെട്ടവരെ ആ ഗ്രാമത്തിലെ ഏക സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കാനുള്ള വൃദ്ധാശ്രമങ്ങൾക്കൊടുവിൽ മരണമടയുകയും ചെയ്യുമ്പോൾ അവളുടെ രക്തം പുരണ്ട കൈകളിലേക്ക് നോക്കി നെടുവീർപ്പിടുന്ന മധ്യവയസ്കയായ ഡോക്ടർ സന്ധ്യ. ഡോക്ടർ സന്ധ്യയായി വേഷമിടുന്നത് നടി ശ്രീവിദ്യയാണ്.
7: വലതുവശത്ത് എവിടെയും നല്ല പെയിൻ ഉണ്ടെന്നാ തോന്നിയത്. അവിടെ അനങ്ങുമ്പോ ചെറുതായി ഞരങ്ങുന്നുണ്ട്. സാരമില്ല.
1: ആ ട്രാവൽ ഏജൻസിൽ ആള് വന്നിരിക്കുന്നു. വിജയവാഡയിൽ നിന്ന് ആള് പുറത്ത് നിൽപ്പുണ്ട്. ഈ കുട്ടിയെ വിളിച്ചെന്ന് കാണിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഇനി അങ്ങനെ വല്ല ക്ലൂവും കിട്ടിയല്ലോ.
7: ആ, വിളിച്ചു.
1: ഓ,
8: വണക്കങ്ക.
1: ആ, ഇതാണ് പെണ്ണ്.
8: പാക്കലാമാ?
1: ആ, പാര്.

0: എന്താ വേദനയുണ്ടോ? നോവുന്നുണ്ടോ? താങ്ക് ഗോഡ് ഷി ഈസ് റെസ്പോണ്ടിങ്. റൈറ്റ് ആം, ഒരു എക്സ്റേ എടുക്കണം.
1: യെസ് മാഡം.
0: ഇരിക്കണോ? ഒന്ന് ഹെൽപ്പ് ചെയ്യൂ.
1: ഞാനിത്
0: ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?
1: ഇപ്പോ
0: ഒന്നുമില്ല, ഉറങ്ങിക്കോളൂ.
1: ഞാനിത് എവിടെയാണ്?
0: ഇവിടെ, ഇപ്പൊ ഇവിടെ. യു ഹാവ് എ കാംപോ ഷോട്ട്. കുട്ടിയുടെ പേരെന്താ? എന്താ പേര്?
1: എന്റെ പേര്.
2: മകൻ ശരത്തിന്റെ സഹായത്തോടെ ഗ്രാമത്തിൽ ഒരു ആശുപത്രി നടത്തുന്ന ഒരു സമർപ്പിത ഡോക്ടറാണ് സന്ധ്യ. MBBS പഠനം ഉപേക്ഷിച്ച ശരത്താണ് ആശുപത്രിയുടെ മാനേജർ. ഈ കഥാപാത്രം കൈകാര്യം ചെയ്തത് ജയറാമാണ്.
0: ചിലപ്പോ ആ 37 പേരുടെ ഒപ്പം ഇവളും അങ്ങ് പോയനെ. മുറി ഉണ്ടായില്ലെങ്കിലും കാര്യമായിട്ട് അടികിട്ടിട്ടുണ്ടാവണം. അതായി ഓർമ്മിപ്പിച്ചത്.
3: മയക്കത്തിന്ന് ഉണർന്നിട്ടും?
0: ആ, എന്നിട്ടും ഓർമ്മ അങ്ങോട്ട് ശരിയായിട്ടില്ല.
3: ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു?
0: ചെയ്യാനെന്ന് ചോദിച്ചാൽ നമുക്കതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ചിലപ്പോ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോ തനിയെ ഓർമ്മ തിരിച്ചു കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് വേറെ കംപ്ലയിന്റ്സ് ഒന്നുമില്ല. അതുവരെ വെയിറ്റ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ.
4: കുഞ്ഞേ, ഇതാ ഇത് കഴിക്ക്. പച്ചച്ചീരയാ, കണ്ണിന് വളരെ വിശേഷമാ.
3: എന്നാൽ അച്ഛനേരം എന്നത് മുഴുവൻ കഴിക്കേണ്ടി വരും.
4: കാളികള, ഇത് കുഞ്ഞിനെ ഉദ്ദേശിച്ച് പ്രത്യേകം പറഞ്ഞു.
3: വേണ്ട വേണ്ട വേണ്ട, വെറുതെ വേസ്റ്റ് ആക്കണ്ട. വായ് വെച്ച് കൂട്ടാൻ കൊള്ളില്ല. എരിയും പൊടിയില്ലാത്ത ഈ സാധനം എന്നെ കൊണ്ട് തന്നെ തീറ്റിക്കണം അല്ലേ?
0: ഓ, തുടങ്ങി. എന്ത് വെച്ചാലും നിനക്ക് പിടിക്കില്ല, ഉടനെ കുറ്റം.
3: പിടിക്കാതെ എങ്ങനെ പിടിച്ചു പറയുന്നത്?
0: ആ, അതാ പറയുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ പിന്നെ ഈ കുറ്റം പറച്ചിൽ കേൾക്കണ്ടല്ലോ.
3: ഓ,
0: അതൊട്ട് ചെയ്യുകയില്ല. തൊട്ടതിലൊക്കെ ദൂഷ്യവും. നിന്റെ സ്വഭാവം
3: ഞാനൊന്നും പറഞ്ഞില്ലേ. ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ആ, എന്ത് രുചി! അയ്യടാ,
0: എഴുന്നേക്കണ്ട. കല, മാഡത്തിന് വിളിക്കൂ.
1: ആ, ഇതെവിടെയാണ്?
0: അതൊക്കെ പറയാം.
1: നിങ്ങളൊക്കെ ആരാണ്?
0: കുട്ടി കിടക്കൂ.
1: വേണ്ട, രാവിലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉറക്കം ചെട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാ എഴുന്നേറ്റിരിക്കുന്നത്.
0: സെഡേറ്റീവ്സ് പിന്നെ കൊടുത്തോ?
1: ഇല്ല,
0: ഇനി കൊടുക്കണ്ട.
1: ശരി ഡോക്ടർ.
0: ആഹാ, അങ്ങ് മിടുക്കിയായി പോയല്ലോ, തനിച്ച് എഴുന്നേറ്റിരുന്ന് കളഞ്ഞല്ലോ. എന്താ ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? ഇന്നലെയും കൂടെ നമ്മൾ തമ്മിൽ കണ്ടല്ലേ. ഞാൻ ഇന്നലെ കുട്ടിയോട് പറഞ്ഞില്ലേ കുട്ടി ഇവിടെ ആശുപത്രിയിലാണെന്ന്?
1: കണ്ടോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഡോക്ടറല്ലേ?
0: ആ, അത് തന്നെ. ശരത്തിന് ഒന്ന് വരാൻ പറ.
1: മാഡം,
0: മോളൊന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇനി നമുക്ക് മോളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിവരം പറയാം.
1: ഞാൻ, എനിക്ക്
0: ഈ ഹോസ്പിറ്റലിന്റെ മാനേജർ ഇപ്പൊ വരും. എന്റെ മോനാ
1: മാനേജർ. ഞാൻ
0: മാനേജറിനൊന്നും കേട്ട് പരിഭ്രമിക്കണ്ട. മോളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അവൻ എഴുതിയെടുത്തോളും, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മോളുടെ ആൾക്കാരെ ഇവിടെ വരുത്താം, കേട്ടോ? ആ, മോളുടെ പേരെന്താ? എന്താ മോളുടെ പേര്?
1: പേര്, പേര്
0: എന്താ? ഓർമ്മ വരുന്നില്ലേ? സാരമില്ല, അതിനുവേണ്ടി ഇപ്പൊ സ്ട്രെയിൻ ചെയ്യണ്ട. ഓർക്കുമ്പോ ഓർമ്മ വരട്ടെ.
1: ഡോക്ടർ, എനിക്ക് എനിക്കെന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഇത്ര നേരം ഞാൻ അത് തന്നെ ട്രൈ ചെയ്യായിരുന്നു. എനിക്കെന്റെ പേരെന്താണെന്ന് അറിയില്ല. അയ്യോ,
0: സാരമില്ല കുട്ടി, അതിനെപ്പറ്റി ഇപ്പൊ പറയണ്ട.
1: എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഡോക്ടർ. ഇന്നലെ ഒരു ദിവസം മാത്രം അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. മൂടിയ
2: അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തങ്ങൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നിടത്ത് ചില ഗ്രാമീണർ കുറച്ചകലെയായി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയായി ശോഭനയാണ് അബ്രപാളിയിലെത്തുന്നത്. കോമ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയ പെൺകുട്ടിയെ സന്ധ്യയും സംഘവും ചേർന്ന് രക്ഷിക്കുന്നു.
1: എനിക്ക് എന്താ പറ്റിയിരിക്കുന്നത്?

0: ഇന്നൊന്നുമില്ല.
1: ഞാൻ നോക്കി.
0: പകരം ഹിമാചൽ പ്രദേശിൽ എവിടെയോ ഒരു ബസ് 52 പേരും കൂടെ വിളിച്ചു പോയിട്ടുണ്ട്.
1: കണ്ടു, മൂന്നാല് ദിവസത്തേക്ക് അതായി. ഇനി ഈ ആക്സിഡന്റിനെ പറ്റി എല്ലാരും മറക്കും. ആ പെൺകുട്ടിയുടെ കാര്യമാ.
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
1: അതൊരു കുഴഞ്ഞ കേസാണെന്നാ തോന്നുന്നേ.
0: എങ്ങനെ?
1: അവക്കൊന്നും ഓർമ്മയില്ല അപ്പു, വീടോ നാടോ സ്വന്തം പേരോ. ഐ തിങ്ക് ഇറ്റ്സ് എ കേസ് ഓഫ് അംനീഷ്യ. അതിനാണ് ഇങ്ങനെ. ഇന്നലെ നീ ആ സൈക്കാട്രിസ്റ്റ് തരീൻ ഉദിപ്പിനെ വിളിച്ചോണ്ട് വന്നില്ലേ? അങ്ങേരോ അത് തന്നെയാ പറഞ്ഞത്. അതിലേറ്റവും കഷ്ടം അവൾക്ക് അവളുടെ കണ്ടീഷനെ പറ്റി അറിയാവുന്നതാണ്.
0: ഇപ്പോഴും കരച്ചിലാണോ?
1: കരച്ചില് നിന്നു, ഇപ്പൊ ആകെ മ്യൂട്ടായ ഒരു ഇരിപ്പാ. ഇടയ്ക്കിടെ കണ്ണു നിറയും.
0: എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു, പത്രത്തിൽ കൊടുക്കണേ.
2: സ്വല്പം ഇങ്ങോട്ട് മാറി. രണ്ട്
0: മതി,
2: പ്രിന്റ് ഇപ്പം എത്തിക്കാം.
3: ഇനി ഈ ഫോട്ടോസ് കണ്ടിട്ട്
0: ആരെങ്കിലും വരണം. വരും, എല്ലാ പത്രത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട്.
3: ഇവിടെ ഡോക്ടറാണോ?
0: അല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ മാനേജരാ. ഡോക്ടർ സന്ധ്യയുടെ മകൻ. ഡോക്ടറാകാൻ വേണ്ടി എന്നെ മെഡിക്കൽ കോളേജ് വിട്ടതാ മണിപ്പാൽ. 7 കൊല്ലം അവിടെ കിടന്ന് ഉഴപ്പിട്ട് അവസാനം ഡിഗ്രി എടുക്കാതെ ആ കളി അവസാനിപ്പിച്ചു. ജൂനിയേഴ്സിനെ റാഗ് ചെയ്ത് റാഗ് ചെയ്ത് അവസാനം അവന്മാര് തിരിച്ചിങ്ങോട്ട് റാഗ് ചെയ്യാൻ തുടങ്ങിയപ്പോ സ്ഥലമൊഴിഞ്ഞു കൊടുത്ത ടീമാ. ഈ മുറിയിൽ ഇങ്ങനെ എപ്പോഴും ഒറ്റക്കേറി അടച്ചുമൂടിയിരിക്കണ്ട, പുറത്തിറങ്ങി നടക്കാൻ കേട്ടോ. വിളിക്കാനൊരു പേരില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. മായ.
3: മായ?
0: ആ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയണം, മാറ്റാം.
3: ഇഷ്ടപ്പെട്ടു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയ പേര്.
0: താങ്ക് യു.

0: അവൾ ആരാണ്? ആരുടെയെങ്കിലും മകൾ? ഒരുപക്ഷെ ആരുടെയെങ്കിലും ഭാര്യ? അവൾ എവിടെ നിന്നാണ്? അവൾ എവിടേക്ക് പോകുകയായിരുന്നു? അവളെ കാത്തിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മെ വേട്ടയാടുകയാണ്. പെൺകുട്ടി കോമയിലേക്കും പുറത്തേക്കും ഗാഢനിദ്രയിലേക്കും വഴുതി വീഴുന്നത് പ്രേക്ഷകർ കാണുന്നു. ഒടുവിൽ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുമ്പോൾ അവൾ അവളുടെ ഇന്നലകളെ ഒന്നും ഓർക്കുന്നില്ലെന്ന് കണ്ടെത്തുകയാണ്. എന്തിന്? അവളുടെ പേര് പോലും.
1: ഇതാർക്കും എപ്പോ വേണേലും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇതുമാതിരി ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ എനിക്ക് പോലും.
2: ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക ഡോക്ടർ, പക്ഷേ ഇങ്ങനെ എന്നെ എത്ര കാലം എന്ന് ആലോചിക്കുമ്പോ.
1: തൽക്കാലം ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. അതായത് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാലും നാടകം എന്ന് പറഞ്ഞാലും എന്താണെന്ന് മായക്ക് അറിയാല്ലേ?
2: അറിയാം,
1: പക്ഷെ കണ്ട ഒറ്റ സിനിമയോ നാടകമോ ഓർമ്മയില്ല.
2: അതെ,
1: ആ അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. പോയ ദിവസങ്ങൾ പോട്ടെ എന്ന മട്ടിൽ പുതിയൊരു ജീവിതം നേരിടാൻ തയ്യാറാണെങ്കിൽ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് പെറുക്കിക്കൂട്ടിയേ കഴിയുമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിയാൽ സംഗതി ബുദ്ധിമുട്ടാവും.
2: പക്ഷേ എന്റെ സ്ഥാനത്ത് ആരായാലും അതറിയാൻ ശ്രമിക്കില്ലേ ഡോക്ടർ? എല്ലാവരെയും പോലെ എനിക്കും അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, വീട്, കൂട്ടുകാരെല്ലാം ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരെ ആരെയും ഓർക്കാൻ കഴിയുന്നില്ലെന്ന് വന്നാൽ.
3: ഇവിടെ ഒരു പെൺകുട്ടി അന്നത്തെ ആക്സിഡന്റ് പറ്റി കിടപ്പില്ലേ?
4: ഉണ്ട് സർ.
3: പത്രത്തിൽ ഒരു ഫോട്ടോ ഉണ്ട്. അവൾ എവിടെയാ കിടക്കുന്നേ?
4: പേവാർഡിൽ.
3: പേവാർഡ് എത്രയാ?
4: 3. അല്ല സർ, സർ അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് വിസിറ്റേഷന് കടത്തി വിടണ്ടെന്ന് പറഞ്ഞിരിക്കുക.
3: അത് വിസിറ്റേഷനല്ലേ, ഞാൻ വിസിറ്റേഷൻ അല്ലല്ലോ, ഈ നാട്ടുകാരനല്ലേ.
4: സാർ
3: ഇരിക്കെ ഇരിക്കെ. എന്റെ പേര് വിക്ടർ സാമുവൽ. എല്ലാവരും സാമുവൽ അച്ഛ എന്ന് വിളിക്കും. അടുപ്പമുള്ളവർ അച്ഛ എന്നും. മോളും അങ്ങനെ വിളിച്ചാൽ മതി. എന്താ മോടെ പേര്? ഞാനേ ഇവിടെ ഉണ്ടായിരുന്നില്ല, എസ്റ്റേറ്റ്സിലായിരുന്നു. അതുകൊണ്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് അതിലൊന്നും പങ്കുകൊള്ളാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാ നേരത്തെ കാണാഞ്ഞത്. ഇവിടെ എങ്ങനെ, അസൗകര്യം വല്ലതും ഉണ്ടോ?
2: ഇല്ല.
3: എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ ജോർജ് വർഗീസ്, കേട്ടിട്ടില്ലയോ? വലിയ സ്പെഷ്യലിസ്റ്റാ. പുള്ളിക്കാരനെ സിറ്റിയിൽ സ്വന്തമായി ഹോസ്പിറ്റൽ

0: മൂന്നെണ്ണമാ, വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, ആലോചിച്ച് പറഞ്ഞാ മതി.
1: ഇന്നലെയെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു ദിവസത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇന്നലെ വരെ നിങ്ങളെ നിർവചിച്ച നിങ്ങളുടെ പേര്, ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായ ചില മുഖങ്ങൾ, ഇന്നലെ വരെ തണലേകിയ സുബോധം തന്ന വീട് പോലും ഓർമ്മയില്ലാത്ത പെൺകുട്ടി, കാണികളുടെ മനസ്സിനെ കൂടിയാണ് അസ്വസ്ഥയാക്കുന്നത്. മനസ്സിന്റെ കോണിൽ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ ചെറുതെങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടി. ഭൂതകാലത്തെ അനാവരണം ചെയ്ത മൂടൽമഞ്ഞു നീങ്ങാൻ അവൾ തീവ്രമായി പരിശ്രമിക്കുന്നു. ആവർത്തിച്ചുള്ള പരാജയവും നിരാശയും, ഒടുവിൽ സൈക്യാട്രിസ്റ്റുമായുള്ള കൂടിയാലോചനയിൽ മെമ്മറി ട്രേസിനായുള്ള ശ്രമം അവസാനിപ്പിക്കുന്നു.
2: മായയ്ക്ക് ഇവരെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ?
3: ഇല്ല,
2: കുട്ടിയുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാണ്. ആ ആക്സിഡന്റിൽ നിന്ന് നിങ്ങൾ രണ്ടാളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ ദിവസം യാത്ര ചെയ്തതല്ലേ. ബന്ധുവില്ലെങ്കിൽ കൂടി പരിചയം ഉണ്ടാവും അല്ലേ?
3: ഉണ്ടാവണം. പക്ഷേ ഈ കിടക്കുന്നത് എന്റെ അമ്മൂമ്മയോ അമ്മയോ ആണെങ്കിൽ കൂടി എനിക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഡോക്ടർ.
2: ഫർഗെറ്റ് ഇറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്.
3: ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഈ സ്ത്രീയെ പോലെ ആവുന്നതായിരുന്നു ഭേദം.
2: ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടിയെ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്? അത് എങ്ങോട്ട്
4: വിട്ടു നോക്കിയാൽ അറിയാം. കഴുകന്മാരെ ക്യൂ നിൽക്കുക.
2: ആച്ചായൻ പിന്നെ ഒരിക്കൽ വന്നു അല്ലേ?
4: ആ വന്നു, പക്ഷെ പെട്ടെന്ന് പോയി.
2: ഞാൻ അറിഞ്ഞു. വേണ്ടപ്പെട്ട ആരെങ്കിലും വന്ന് വിളിക്കുന്നത് വരെ തൽക്കാലം ആ കുട്ടിയെ നമ്മുടെ പ്രൊട്ടക്ഷനിൽ നിർത്തുന്നത് മനുഷ്യത്വം.
0: മായയുടെ ടെസ്റ്റിന്റെ റിസൾട്ട്സ് എല്ലാം ഞാൻ നോക്കി. ഞങ്ങൾ സൈക്യാട്രിസ്റ്റിന്റെ ഭാഷയിൽ ഇതിന് ഹിസ്റ്റിരിക്കൽ അമ്നീഷ്യ എന്നാണ് പേര്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ഡിസ്റ്റർബിംഗ് കണ്ടീഷൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങളൊന്നും കാണിക്കാനൊക്കില്ല. ഞങ്ങൾക്കെന്നല്ല, ആർക്കും തന്നെ.
3: അപ്പോ എനിക്ക് ഒരിക്കലും
0: അങ്ങനെയൊന്നും വിചാരിച്ച് അപ്സെറ്റ് ആകണ്ട. മിറക്കിൾസ് എപ്പോഴും സംഭവിക്കാമല്ലോ. പഠിച്ചതൊക്കെ എല്ലാ സ്കിൽസും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പാട്ടറിയാനൊക്കും, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കില്ല. അതൊക്കെയുണ്ട്. മറക്കുന്നത് പ്രധാനമായും ആളുകളെയും സ്ഥലങ്ങളെയുമാണ്. കേട്ട പേരുകളും കണ്ട ദൃശ്യങ്ങളും ഒക്കെ ഒറ്റയടിക്ക് പൂർണ്ണമായും മറന്നുപോകും. യു ആർ എ നോർമൽ പേഴ്സൺ. അങ്ങനെ വിചാരിച്ച് മനസ്സിന് ധൈര്യം കൊടുക്കുക. ഒരു വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കൊടുക്കേണ്ടി വന്ന വിലയായി ഇതിനെ കണക്കാക്കുക. എന്നിട്ട് ആ സത്യവുമായി പൊരുത്തപ്പെടാൻ നോക്കുക. അതേ ചെയ്യാനുള്ളൂ.
1: ശരത്ത് അവൾക്കൊരു പേര് കണ്ടെത്തി, മായ. ആ പേര് പെൺകുട്ടിക്കും ഇഷ്ടമായി. ഇത് എന്റെ നിലവിലെ പ്രതിസന്ധിക്ക് അനുയോജ്യമാണെന്ന് അവൾ. പത്മരാജന്റെ മായ എന്ന കഥാപാത്രം വളരെയധികം സുന്ദരിയാണ്. അവൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ പ്രതിസന്ധിയെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. അവളുടെ നിരാശ മുതലെടുക്കുവാൻ കാത്തിരിക്കുന്ന അവസരവാദികൾക്കൊപ്പം ഡോക്ടർ സന്ധ്യയും ശരത്തും മായയെ കൂടുതൽ ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കുന്നു. അവർ മാനുഷിക നിലപാട് സ്വീകരിക്കുന്നു. ഒരു രക്ഷിതാവ് ശരിയായി അവകാശപ്പെടുന്ന സമയം വരെ അവളെ അവരുടെ സംരക്ഷണത്തിൽ നിർത്താൻ തീരുമാനിക്കുന്നു. മായയെ ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസിപ്പിക്കുന്നു. അവളുടെ പരിചരണത്തിനായി ഒരു വൃദ്ധയായ റാഹേൽ അമ്മയെ നിയമിക്കുന്നു. സന്ധ്യയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി മായയ്ക്ക് ജോലിയും നൽകുന്നു. അങ്ങനെ മായ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ തുടങ്ങുന്നു.
2: എവിടെങ്കിലും ഒരു ഇടം വേണ്ടേ? എനിക്ക് ഈ മരവും ഈ കാറ്റും.
4: ആ പറയ പറയ.
2: ഇല്ല, ഒന്നുമില്ല.
4: മായ ഒന്നാമത് ഒന്നും പറയില്ല. വല്ലപ്പോഴും എന്തെങ്കിലും പറയാൻ തുടങ്ങിയ അത് മുഴുവിപ്പിക്കുകയില്ല. എന്താ പറഞ്ഞു വന്ന്? ഈ മരവും ഈ കാറ്റും.
2: അല്ല, ഇവിടെ നിൽക്കുമ്പോ മുമ്പ് എപ്പോഴോ എനിക്ക് പരിചയമുള്ള ഏതോ ഒരു സ്ഥലത്തിന്റെ ഓർമ്മ വരും. ചില ശബ്ദങ്ങൾ, ഒരു കിളി.
4: ഇവിടെ വന്നിട്ടുണ്ടെന്നാണോ?
2: അല്ല, ഞാനെങ്ങനെ ഇവിടെ വരുന്നത്? അതല്ല.
4: പക്ഷേ ഒരു നാലഞ്ചു ദിവസത്തിനുള്ളിൽ ഇവിടെ വിടേണ്ടി വരുമല്ലോ. അടുത്ത വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യാണ്. എന്താ വല്ലാതായത്? ഇവിടെ വിട്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു.
2: അതിന്റെ ഇല്ല, ഡിസ്ചാർജ് ചെയ്തിട്ട്
4: എങ്ങോട്ട് എന്നായിരിക്കും. ഞങ്ങൾ ചുമ്മാ മായയെ ദാ റോഡിലോട്ട് പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് നേരെ നടന്നു പോകണം പറയും. അപ്പോ കുട്ടി അങ്ങനെ നടന്ന് കടന്നു പോവും. നമുക്ക് ഇവിടുന്ന് വേറൊരിടത്തേക്ക് പോവാം. ഇതിനേക്കാ ഭംഗിയുള്ളൊരു സ്ഥലത്തെ, ഇതിനേക്കാ രസമുള്ളൊരു വീട്ടിലേക്ക്. വേറൊരു മരവും വേറൊരു കിളിയുടെ ശബ്ദവും ആശുപത്രിയുടെ മണമില്ലാത്ത കാറ്റും.

0: ഞാനും അമ്മയും കൂടെ മായയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉടക്കൊന്നും പറയാതെ അത് അതുപോലെ അങ്ങ് അനുസരിച്ചു വെക്കും. കുട്ടിക്ക് താമസിക്കാൻ ഞങ്ങളൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ഒരു കെട്ടിടാ, മായയ്ക്ക് അത് ഇഷ്ടമാവും. സഹായത്തിന് ഒരു പ്രായമായ സ്ത്രീയും ഉണ്ടാവും, റാഹിലമ്മ. കാര്യമെല്ലാം നോക്കിയെടുത്താൻ ശേഷിയുള്ള ഒരു കക്ഷി.
1: അല്ല, അതൊക്കെ
0: ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, മറുത്തൊരക്ഷരം പറയണ്ട. അമ്മയും മോനും കൂടെ വളരെ ആലോചിച്ചെടുത്ത ചില തീരുമാനങ്ങളാണ്.

0: കൂടുന്നൊക്കെ കേട്ട് വരലണ്ട, കൂടും നമ്മുടെ തന്നെയാ, അതും അപ്പൂപ്പൻ വക സ്ഥാപിതമാണ്, ഡോക്ടർ ആർ യു മേനോൻ മെമ്മോറിയൽ സ്കൂൾ. അത് കാരണം അപ്പോയിന്റ്മെന്റ് ഫോർമാലിറ്റീസ് എല്ലാം നമ്മളൊക്കെ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. ഇതിപ്പോ ബോർഡ് കൂടി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, എന്ന് ജോയിൻ ചെയ്യണമെന്ന് മായ തീരുമാനിച്ച് പറഞ്ഞാ മതി.
1: അത് ജോലി എന്ന് പറയുമ്പോ ശമ്പളമൊക്കെ ഉള്ള ജോലിയാണ്.
0: പിന്നെ ശമ്പളം ഇല്ലാതെ ഈ നാട്ടിൽ മായയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു വിടാനുള്ള ശമ്പളം കിട്ടും. എന്താ ശമ്പള വർദ്ധനയുള്ള സമരത്തിലുള്ള പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരത്തെ പറയണം.
2: ഡോക്ടർ സന്ധ്യയുടെയും മായയുടെയും പിന്തുണയോടെ മായ പതുക്കെ പതുക്കെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ മായയോടുള്ള ശരത്തിന്റെ അടുപ്പം തീവ്രമാകുന്നു. ശരത്തും മായയും പ്രണയത്തിലാകുന്നു. മായയുടെ വെളിപ്പെടുത്താത്ത ഭൂതകാലത്തിന്റെ ഉത്കണ്ഠ നിലനിൽക്കെ ഡോക്ടർ സന്ധ്യ അവരുടെ വിവാഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു.

0: സിനിമ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിൽ PhD നേടിയ നരേന്ദ്രൻ ഭാര്യ ഗൗരിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിക്കാൻ ബോംബെയിലെത്തുന്നു. അവരുടെ വിവാഹം, ശാന്തമായ ജീവിതം, സന്തോഷകരമായ ദാമ്പത്യം, തുടർന്ന് നരേന്ദ്രൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ വേർപിരിയൽ എന്നിവയെക്കുറിച്ചുള്ള നരേന്ദ്രന്റെ ഓർമ്മകളിലേക്ക് സിനിമ നീങ്ങുന്നു.
1: ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നില്ലേ? കുറച്ചല്ല, 2 hours.
2: ഇപ്പൊ എല്ലാ ഫ്ലൈറ്റും ഇങ്ങനെയാ, അവർക്ക് തോന്നുമ്പോഴാ.

0: ആ റൂമാ നരേന്ദ്രന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ചായ ഇട്ടോണ്ട് വരാം.
1: ആദ്യം ഒന്ന് കുളിക്കേ, നിന്നെ കണ്ടിട്ട് വല്ലാതെ ടയേർഡ് ആയതുപോലെ. കുളിക്കുമ്പോ ഫ്രഷ് ആവും ചെല്ലേ.

0: ഞങ്ങൾ ഈ പട്ടേൽ എന്ന് പറയുന്ന കക്ഷിയെ തിരക്കിയിട്ട് ആർക്കും അങ്ങനെ പറ്റി വലിയ പിടിയില്ല. അല്ലെങ്കിൽ ബാന്ദ്രയിൽ പോയി ഒരു പട്ടേലിനെ തപ്പിയാൽ എവിടെ കിട്ടാനാ?
1: ആ ഏരിയ പൂരാ പട്ടേലുമാരാ.
0: അതൊരു പടു വയസ്സനും പടു വയസ്സിയുമാ. മിസ്റ്റർ പട്ടേലും മിസ്സസ് പട്ടേലും ഗൗരിയുടെ ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാ. അവൾ പറഞ്ഞാണുമല്ലോ, ആ ഒരു പെക്കൂലിയർ കപ്പിൾ. അവരുടെ ഒരേ ഒരു കമ്പനി ഗൗരി ആയിരുന്നാ തോന്നുന്നു.
1: അവര് ടൂർ പോയില്ലായിരുന്നേൽ ഗൗരിയും ചിലപ്പോ പോവില്ലായിരുന്നു
2: എന്ന് ചോദിച്ചാൽ
0: ഇതെല്ലാം കോഇൻസിഡൻസ്
2: അത്രേ ഉള്ളൂ. അതായത് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോകുന്നതിന് കഷ്ടിച്ച് 3-4 ദിവസം മുമ്പാ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്
1: 1 മാസം കഴിഞ്ഞിരുന്നു.
2: അതെ, 1 മാസവും 2 ദിവസവും. ഗൗരിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വീണ്ടും 1 മാസം പിടിക്കും. അതുവരെ അവളോട് ഒറ്റയ്ക്ക് നിന്നേ പറ്റൂ. അതൊഴിവാക്കാനാ സത്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ പോയത്.
1: ഞങ്ങള് തിരുപ്പതി, തിരുച്ചെന്തൂർ, മധുര, ചിദംബരം, കന്യാകുമാരി, ഗുരുവായൂര് അങ്ങനെ കറങ്ങി ജോളിയായിട്ട് ചെത്തി നടക്കും. നോക്കോ,
2: കൂടെ കൊണ്ടുപോകാത്തതിന് എന്നോടുള്ള വാശി തീർക്കാണ്. അതിനാണോ പോകുന്നത്?
1: അല്ല, സ്കൂളിലെ പണിയും വിട്ടു. നരേന്ദ്രനും കൂടെ അങ്ങ് പോയാ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ എനിക്ക് എല്ലാ ദൈവങ്ങളെയും കണ്ട് തൊഴുത് നന്ദി പറയണ്ടേ എനിക്കിങ്ങനെ ഒരാളെ കൊണ്ടു തന്നേന്. നരേന്ദ്രേട്ട ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. 1 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം വാങ്ങിച്ച് ബാഗും പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും.
2: എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരുമ്പോ അവൾ ഭയങ്കര ചിയർഫുൾ ആയിരുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെക്കാളൊക്കെ ഒരുപാട് ധൈര്യം അവൾക്കുണ്ടായിരുന്നു. എന്തിനുള്ള ഒരുതരം ഉത്സാഹവും ചൊടിയും. സി, മിസ്റ്റർ സദാശിവ് പട്ടേൽ വാസ് സ്റ്റേയിങ് ഇൻ ദിസ് ഫ്ലാറ്റ്.
0: യെസ്,
2: ഐ കെയിം ടു ടോക്ക് അബൌട്ട് ഹിം ബ്രദർ.
0: ആര് യു മദ്രാസി?
2: ആ, കേരളൈറ്റ്.
0: ഓ, മലയാളിയാ?
2: എന്റെ പേര് നരേന്ദ്രൻ, ഡോക്ടർ നരേന്ദ്രൻ.
0: ഡോക്ടറോ?
2: അല്ല, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. കെമിസ്ട്രിയിലാണ് ഡോക്ടറേറ്റ്. ഇപ്പോ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നു.
0: വെളിനാട് എന്നാ? എങ്കിൽ
2: യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
0: അമേരിക്കവോ?
2: അതെ.
0: നമ്മ ബുഷോട് ഇടം. വാങ്ക വാങ്ക. ഉള്ള ഇരിക്ക വേണ്ട ബ്രെയിൻ എല്ലാം വെളിയിലേതാണ് കിടക്കരുത്. ബ്രെയിൻ ഡ്രെയിൻ. ഇന്ന് നാട് എപ്പടി വെട്ടിയടയോ വരെ ഒന്നുമേ ആകാതെ. ഉക്കാരു ഉക്കാരു.
2: ഇവിടെ ഇപ്പൊ സാമിയും ഫാമിലിയും.
0: ആമാ, ആത്തുകാരി മാർക്കറ്റ് പോരുക. വരുവാരെ, ഇപ്പൊ വരുവാരെ.
2: സാമി ഫ്ലാറ്റ് എടുത്തിട്ട്
0: ഒരേ 1 മാസം തന്നെ. 1 മന്ത്.
2: അതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത് ഒരു സദാശിവ് പട്ടേലും ഭാര്യയുമായിരുന്നില്ലേ?
0: അതൊന്നും എനിക്ക് തെരയവേ തെരയാതെ. ഹൗസ് ഓണർ കിട്ടിയിരുന്നത് സ്ട്രെയിറ്റ് തന്നെ സാമി വാങ്ങിയിരിക്കെ. അത് വന്ന് ഒരു മലയാളി, 1 മിസ്റ്റർ ഫിലിപ്പ് കോശി. അവരെ മട്ടുംതാണ് എനിക്ക് തെരയും. പട്ടേൽ കിട്ടിയത് ഞാൻ പാക്കവേ ഇല്ല.
2: അതല്ല സാമി എനിക്കറിയേണ്ടത്. സി, മിസ്റ്റർ പട്ടേലിനെയും ഭാര്യയെ നിങ്ങൾക്ക് കാണാൻ ഒക്കില്ലെന്ന് എനിക്കറിയാം. കാരണം അവർ രണ്ടും ഇന്നിപ്പൊ ഈ ലോകത്തില്ല.
0: ആമാ,
2: അത് നിങ്ങൾക്കും അറിയാം.
0: എന്നമോ ആക്സിഡന്റ് ആയിട്ട് എങ്കിൽ വരുന്ന പോയച്ചാ അപ്പടിയെല്ലാം കേൾവിപ്പെട്ടിരിക്കേ. കറക്റ്റാ ഒന്നുമേ എനിക്ക് പുരിയാതെ. വാടക ഒരു കമ്മിയാ കിടച്ചത്. അത് എന്നെ എങ്കിലും വന്നെ. അപ്പൊ ലാൻഡ് ലോഡ്സ് ഒന്ന് ഇങ്ങ മുന്നാടി ഇരുന്നവ ഒരു ആക്സിഡന്റ് ചത്തു പോയച്ചാ. എപ്പടിയാണാലും നമ്മ പുണ്യം തന്നെ. വാടക ഒരു കമ്മിയല്ലവാ.
2: അവർ മരണപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണോ?
0: ഇതുക്കുള്ള എന്നെ കൺഫർമേഷൻ സാർ. യാർ വിറ്റ്നസ്? அந்த ஓல்ட் கப்பிளுக்கு கரெக்டா ரிலேட்டிவ்ஸ் கூட இல்ல. சன் டாக்டர் எல்லாம் இருக்கு. இருந்தா கூட எல்லாரும் உங்க மாதிரி அமெரிக்கா கனடான்னு சொல்லி சுட்டிட்டே இருக்கு அல்லவா? உங்களுக்கு என்ன சார் இதுமே சம்மந்தம்?
2: இல்ல, எனக்கு அறியுன ஒரு ஆள் ஆ பஸ்ஸில் போயிட்டு அவர் போயது ஈ ஓல்டு கப்பிளின் ஒப்பான. ஆ ஆக்சிடென்ட் டீட்டெயில்ஸ் ஒன்று அறியன் வேண்டிட்டாயிரம்.
0: என்ன பண்ண முடியும்? எனக்கு எவ்வளவுதான் தெரியும். ஆண்டவ சாட்சி, ഇതുക്കു മേൽ എനിക്ക് ഒന്നുമേ തരിയാതെ.
2: വരട്ടെ, താങ്ക്സ്.
0: യാർ സാർ ഉങ്കാള്? മധുര ഫാദർ?
2: ഒരു ഒരു ഫ്രണ്ടാ.
3: ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയെക്കുറിച്ചുള്ള അവളുടെ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഗൗരിയുടെ തീക്ഷ്ണമായ സ്വരത്തെക്കുറിച്ച് നരേന്ദ്രൻ ഓർക്കുന്നു. ഗൗരിയോടൊപ്പം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ജീവിതത്തിൽ നിന്നുള്ള അവസാനത്തെ അടയാളം അതാണെന്ന് നരേന്ദ്രൻ അറിഞ്ഞിരുന്നില്ല.
2: ഓരോ ചെറുപ്പക്കാർക്കും സ്വന്തം ഭാര്യയെക്കുറിച്ച് ഓരോ കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് എൻ്റെ ജീവിതം താങ്ങാവണം. ഏതാണ്ട് അങ്ങനെയൊക്കെയായിരുന്നു മാരേജിനെ പറ്റിയുള്ള എൻ്റെ ഒരു സെൽഫ് ഇമ്പോസ് കണ്ടീഷൻ. എന്നാൽ അവളെ എനിക്ക് ഇഷ്ടമാകുകയും വേണം, മലയാളിയായിരിക്കണം. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹത്തെപ്പറ്റി സീരിയസ് ആയി ആലോചിച്ചു തുടങ്ങിയതിന് ശേഷം ശരിക്കു പറഞ്ഞാൽ പോയ രണ്ട് വർഷമായിട്ട് ഞാൻ കുറേയേറെ ഓർഫനേജുകളുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇന്ത്യയിൽ വരുമ്പോഴൊക്കെ ഞാനും ഇവനും കൂടെ ഈ വഴിക്ക് കുറേ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്.
4: വെരി സിൻസിയർ അറ്റംപ്റ്റ്സ്.
2: മനസ്സിലായി. ഓഫ് കോഴ്സ് ഗൗരി വാസ് ആൻ ഓർഫൻ. അവൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. പക്ഷെ ഒരു അനാഥാലയത്തിൽ ചെന്ന് ഞാൻ അവളെ സെലക്ട് ചെയ്യുകയായിരുന്നില്ല. ഇവന്റെ വൈഫിന് ഇവിടെ അടുത്തൊരു സ്കൂളിൽ ജോലി കിട്ടി. അവിടെ ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വാങ്ങി ഇവരെനിക്ക് അയച്ചു തന്നു.
5: സ്റ്റേറ്റ്സിലേക്ക്?
2: അതെ. എന്റെ താല്പര്യങ്ങൾ അറിയാമായിരുന്നത് കൊണ്ട് അതൊരാരുമില്ലാത്ത പെണ്ണിൻ്റെതായിരുന്നു. ശരിക്കും ഒരു ഓഫൻ ഗേൾ, മലയാളി. ആൻഡ് ഷീ വാസ് എ ഗ്രാജുവേറ്റ് ടു. നേര് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വരുന്നത് തന്നെ ചേട്ടന്മാരെയൊക്കെ വിളിച്ച് ഫോട്ടോ കാണിച്ച് വിവരം പറഞ്ഞ് അവളെ മാരി ചെയ്യാൻ തീരുമാനം എടുത്തിട്ട് തന്നെ.
5: അപ്പോ അതുവരെ ആ കുട്ടി എവിടെയാ താമസിച്ചിരുന്നത്?
2: കൊളാബായിൽ ഒരു ഓഫനേജിൽ. അതായിരുന്നു അവളുടെ ലോകം. അവിടെ പോലും അവൾ കുറേയൊക്കെ ലോൺലി ആയിരുന്നു. അധികം കൂട്ടുകാരില്ല. നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ കത്തെഴുതുമായിരുന്നു. അതുകൊണ്ട് പരിചയപ്പെടലൊക്കെ മുമ്പേ കഴിഞ്ഞു. എത്തി ഒരാഴ്ചത്തെ റൊമാൻസിങ് കഴിഞ്ഞ് ഞങ്ങൾ നിയമപ്രകാരം മാരിഡായി. ഈ ഫ്ളാറ്റിൽ വെച്ച് ഫ്രണ്ട്സിനെ കുറേ പേരെ വിളിച്ച് ഞങ്ങളൊരു പാർട്ടി നടത്തി. ദാ ഇത് അന്നെടുത്ത കുറച്ച് ഫോട്ടോസാ.
3: മായ തന്റെ പുതിയ ജീവിതം നയിക്കുന്ന ഗ്രാമത്തിലേക്ക് നരേന്ദ്രന്റെ അന്വേഷണം അവനെ അവിടെ കൊണ്ടുചെന്നെത്തിക്കുന്നു. നരേന്ദ്രൻ ശരത്തിനെയും ഡോക്ടർ സന്ധ്യയെയും വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിയിടുന്നു.
6: ഹലോ, യെസ്, ഡോക്ടർ സന്ധ്യ ഹിയർ.
2: ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് നരേന്ദ്രൻ. ഐ എം എ സയന്റിസ്റ്റ് വർക്കിംഗ് ഇൻ ദ US. ഇപ്പൊ ബോംബെന്ന് വിളിക്കുക. ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു, അവരായി നമ്പർ തന്നത്. എനിക്കൊരു വിവരം അറിയാനുണ്ടായിരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ബസ് ആക്സിഡന്റിൽ പെട്ട് ഒരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ ഏതാണ്ട് ഒരു രണ്ടു മാസം മുമ്പ്. ആ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? അവിടെ തന്നെ ഉണ്ടോ?
6: ഇല്ല, ഷീ ഈസ് ഡിസ്ചാർജ്ഡ്. ആ കുട്ടി ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ല. നിങ്ങൾ ആ കുട്ടിയുടെ ആരാണ്?
2: ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയാണ് അതെങ്കിൽ ഞാൻ അവളുടെ ഹസ്ബൻഡാണ്. ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം. ആ പെൺകുട്ടി ഇപ്പോഴെവിടെ ഉണ്ടെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു ക്യൂ തരാൻ കഴിഞ്ഞാൽ ഐ ബി ഗ്രേറ്റ്ഫുൾ.
6: എന്നു വരാമെന്നാണ്?
2: പറ്റിയാൽ നാളെ തന്നെ എത്താൻ നോക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വന്നാൽ എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമല്ലോ.
6: അത് പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്.
2: ആ കുട്ടി എന്താ അവളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്?
6: ഒന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവിടെയുള്ള പെൺകുട്ടിക്ക് ആക്സിഡന്റിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ ഓർമ്മ തീർത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എ കേസ് ഓഫ് അംനീഷ്യ. അവൾക്ക് അവളുടെ പേരോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഓർമ്മയില്ല.
2: സ്റ്റിൽ ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം.
6: വന്നോളൂ. ബൈ ദി വേ, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ എത്രയാണ്?
2: 595986 ബോംബെ.
6: വൺ സെക്കൻഡ്.
3: സർഗജാലകങ്ങൾ തുറന്നിടാം.

ശബ്ദവീച്ചുകൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. അതായത് ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരം എന്ന് തോന്നിയ നേരം അതേതാണ്?
1: നേരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാക്കുകളിൽ ഒന്നാണത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നേരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നിയ നിമിഷങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ രാത്രിയോളം എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊരു നേരം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിലുള്ള രാത്രിയല്ലാതെ മറ്റൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ രാത്രിയോട് ഇത്രമേലൊരിഷ്ടം തോന്നിയത്. മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നും രാത്രിയിലെ ചന്ദ്രനെ നോക്കണമെന്നും നക്ഷത്രങ്ങളോട് കണ്ണ് ചിമ്മണമെന്നൊക്കെ. ഒരുപക്ഷെ ആരും വിലക്കിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവുമായിരുന്നു. പക്ഷേ ഇതിനിന്നത്തോടെ ഒരു മാറ്റം ഉണ്ടാവണം. രാത്രി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാ. രാത്രിയിലെ മനോഹാരിതയും രാത്രിയിലെ ചന്ദ്രനും രാത്രിയിലെ നക്ഷത്രങ്ങളും ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്.
0: ജീവിത വഴികളിൽ വിജയതിലകം ചൂടിയവർ, അനുഭവങ്ങളുടെ അഭിമാന നിമിഷങ്ങൾ, കാഴ്ചപ്പാടുകൾ, വനിതാ മുന്നേറ്റത്തിന്റെ ജയഭേരി കേൾക്കുക സ്ത്രീ തരംഗം. നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോയിൽ.
2: സിനിമയുടെ ക്ലൈമാക്സ് വേട്ടയാടുന്നത് പ്രേക്ഷകരുടെ മനസാന്നിധ്യം കൂടിയാണ്. അതൊരു ക്ലാസിക് പത്മരാജൻ ക്ലൈമാക്സ് തന്നെയാണ്. കാഴ്ചയിൽ ഗൗരിയെ പോലുള്ള ഒരു സ്ത്രീയുമായി നരേന്ദ്രൻ മുഖാമുഖം വരുന്നതും ഓർമ്മക്കുറവ് അവളുടെ മനസ്സിൽ നിന്ന് നരേന്ദ്രന്റെ മുഖം മായ്ച്ചു കളഞ്ഞ ഒരു സ്ത്രീയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നരേന്ദ്രൻ ആഴത്തിലുള്ള സംഘർഷത്തിലാണ്. അത് പ്രേക്ഷകരിലേക്കും വ്യാപിപ്പിക്കാൻ പത്മരാജന് സാധിച്ചു.
3: ഒരുപാട് നേരമായി.
4: ഓ, താങ്ക് യു.
3: ഗുഡ് നൈറ്റ്.
4: ഗുഡ് നൈറ്റ്.

0: അമ്മയുടെ കശി പറയുന്ന കേട്ടോ, ഞാനിപ്പോ അവളെ വീട്ടിൽ കൊണ്ടുവരണമെന്ന്.
1: അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല, ഈ അപ്പേട്ടനാ.
0: ഒന്നുമല്ല, ഇവിടെ പറഞ്ഞതാ. കാല് പറഞ്ഞോ?
2: അല്ല, അതിനിപ്പോ കൊണ്ടുവിട്ട് ആർക്കാ കഴിക്കുന്നേ? അതെനിക്കൊന്നും
3: അറിയണല്ലോ. നേരെ ഒരുപാടായി.
0: അമ്മ വരുന്നോ?
3: ഇല്ല, നീ പോയിട്ട് വാ.
0: ഒരു ലേറ്റ് നൈറ്റ് ഡ്രൈവിംഗ്
3: വേണ്ട, ഞാനാകെ ടയർഡാണ്, വല്ലാതെ ഉറക്കം വരുന്നു. വാ.
1: വരട്ടെ.
2: വേണ്ട വേണ്ട, ഇനിയൊക്കെ അങ്ങ് മുമ്പോട്ടിരുന്ന് പോയാ മതി. കുഞ്ഞെ, ആ കഥവൊന്ന് തുറന്നു കൊടുക്ക് കളിക്കാതെ.
1: എന്താ ഇത് റാഹേലമ്മേ? റാഹേലമ്മേ, ഈ സ്ത്രീക്ക് ചിലപ്പോ വട്ട.
0: ഏതായാലും കേറിയോ അല്ലേ അമ്മേ.

0: ഉറക്കം വരുന്നു പറഞ്ഞിട്ട് അമ്മ എന്താ വല്ലായിരിക്കുന്നു? എന്താ കൂടുതൽ സ്ട്രെയിൻ ആയിട്ട് ബി പി കളയുക?
1: അയ്യാള്
0: ആരെങ്കിലും
1: പരിചയമുള്ള ആളല്ല.
0: പിന്നെ
1: അയാള് പറഞ്ഞത് അയാള് മായയുടെ ഹസ്ബൻഡ് ആണെന്ന്.
0: ഹസ്ബൻഡോ? അതിന് മായ
1: അയാൾ പറഞ്ഞത് മിക്കവാറും നാളെ ഇവിടെ എത്തുന്ന.
0: നാളെയോ? എന്തിനാ വരുന്നേ? വരണ്ടെന്ന് വിളിച്ചു പറയാം. ചുമ്മാ ഓരോരുത്തരും അവിടെ എവിടെ ഇരുന്നിട്ട് കള്ളടിച്ചിട്ട് വിളിക്കുക? അമ്മ എന്തിനാണ് വരാൻ സമ്മതിച്ചത്?
1: എന്റെ സമ്മതം ഇല്ലെങ്കിലും അയാൾ വരും. എനിക്ക് അതൊരു വെറും വിളിയായിട്ട് തോന്നിയില്ല.
0: അമ്മ ചുമ്മാ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കാതെ വാ, വന്ന് കിടന്നുറങ്ങ്.
1: ഏതായാലും മായ ഇപ്പൊ ഒന്നും അറിയണ്ട.
0: അമ്മ വെറുതെ

0: അതെ,
1: ബോംബെ കോൾ ബുക്ക് ചെയ്തിരുന്നില്ലേ? പി പി ഹോൾഡിംഗ് സംസാരിക്കൂ.
0: ഹലോ.
2: ഹലോ
0: മിസ്റ്റർ നരേന്ദ്രൻ.
2: യെസ്.
0: ഞാന് ഇത് തമ്പുരാങ്കുന്നിൽ നിന്നാണ്. ഇന്നലെ നിങ്ങൾ സംസാരിച്ചിരുന്ന ഡോക്ടർ സന്ധ്യയുടെ വീട്ടിൽ നിന്നാണ്.
3: യുവർ ഗുഡ് നെയിം സർ?
2: ശരത്.
0: ശരത്. ഓൾ റൈറ്റ്. ലുക്ക് മിസ്റ്റർ ശരത്, ഞാനിന്ന് കാലത്ത് ഡോക്ടർ സന്ധ്യയെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് ഇനി വിളിക്കുന്നില്ല. ഒരു മെസ്സേജ് കൊടുത്താൽ മതി, എന്റെ ടിക്കറ്റ് കൺഫേംഡ് ആണ്, ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ എത്തും. പറഞ്ഞാൽ മതി. എനിത്തിങ് എൽസ്? അല്ല, നിങ്ങൾ വരുന്നതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ അമ്മ പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എനിക്കാ, അപ്പോ എന്നോട് ഡീൽ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുക. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് അമ്മയ്ക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല, അതാ ഞാൻ വിളിച്ചത്.
3: നിങ്ങൾ ഡോക്ടറുടെ മകനാണോ?
0: ആ അതെ.
3: വാട്ട്സ് യുവർ ഏജ്?
0: എനിക്ക് ഐ എം 26, 26 ആകുന്നു.
3: ബാച്ചലർ?
0: യാ.
3: ഏതായാലും വൈകിട്ട് നമുക്ക് നേരിൽ കാണാം അല്ലേ?
2: സീ യു ദേർ.
0: ഹലോ, വൺ സെക്കൻഡ്. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന്?
3: അന്വേഷിച്ചറിഞ്ഞതാ. നേരിൽ കാണുമ്പോ എല്ലാം പറയാം. ഓക്കെ
0: ഓക്കെ.
4: നീ അയാളെ അങ്ങോട്ട് വിളിക്കായിരുന്നു?
0: ആ.
4: അതെന്തിനായിരുന്നു?
0: എന്താ വിളിച്ചാല്? വിളിച്ചൂടെ.
5: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്.
5: കൺഗ്രാജുലേഷൻസ്.
0: എന്തിനു?
5: എല്ലാരും പറയുന്നത് സാർ ഇതൊരു വലിയ കാര്യമാണ്. മാഡം ഇന്നലെ അത് അനൗൺസ് ചെയ്തപ്പോ കേട്ട് എന്റെ കണ്ണ് നനഞ്ഞു പോയി.
0: എങ്കിലും ഒരു കർച്ചിയപ്പെടുത്ത് കണ്ണു കുറച്ചേക്കണം. ഇപ്പോഴാണ് വരുന്നത്? 8 മണിക്ക് വരാനുള്ള 8:30 വന്നിട്ട് ഒരു തരം ഭയങ്കര വർത്തമാനം.
5: സോറി സർ.
6: ഗൗരിയെ തന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും അവരുടെ വിവാഹ ഫോട്ടോകളും മറ്റ് തെളിവുകളും നിരത്തി നരേന്ദ്രൻ.
0: ഹലോ മിസ്റ്റർ ശരത്. അതെ, നരേന്ദ്രനാണ്. ഞാൻ എത്തി. എവിടെന്നാ വിളിക്കുന്നത്? ഞാനിവിടെ ക്ലബിൽ നിന്നാ. ഇവിടെ ഒരു റൂമെടുത്തു. എപ്പോ എത്തി? ദാ ഇപ്പോ ഹാർഡ്ലി 1 hour. അപ്പൊ നമുക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ. കുട്ടിയെ അങ്ങനെയങ്ങ് കാണാനൊന്നും പറ്റില്ല. ഇറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ.
3: അല്ല, ഞാനിവിടെ
0: ഇല്ല സാർ, പറ്റില്ല. ആദ്യം നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യണം. അതും ചുമ്മാ വാവുണ്ട് പറഞ്ഞാൽ പറ്റില്ല. ഐ നീഡ് പ്രൂഫ്, ഐ മീൻ പ്രിസൈസ് എവിഡൻസ്. ഇതൊന്നും കൊണ്ടുവരാതെ ആ കുട്ടിയെ കാണുന്ന പ്രശ്നമില്ല. ഐ എം സോറി.
3: ഞാൻ ഉദ്ദേശിക്കുന്ന ആള് ഇത് തന്നെയാണോ എന്ന് ആദ്യം അറിയണ്ടേ? അതങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയും. പെൺകുട്ടിയെ കണ്ടാലല്ലേ എനിക്കത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമുള്ളൂ. പിന്നാലെ മറ്റു പ്രൂഫ്സും പ്രസന്റ് ചെയ്തോളാം, ലൈക്ക് ഫോട്ടോഗ്രാഫ്സ്, ലെറ്റേഴ്സ്. ഞാൻ അങ്ങോട്ട് വരാം. താങ്ക് യു.
7: മുമ്പ് കണ്ട പരിചയം തോന്നില്ല. എന്റെ പേര് സാമുവൽ, എല്ലാവരും അച്ഛാ എന്ന് വിളിക്കും. നമ്മള്?
0: ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക.
7: പേര്?
0: പേര് നരേന്ദ്രൻ.
7: ഓ, ആ പെണ്ണിനെ തിരക്കി വന്നതായിരിക്കും.
0: ഏത് പെണ്ണിനെ?
7: അല്ല, പീറ്റർ പറഞ്ഞായിരുന്നു.
0: സാറും ആ പെണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല.
7: അത് ചുമ്മാ ഒരു ഊച്ചാളി ലൈന ആ ചെറുക്കൻ. ഇപ്പം പരസ്യമായിട്ടൊരു വീടെടുത്തു കൊടുത്ത് അവിടെ താമസിപ്പിച്ചേക്കുവാ. ഇവനും എപ്പോഴും അവിടെ.

0: നാണമില്ലാത്ത വർഗം. മുഷ്കും കൊണ്ടുവന്നാ വിട്ടുകൊടുക്കുമെന്ന് വേണ്ട കേട്ടോ, ഞങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കാണാം, വരട്ടെ.
1: ഓർമ്മകളുടെ അഭാവത്തിൽ ഭൗതിക തെളിവുകൾക്ക് യാതൊരു വിലയുമില്ലെന്ന തിരിച്ചറിവിലേക്ക് അവൻ നമ്മെ നയിക്കുന്നു. ഓർമ്മകളുടെ അസാന്നിധ്യത്തിൽ അവരുടെ ബന്ധത്തെ നിർവചിച്ച രേഖകളെല്ലാം വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമായി മാറുന്നു.
2: ഹലോ, എന്തായിരുന്നു അങ്ങേര്? ഏയ്, അയാൾ അങ്ങനൊരു വട്ട് വൃത്തികെട്ട റാസ്കലാ, മനസ്സിലായി.

0: മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇപ്പൊ ഉടനെ കാര്യമില്ല. ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോഴേ ഇതിനൊക്കെ റെലവൻസ് ഉള്ളൂ. ഇത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതല്ല, സൂട്ട് കേസിൽ കിടന്നതുകൊണ്ട്.
1: നിങ്ങൾക്കൊരു ഫോട്ടോ കൂടി കൊണ്ടുവരാമായിരുന്നു.
0: എടുത്തില്ല, അത്രേ ഉള്ളൂ. ഒരുപാട് ഫോട്ടോസ് ബോംബെയിൽ കിടപ്പുണ്ട്. ആൽബോ, വീഡിയോ ടേപ്പോ എന്ത് വേണേലുണ്ട്. ആള് ഇത് തന്നെയാണെങ്കിലല്ലേ അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത്. ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും. എന്ത് അംനീഷയാണെന്ന് പറഞ്ഞാലും ഐ എം ഷുവർ. അങ്ങനെ അവൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും.
1: അത് പറയുന്നതിന് ഒരു ഭീഷണിയുടെ ടച്ച് ഒന്നും ആവശ്യമില്ല. മായ, നിങ്ങൾ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടെ കാര്യം. അതെ, ഇറ്റ്സ് മൈ വേർഡ്.

0: വരുന്നു പറഞ്ഞിട്ട്?
1: ഇപ്പോഴാണ് പറ്റിയത്?
0: പറ്റിയത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സും കൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു.
1: ആര് പറഞ്ഞു ക്ലാസ് കട്ട് ചെയ്യാൻ?
0: എനിക്കങ്ങനെ തോന്നി.
1: ഒരു നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആ റാഹലമ്മോട്
0: മാർക്കറ്റിലേക്ക് പോയി. അവർക്ക് പിന്നെ വൈകുന്നേരമായി വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ.
1: ഇരിക്കൂ. ചായയല്ലേ ഓർ കോഫി? ചായ മതി.

0: ശരത്തിന്റെ മായയുമായുള്ള ബോധപൂർവമുള്ള പ്രണയസല്ലാപം കാണുന്ന നരേന്ദ്രൻ ഒടുവിൽ സത്യം വെളിപ്പെടുത്താനാവാതെ യാഥാർത്ഥ്യങ്ങളുടെ ഹൃദയവേദനയിൽ അയാൾ അവിടം വിടുന്നു. സത്യമറിയാതെ ഭാവിയെ വിസ്മരിച്ച് ആശ്വാസം ആഘോഷമാക്കുന്ന ശരത്ത്. ഇഷ്ടപ്പെടാത്ത ഇന്നലെയെ വിസ്മൃതിയിലാക്കി മധുരമുള്ള ഇന്നിനെ നുകരാൻ ശരത്തും മായയും തയ്യാറാകുമ്പോൾ സിനിമ പൂർണ്ണമാകുന്നു.
1: സോറി, ഒരു ബുക്ക് വെച്ച് മറന്നിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ?

0: ചായ കുടിക്കാതെ?
1: എന്തോ അറിയില്ല.
2: പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1990 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഇന്നലെ. ജയറാം, സുരേഷ് ഗോപി, ശോഭന, ശ്രീവിദ്യ തുടങ്ങിയവർ തങ്ങളുടെ കഥാപാത്രങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന പാട്ടുകൾ സിനിമയിലെ അവിഭാജ്യ ഘടകമാണ്. മോഹൻ സിത്താര ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതമൊരുക്കിയപ്പോൾ വേണു ഛായാഗ്രഹണം നിർവഹിച്ചു. വാണിജ്യപരമായി വിജയിച്ച സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ഇടയിൽ ഇടം നേടി. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡും ഈ സിനിമയെ തേടിയെത്തി. ചിത്രപരിചയം.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പൊതുവെ പാട്ടുകളുമായിട്ട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഇന്ന് പാട്ടുവിശേഷമായി എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞതിഥിയാണ്. പേര് ചോദിക്കാം.
1: പാർവതി പ്രജീഷ്.
0: പാർവതി പ്രജീഷ്, വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
1: പാറുന്ന് വിളിക്കും, പാറുട്ടിന്ന് വിളിക്കും.
0: എങ്ങനെ വിളിക്കുന്ന ഇഷ്ടം?
1: അത് ഏതായാലും കുഴപ്പമില്ല, ഫ്രണ്ട്സിൽ തന്നെ പാറുന്ന് വിളിക്കാം.
0: അപ്പൊ നമുക്ക് ടീ കൂട്ടി വിളിക്കാം അല്ലേ?
1: വിളിച്ചോ.
0: ഓക്കെ, പാട്ടുകൾ കയ്യിൽ കരുതിയിട്ടുണ്ടോ?
1: ആ.
0: എത്ര പാട്ടുകളുണ്ട്?
1: കൊറേ ഉണ്ട്.
0: എല്ലാം പാറുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്?
1: അതെ, കുറച്ചൊക്കെ എന്റെ കൂട്ടുകാർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
0: പാട്ടുകൾ നമുക്ക് ശ്രോതാക്കളെ കൂടെ കേൾപ്പിച്ചാലോ?
1: കേൾപ്പിക്കാം.
0: ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടേ? ആദ്യം ഏത് പാട്ടാണ്?
1: കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എന്ന പാട്ടാണ്.
0: പാറുട്ടി നന്നായിട്ട് പാടുന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രണ്ടുപേര് പാടിക്കൂടെ?
1: കുഞ്ഞു

0: അടിപൊളി പാട്ട് നമ്മള് കേട്ടുല്ലേ?
1: അടിപൊളിയായിരിക്കും.
0: പാറൂട്ടി പാടിയതും സൂപ്പർ ആയിരുന്നു, നമ്മള് കേട്ട ഒറിജിനൽ ട്രാക്കും സൂപ്പർ ആയിരുന്നു. ഏത് സിനിമയിലെ പാട്ടാ ഇതെന്നറിയോ?
1: പൊന്നുച്ചാമി അല്ലേ?
0: പൊന്നുച്ചാമി തന്നെ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം കൊടുത്ത് ചിത്രചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേട്ടത്. അതിന് കുറച്ചു മുന്നേ പാറൂട്ടി പാടിയതും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാട്ട്.
1: താങ്ക് യു.
0: പാട്ട് പഠിക്കുന്നുണ്ടോ? എവിടെയാ?
1: മട്ടന്നൂർ ചിദംബരം.
0: കൊറേ കാലായോ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: 5 വർഷമായി.
0: അപ്പൊ പ്രഗത്ഭയായ പാട്ടുകാരിയാണ്. എങ്ങനെയുള്ള പാട്ടുകളാ ഇഷ്ടം?
1: എനിക്ക് കൂടുതലും ഇമോഷൻ സോങ്സ് ഭയങ്കര ഇഷ്ടം.
0: ഏത് ഇമോഷനാ?
1: അങ്ങനെയൊന്നുമില്ല.
0: സങ്കടാണോ സന്തോഷാണോ?
1: സങ്കടം.
0: എല്ലാവർക്കും സങ്കടപ്പാട്ടുകളെ ഇഷ്ടല്ലേ?
1: എന്തേ,
0: എല്ലാരും സങ്കടപ്പാട്ടുകളെ ഇഷ്ടം എന്നാ പറയുന്നേ? ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് കരയോ?
1: അത്ര കരയേണ്ട പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇമോഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ പാട്ട്
0: കേൾക്കുമ്പോ പാറൂട്ടിക്ക് ആസ്വദിക്കാൻ തോന്നണം. അങ്ങനെയുള്ള വേറൊരു പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ?
1: പാട്ട് ഞാൻ കരുതിയിട്ടുണ്ട്.
0: ഏതാണ്?

0: പാടിയാലും
1: അടിപൊളി. പാറൂട്ടി പാടുമ്പോ ഞാനിങ്ങനെ ലയിച്ചിരുന്ന് കേട്ടുപോവാ.
0: ആണോ?
1: ആ, ഈ പാട്ട് ആർക്ക് വേണ്ടിയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഈ പാട്ട് പണ്ട് എന്റെ പ്രീവിയസ് സ്കൂളിൽ പഠിച്ച നന്ദബാല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇപ്പോ അങ്ങനെ കാണാനൊന്നുമില്ല, വിളിക്കലും കുറവൊക്കെയാണ്.
1: എവിടെയപ്പോ നന്ദബാല പഠിക്കുന്നേ?
0: ശ്രീശങ്കര.
1: പാറൂട്ടി എത്രയല്ല?
0: ഞാൻ ആറില്.
1: ഏത് സ്കൂളില?
0: മാളൂർ യു പി സ്കൂൾ.
1: പാട്ട് പഠിക്കുമ്പം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണല്ലോ.
0: ആ,
1: അപ്പൊ അതിനാരാ ഹെൽപ്പ് ചെയ്യുന്നേ?
0: എന്റെ അമ്മ.
1: അമ്മ വഴക്കു പറയോ പാട്ട് പാടുമ്പോ?
0: പാട്ട് പാടുമ്പോ വഴക്കു പറയില്ല, പാട്ട് പാടി കഴിഞ്ഞിട്ട് ചെലപ്പം വഴക്കു പറയും.
1: അതെന്തിനാ പാട്ട് പാടി കഴിഞ്ഞിട്ട് വഴക്കു പറയുന്നേ?
0: പാട്ട് പാടുമ്പോ എനിക്കാരും ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ല. പാട്ട് പാടി കഴിഞ്ഞിട്ടല്ല അതിന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് പറയും.
1: ഓ, അങ്ങനെ. അപ്പൊ തിരുത്തി തരും. ഇങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ. ഇപ്പൊ നന്ദബാലക്ക് വേണ്ടിയിട്ട് പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. റഫീഖ് അഹമ്മദ് വരിക്കൽ എഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത് പാടിയിട്ടുള്ള മധുരമായിട്ടുള്ള പാട്ടാണ് റേഡിയോ മലബാറിലൂടെ എല്ലാവരെയും കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ പാടിക്കൊണ്ട് പാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പാർവതി പ്രജീഷാണ് നമ്മോടൊപ്പം ഉള്ളത്. പാരുട്ടി, രണ്ട് പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു, ഇനിയും പാട്ടുകൾ ഉണ്ടല്ലോ. അതിനു മുന്നേ സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞാലോ.
1: പറയാം,
0: എന്തൊക്കെയാണ്, ആരാണ് ക്ലാസ് ടീച്ചർ?
1: ക്ലാസ് ടീച്ചർ സ്നേഹ ടീച്ചറാണ്. സ്നേഹ ടീച്ചറെ പറ്റി പറയാങ്ക കൊറേ ഉണ്ട്. പണ്ട് അഞ്ചാം ക്ലാസ് ഒരു വലിയ വടിയിലെടുത്തിട്ട് വരുന്നതാണ് ഭയങ്കര പേടിയാവും. പക്ഷേ ഇപ്പൊ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് അത്ര വലിയ പേടിയില്ല. ഇപ്പൊ ഭയങ്കര കമ്പനിയാണ് നമ്മളോട്.
0: ഫ്രണ്ട്ലി ആണ്. ആരാ ബെസ്റ്റ് ഫ്രണ്ട്?
1: തൃക്ഷയ.
0: നല്ല പേരല്ലേ തൃക്ഷയ?
1: എനിക്ക് ഇഷ്ട, അവക്ക് ഇഷ്ടമല്ല എന്നാ പറയുന്നത്.
0: എങ്ങനെ വിളിക്കുക തൃക്ഷയനെ ക്ലാസ്സിന്?
1: തിച്ചു.
0: ആ, തൃക്ഷയ മാത്രം ഫ്രണ്ട് ആയിട്ടുള്ളൂ?
1: അല്ല, സ്മിയ, ശ്രീവേദ, അവരെല്ലാം ഉണ്ട്.
0: അങ്ങനെ കൊറേ പേരുണ്ട്. ഏത് സബ്ജക്റ്റാ ഇഷ്ടം ഏറ്റവും കൂടുതൽ പഠിക്കാൻ?
1: സോഷ്യൽ.
0: അതെന്താ?
1: അതെന്താന്ന് വെച്ചാ, പ്രത്യേകിച്ച് എനിക്ക് പണ്ടേ സോഷ്യലിനോട് ഭയങ്കര അടുപ്പം കൂടുതലാ. നാലാം ക്ലാസ് എൻവയോൺമെന്റൽ സയൻസ് അതുള്ളത്, അത് എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ല.
0: അതിനകത്ത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ടല്ലോ, സോഷ്യലും അതുപോലെ
1: സയൻസും വരുന്നുണ്ട്. അപ്പൊ സയൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല, സോഷ്യലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല നമ്മളെ ടീച്ചർ പറ്റുന്നതും അത് ചുരുക്കി ഒരു ലൈനാണെങ്കിലും ഒറ്റ ലൈനാക്കി തരും.
0: സോഷ്യലാവുമ്പോ വർഷങ്ങൾ പഠിക്കണം, സ്ഥലങ്ങൾ പഠിക്കണം, ആൾക്കാരുടെ പേര് പഠിച്ചു വെക്കണം, ഇതൊക്കെ ഓർമ്മയിൽ നിക്കുവോ?
1: ഓർമ്മയിൽ നിക്കുവെന്ന് വെച്ചാ അതിരി ബുദ്ധിമുട്ടാ. എന്നാലും കുഴപ്പമില്ല, ഞാൻ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സോഷ്യലിന്റെ നോട്ട്ബുക്ക് കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: പാറൂട്ടി ഇങ്ങനെ പഠിക്കുന്നെ, ചില ആൾക്കാർക്ക് പഠിക്കാൻ ഹെൽപ്പിന് ഒരാൾ വേണ്ടിവരും, അമ്മയോ അച്ഛനോ?
1: വേണ്ട,
0: ഒറ്റക്ക് പഠിച്ചോളൂ.
1: ആ, പഠിച്ചോളൂ. ഞാൻ പഠിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം മനസ്സിലാക്കി, ഇപ്പൊ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഫിലിമെല്ലാം പോലെ ഇങ്ങനെ ചിത്രം മനസ്സിൽ കണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായി തോന്നും.
0: കഥ പോലെ വിഷ്വലൈസ് ചെയ്ത് സിനിമ കാണുന്ന പോലെ പഠിക്കും. അപ്പൊ അത് മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ഈ ചരിത്ര കഥകളൊക്കെ പഠിക്കാൻ ഇഷ്ടമാണോ?
1: വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്.
0: ഭൂമിയെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അത് ഇഷ്ടമാണോ?
1: അതത്ര ഇഷ്ടമല്ല. എനിക്ക് ഏർലി ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കുന്നത് കൂടുതൽ ഇഷ്ടം.
0: പഴയകാല മനുഷ്യന്മാരെ കുറിച്ച്. അപ്പോ നമുക്കൊരു പാട്ട് കേൾപ്പിക്കാൻ സമയമായില്ലേ? ഏത് പാട്ടാ?
1: അടുത്തത് മാനത്തെ അമ്പിളി തെല്ല് പോലെ എന്നിട്ടൊരു പാട്ടാ.
0: ഇപ്പോ ട്രെൻഡിങ് എല്ലായി പോയിക്കൊണ്ടിരിക്കുന്ന പാട്ട്, സിതാര പാടിയതല്ലേ? എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ ഈണം കൊടുത്ത അടിപൊളി പാട്ടാണ്. ഇതും പാടിത്തരൂലേ രണ്ടു വരി?
1: പാടിത്തരാം.

0: ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഇതിന് എന്റെ അനിയത്തി. എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തി ഇല്ല, പക്ഷെ അതെന്റെ മാമന്റെ മോളാ. എന്റെ മാമന്റെ മോള് എനിക്ക് ശരിക്കും അനിയത്തിയെ പോലെ തന്നെയാ. അവള് ഉറങ്ങുമ്പോ ഞാൻ ഉറക്കാൻ പാടിക്കൊടുക്കുന്ന പാട്ടായത്.
0: അനിയത്തിന് ഉറക്കാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുവോ?
1: ആ, പക്ഷെ ഉറങ്ങൂല.
0: പാട്ട് പാടിക്കൊടുക്കാറുണ്ട്?
1: പാട്ട് പാടുമ്പോ മെല്ലെ എണീറ്റ് ചിരിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോ ചിലപ്പോ കണ്ണു ചിമ്മിപ്പോ ബെഡിലേക്ക് എടുത്തും എന്തായാലും എണീക്കും.
0: അനിയത്തിയുടെ പേരെന്താ?
1: ഇനാര.
0: എന്താ വിളിക്കും?
1: ഇന്നു.
0: നല്ല പേരാണല്ലോ. ആരെ പേര് പറഞ്ഞു കൊടുത്ത? പാറൂട്ടിയാണോ?
1: മാമൻ.
0: ഓക്കെ, അപ്പൊ ഇന്നൂട്ടിക്ക് വേണ്ടിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
1: ഓക്കെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാറൂട്ടി വെയിറ്റ് ആണ്. അടുത്ത പാട്ട് ഏതാണെന്ന് പറയാൻ വേണ്ടിട്ട്.
1: അടുത്തത് ഒരു തമിഴ് സോങ് ആണ്.
0: തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്?
1: കേൾക്കാറുണ്ട്.

0: ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഇതിനാണ് എനിക്ക് ഏറ്റവും സങ്കടം ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്.
0: എന്തേ?
1: അമ്മമ്മ ഇപ്പൊ ഇന്നുവിനെ നോക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയേക്കാ.
0: മാമന്റെ അടുത്ത്?
1: മാമന്റെ അടുക്ക. അപ്പോ എനക്ക് സങ്കടമുണ്ട്, പക്ഷെങ്കില് എന്നെ നോക്കിയ പോലെ ഇന്നുവിനെയും നോക്കണ്ടതല്ലേ. അതുകൊണ്ട്.
0: എന്നാലും അമ്മമ്മ കൂടെ ഇല്ലാത്തതിലൊരു വിഷമമുണ്ട്.
1: വിഷമമുണ്ട്.
0: ആരൊക്കെ വീട്ടിലുള്ളത്?
1: അപ്പൂപ്പൻ, ഞാന്, അമ്മ, അച്ഛൻ.
0: പേര് പറയാ എല്ലാരുടെ?
1: അമ്മയുടെ പേര് സൂര്യ, അച്ഛന്റെ പേര് പ്രജീഷ്, അപ്പൂപ്പന്റെ പേര് ജനാർദ്ദൻ.
0: അമ്മ?
1: മാലൂര് അമ്മമ്മയുണ്ട്. അമ്മമ്മ ഇപ്പോ എന്റെ മേമേന്റെ കൂടെയാണ്. അമ്മമ്മയുടെ പേര് പ്രസന്ന.
0: പഴശ്ശിയിലാണെങ്കിലോ?
1: അവിടെ അമ്മമ്മ, അപ്പൂപ്പൻ. അമ്മമ്മയുടെ പേര് ബാലാമണി, അപ്പൂപ്പന്റെ പേര് സുരേഷ്.
0: ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്. അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: ആഹാ, ഇത്രയും നന്നായിട്ട് പാടുന്ന ആള് സ്കൂളില് പ്രോഗ്രാംസിന് പങ്കെടുക്കുമല്ലോ. ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്?
1: കഴിഞ്ഞ പ്രാവശ്യം ലളിതഗാനം, പിന്നെ ശാസ്ത്രീയ സംഗീതം, തമിഴ് പദ്യം, ഗ്രൂപ്പ് സോങ്, മലയാളം, ദേശഭക്തി ഗാനം.
0: ഇതില് തമിഴ് ഗാനം ഓർക്കുന്നുണ്ടോ? ഇപ്പോ
1: അത്ര വലുതായിട്ട് ഓർക്കുന്നില്ല,
0: എന്നാലും ചെറുതായിട്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ. രണ്ടുപേരെ പാടിത്തരുവോ?
1: ഇത് തമിഴായോണ്ട് പാടല് കുറവാ,
0: പറയലാണ്. സ്റ്റാർട്ടിങ് ഒന്ന് ചൊല്ലുവോ.
1: ദുച്ഛാ

0: എന്താ പറഞ്ഞത്?
1: ദ്രൗപദീന്റെ വസ്ത്രാക്ഷേപത്തില് പറയുന്ന രണ്ടു മൂന്ന് വാക്ക് എന്താന്ന് എനിക്ക് അമ്മ പറഞ്ഞു.
0: മഹാഭാരതത്തിലെ ചില ഏടുകളാണ്.
1: അതെ,
0: അടിപൊളിയായി. നമുക്ക് പാട്ട് കേൾപ്പിക്കണ്ടേ? രാജശില്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഓൻ വി വരികൾ എഴുതി, രവീന്ദ്രന്മാഷ് ഈണം കൊടുത്ത് ചിത്ര പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: ഇത് ശ്രോതാക്കൾക്കും എല്ലാവർക്കും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാർവതി പ്രജേഷ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ആരുടെ അടുത്ത പാട്ട് കേൾപ്പിക്കാൻ സമയമായില്ലേ? ഏതാണ്
1: അടുത്തത്? ഭൂമിയെ സ്നേഹിച്ചെന്ന് പറഞ്ഞൊരു പാട്ട്.
0: നീ എത്ര ധന്യയിലാണോ?
1: അതെ.
0: ഈ പാട്ട് എങ്ങനെ ഇത്ര ഇഷ്ടപ്പെട്ടെ?
1: ഇത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പാട്ട് പാടിയിട്ട് പറയാം.
0: ഓക്കെ.

0: അടിപൊളി. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഇത് റേഡിയോ മലബാർ അശ്വിനി ചേച്ചിക്കാണ് ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
0: അതായത് എനിക്ക് തന്നെ.
1: അതെ,
0: നമ്മൾ അന്ന് ഒരുമിച്ച് കേട്ട പാട്ടായത് അല്ലേ.
1: അതെ.
0: അപ്പൊ എനിക്ക് വേണ്ടി പാറൂട്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. അതിനു മുന്നേ ഇവിടെ നമ്മൾ കുറച്ച് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് പറയുമ്പോഴേ ശ്രോതാക്കൾക്ക് ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ അടുത്ത് ചെയ്ത നാടകം ഏതായിരുന്നു?
1: ഘടോത്കച എന്ന് പറഞ്ഞ നാടകം.
0: അസുരഗോത്രത്തില്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അസുരഗോത്രത്തിലെ കുഞ്ഞ് ഘടോത്കചനാണ് നമ്മളെ കൂടെ ഉള്ളതെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു നാടകത്തിന്റെ എക്സ്പീരിയൻസ്?
1: നല്ലായിരുന്നു. അതൊരു ആൺകഥാപാത്രം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു,
0: മാച്ച് ആവൂലെന്നൊരു ഡൗട്ട്. പക്ഷെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ.
1: ആണോ?
0: കേട്ടിരുന്നോ നാടകം? കേട്ടിരുന്നോ?
1: എങ്ങനെ
0: ഉണ്ടായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: സൂപ്പർ അല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. നമ്മൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മധുരതരമായിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാം. പാറുട്ടി പാട്ട് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ്?

0: ഒരു മെയ്മാസ പുലരിയിൽ നിന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് രവീന്ദ്രൻ മാഷ് മ്യൂസിക് കൊടുത്ത ഒരു പാട്ടാണ് പി ഭാസ്കരൻ മാഷാണ് വരികൾ എഴുതിയത്. ഇതിന്റെ വരികള് പാറൂട്ടി ശ്രദ്ധിച്ചോ?
1: എന്താണ്?
0: സ്വപ്നത്തില് പൂമ്പാറ്റയായി മാറുന്നല്ലേ പറഞ്ഞത്? നല്ല നിറങ്ങളുള്ള ചിറകുകളൊക്കെയുള്ള പൂമ്പാറ്റയായി മാറുന്നല്ലേ?
1: അതെ.
0: അപ്പോ പാറൂട്ടിക്ക് ഭാവിയില് എങ്ങനെയുള്ള ഒരു പൂമ്പാറ്റ ആവാനാ ഇഷ്ടം?
1: എനിക്ക് പാട്ടുകാരിയെ പോലുള്ള ചിത്രമായ പോലുള്ള ഒരു പൂമ്പാറ്റ.
0: പാട്ടുകാരിയാവാനാണ് ഇഷ്ടം?
1: അതെ.
0: ഏത് ജോലി മേഖലയാ ഇഷ്ടം?
1: എനിക്ക് പൈലറ്റ് ആവാനാ ഇഷ്ടം.
0: അച്ഛനും അമ്മയും എന്താ പറയുന്നത്?
1: അച്ഛനും അമ്മയും ഏതൊക്കെ പണിയെടുക്കണമെന്നേ പറഞ്ഞു.
0: എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം.
1: അതെ.
0: പൈലറ്റിനോടൊരു ഇഷ്ടം വരാൻ?
1: ഇഷ്ടം വരാൻ കാരണം എനിക്ക് ഇപ്പോഴേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം. അങ്ങനെ എന്റെ അച്ഛൻ പോയിട്ടുണ്ട് പണ്ട്, പക്ഷെ ഞാനും അമ്മയും ഇതുവരെ പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ വലുതായിട്ട് എന്റെ അമ്മേനെയും അച്ഛനെയും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ഫ്ലൈറ്റ് കയറ്റണമെന്നുണ്ട്.
0: അതിനു വേണ്ടിട്ടാണ് പൈലറ്റ് ആവുന്നേ. അപ്പൊ ആഗ്രഹം എന്തായാലും നടക്കട്ടെ. ഈ പാട്ട് പോലെ തന്നെ ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ആർക്ക്?
1: എന്റെ അച്ഛനും അമ്മക്കും വേണ്ടി.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാർവതിയാണ് നമ്മുടെ കൂടെ ഇഷ്ടഗാനങ്ങളുമായിട്ടുള്ളത്. അടുത്ത പാട്ട് സെലക്ട് ചെയ്തിട്ട് ആളുടെ തയ്യാറായി നിൽക്കുകയാണ്.
1: കോളേജ് കുമാർ എന്ന സിനിമയിലെ കാണാ കുയിലിൻ പാട്ടിന് ഞാൻ എടുക്കുന്നത്.

0: ആർക്കു വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഇതിലെ ഒരു വരി കേൾക്കുമ്പോ അശ്വിനേച്ചിക്ക് എന്താ തോന്നിയത്?
0: ഇപ്പൊ പാടിയതിലെ വരിയാണോ?
1: അതെ.
0: അച്ഛനെ കുറിച്ചാ?
1: അതെ.
0: അപ്പൊ അച്ഛനെ വേണ്ടിട്ടാണ്?
1: അതെ.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങളിൽ ഈണങ്ങളിലൂടെ നല്ലൊരു പാട്ട് നമ്മളിപ്പോ കേട്ടില്ലേ? പാട്ട് ഇത് ആർക്ക് വേണ്ടിയായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തത്?
1: ഇത് എന്റെ പണ്ടത്തെ, ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ സ്കൂളിലെ എന്റെ എച്ചം ആയിരുന്ന അനിമാഷനും പിന്നെ കൂടെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിട്ട്.
0: ഇനിയും ഒരു പാട്ട് കൂടെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കേ,
0: ഏതാണ്
1: അടുത്തത്? നിനവേ നീയെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്.

0: അത് ഞാൻ പഴശ്ശീലമ്മേനെ കുറിച്ച് പറയില്ലേ, അതേപോലെ എൻ്റെ മാരൂലി അമ്മമ്മയും, അതായത് എൻ്റെ അച്ഛമ്മയും അച്ചാച്ചനും, പിന്നെ എൻ്റെ മേമ അവരെ മക്കള് സാത്തൂട്ടൻ പാത്തൂട്ടൻ, അവര് വന്നാൽ പിന്നെ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും, അവരെ എനിക്ക് മറക്കാൻ പറ്റൂല. പിന്നെ ഇന്നുവിന്റെ അമ്മച്ചനും മാമനും മാമിയും, അവരും എന്നെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്.
1: ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്.
0: അതെ,
1: കേൾപ്പിച്ചു കൊടുക്കാം.
0: ഓക്കേ.

0: റേഡിയോ മലബാറിലൂടെ ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പാർവതി പ്രജീഷാണ്. പാറൂട്ടി നമുക്ക് പാട്ടുകൾ പാടിത്തന്നു, ഒപ്പം മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. പാറൂട്ടിക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്?
1: എല്ലാവരും എന്റെ ഈ പാട്ട് കേട്ട് സന്തോഷിക്കും തോന്നുന്നു, എന്റെ പാട്ടുകൾ ഇഷ്ടമായിട്ടുണ്ടാവുന്നു വിശ്വസിക്കുന്നു.
0: അപ്പോ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി പാട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച പാറൂട്ടിക്ക് ഒത്തിരി താങ്ക്സ്.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

ശിഖരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 32, ഹിജ്റ വർഷം 1447 മുഹറം 30, ശകവർഷം 1948 ആഷാഢം 25, 2026 ജൂലൈ 16 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.